ജ്ഞാനത്തിന് ഭാരമുണ്ടോ? പഠന സാമഗ്രികൾക്ക് ഭാരമുണ്ടാകാം. പുസ്തകത്തിന് ഭാരമുണ്ട്, അതിലെ ഉള്ളടക്കത്തിന് ഭാരമുണ്ട്, പഠനവും ഭാരമാകാം. എന്നാൽ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഭാരമാകുമോ? അറിവ് അന്വേഷണമാണ്, കണ്ടെത്തലാണ്, അവിടെ ഭാരത്തിന് സ്ഥാനമുണ്ടോ? പക്ഷേ നാം മനുഷ്യർ അല്പജ്ഞാനം മതി, ലോകം എൻ്റെ കാൽ ചുവട്ടിലാണെന്നും എൻ്റെ വിജ്ഞാന ഭാരത്താൽ ലോകത്തെ കീഴടക്കാം എന്ന ചിന്തയാണ്. ജ്ഞാനിക്ക് ഭാരമില്ല.

ഭാരമെന്ന് തോന്നുന്നത് എൻ്റെ ശിരസ്സിനാണ്. ജ്ഞാനി എന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന തലക്കനം. സംസാരം, പുഞ്ചിരി, ഇടപെടലുകൾ, മറ്റുള്ളവരെ അംഗീകരിക്കൽ, ബഹുമാനിക്കുക, ഇവയിലെല്ലാം ലുബ്ധതയുണ്ടാകും. ജ്ഞാനി എന്നാൽ ദാതാവാണ്. ഭാരരഹിതമാകണം, വിശാലമാകണം, സാധാരണത്വമുണ്ടാകണം, പുതിയവ കണ്ടെത്താനുള്ള അന്വേഷണത്വരയുണ്ടാകണം. അങ്ങനെയെങ്കിൽ ജ്ഞാനം ഭാരരഹിതമാകും, മനുഷ്യനെ തിരിച്ചറിയാനാകും. മനുഷ്യർ തമ്മിൽ തിരിച്ചറിയുന്നതും സ്വയം തിരിച്ചറിവുണ്ടാകുന്നതുമാണല്ലോ ഏറ്റവും വലിയ ജ്ഞാനം. ശരിയല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ സഹപാഠികൾ എന്ന കവിത ആലപിക്കുന്നു കാവ്യ ഭാസ്കരൻ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ, സംസാരിക്കുന്നു ശ്രീ തോമസ് എൻ നെച്ചിക്കാട്ട്. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥ, അവതരിപ്പിക്കുന്നു ശിവന്യ ശിവൻ ചോല. 8:00 പുത്തൻ പാട്ടുകൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ, നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി, സംസാരിക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കവിത സഹപാഠികൾ. ആലപിക്കുന്നു കാവ്യ ഭാസ്കരൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാവ്യ ഭാസ്കരൻ ആലപിച്ച ബാലാമണി അമ്മയുടെ കവിത സഹപാഠികൾ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780. എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM. ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 25. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 25 വർഷത്തിലെ 176th ദിനമാണ്. ജൂൺ 25 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1938 ഡഗ്ലസ് ഹൈഡ് അയർലൻഡിന്റെ ആദ്യ പ്രസിഡന്റായി. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1982 ഗ്രീസിൽ സൈന്യത്തിൽ ചേരുന്നവരുടെ തല മുണ്ഡനം ചെയ്യുന്ന രീതി നിർത്തലാക്കി. 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വെസ്റ്റിൻഡീസിനെ 43 runs പരാജയപ്പെടുത്തി ലോകകപ്പ് നേടി. 1993 കിം കാമ്പൽ കാനഡയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. 1997 റഷ്യയുടെ പ്രോഗ്രസ് എന്ന ശൂന്യാകാശ പേടകം മിർ ശൂന്യാകാശ നിലയവുമായി കൂട്ടിയിടിച്ചു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യസമര സേനാനിയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയുമായിരുന്ന സുജേത കൃപലാനിയുടെ ജന്മദിനവും അമേരിക്കൻ ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന മൈക്കൽ ജാക്സന്റെ ചരമദിനവും ജൂൺ 25.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

വചനാമൃതം. വിദ്യ കൊണ്ടും വിനയം കൊണ്ടും സമ്പന്നരായ ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും പട്ടിയെയും ചണ്ടാലിനെയും ഒരേ രീതിയിൽ കാണുന്നവനാണ് ഞാൻ.

0: വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ഡൽഹിയിൽ രണ്ട് ദിവസമായി നടന്ന ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. വിപണി ലഭ്യത, ഡിജിറ്റൽ വ്യാപാരം, തീരുവ ഇതര പ്രതിസന്ധികൾ എന്നിവയിൽ ചർച്ച നടന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാർ എന്ന് ഒപ്പിടുമെന്ന് വ്യക്തമാക്കിയില്ല. US വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും തമ്മിലായിരുന്നു ചർച്ച. കരാറിലേക്ക് അടുക്കുകയാണെന്ന് US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ബെഥനി പൌലോസ് മോറിസൺ അറിയിച്ചു. പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അമേരിക്കയുടെ തോൽവി പ്രഖ്യാപനമാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ്. ഇറാനെതിരെയുള്ള US സൈനിക നടപടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യുദ്ധാധികാരം കോൺഗ്രസിൽ നിക്ഷിപ്തമാക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. 100 സെനറ്റിൽ ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 48 50 വോട്ടിനാണ് പ്രമേയം അംഗീകരിച്ചത്. ഗാസയിലെ പലസ്തീൻ കുട്ടികളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് വംശഹത്യയിൽ കലാശിച്ചെന്നും അത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും UN സ്വതന്ത്ര കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരകൊറിയൻ നാവികസേനയെ ആണവായുധ സമ്പന്നമാക്കാനും വൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ച് ചെയർമാൻ കിം ജോങ് ഉൻ. 2025 പുറത്തിറക്കിയ 5,000 ടൺ ക്ലാസിലുള്ള ചോ ഹ്യോൻ യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലാണ് പ്രഖ്യാപനം. ഹോർമുസ് കടലിടുക്കിലൂടെ തിങ്കളാഴ്ച മാത്രം 1.9 കോടി വീപ്പ എണ്ണ കടന്നുപോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇത് റെക്കോർഡാണെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിയിലും സ്കൂൾ നടത്തിപ്പിലുമുള്ള കേന്ദ്ര സർക്കാർ സമ്മർദ്ദം പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതി ചേർന്നു. ആദ്യ യോഗത്തിൽ LDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും അനുബന്ധ രേഖകളും ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്തിനാവില്ലെന്ന് ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് മുൻ സർക്കാരാണെന്നും UDFന്റെ മദ്യനയം രാഷ്ട്രീയ തീരുമാനമാണെന്നും കരട് തയ്യാറാക്കി എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം നടത്തിയ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുന്ന 134 രേഖകളാണ് കൈമാറിയിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് നിയമത്തിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വേണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിലും പറയുന്നത്. ഭരണഘടനയിലും ഇതാണ് പറയുന്നത്. ദൈവം എന്നത് വിവിധ പേരുകൊണ്ട് വിപുലീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിദേശ സംഭാവന ചട്ടം കേന്ദ്ര സർക്കാർ കടുപ്പിച്ചതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാരിന്റെ നേരിട്ടുള്ള സെൻസറിംഗ് വരുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. സംഭാവന സ്വീകരിക്കുന്ന സന്നദ്ധ സ്ഥാപനമോ ഭാരവാഹികളോ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രസിദ്ധീകരണം നടത്തിയെങ്കിൽ അറിയിക്കണമെന്നാണ് പുതിയ ചട്ടം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര യാത്രകൾക്കായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരർക്ക് നൽകി വരുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. ബിശ്വനാഥ് സിൻഹയെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസം 30 നിലവിലെ ചീഫ് സെക്രട്ടറി A.J. തിലക് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ദേശീയപാതകളിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി

അനധികൃത പാർക്കിങ്ങും കയ്യേറ്റത്തിനുമെതിരെ ദേശീയപാത അതോറിറ്റി രാജ്യവ്യാപകമായി നടപടി ആരംഭിച്ചു. രാജ്യത്ത് അനധികൃത പാർക്കിംഗ് പതിവാക്കിയ 595 കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കുകയാണെന്ന് അതോറിറ്റി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്കെതിരെ ജാതി പരാമർശം നടത്തിയെന്ന പരാതിയിൽ റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു, പഞ്ചാബ് പട്ടികജാതി കമ്മീഷൻ

സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി എൻ അനിൽകുമാറിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേരള ഹൈക്കോടതിയിൽ 4 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ, 12 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, 24 ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിവരുടെ നിയമനവും മന്ത്രിസഭ അംഗീകരിച്ചു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഒരാൾക്ക് ജാമ്യം ലഭിച്ചു. കേസിലെ 9 പ്രതി കടകംപള്ളി മധുമുക്ക് പുണർദം ഹൌസിൽ ഹരീഷ് കുമാറിനാണ് ഇന്നലെ ജാമ്യം ലഭിച്ചത്. ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത ഒഴിഞ്ഞു. പള്ളിയുടെ രേഖകളിലുള്ള 2 പേരുടെ മൃതദേഹമാണ് 38 നമ്പർ കല്ലറയിൽ ഉള്ളതെന്ന് തുറന്നുള്ള പരിശോധനയിൽ വ്യക്തമായി. ശാസ്ത്രീയമായി വ്യക്തത വരുത്താൻ ഇരു മൃതദേഹാവശിഷ്ടങ്ങളുടെയും സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്കും സെന്ററുകളിലേക്കും താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്ക് ഏകീകൃത രൂപമില്ലെന്ന് റിപ്പോർട്ടുകൾ. ചില തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ മറ്റു ചിലതിൽ ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. പഠന വകുപ്പുകളിലും സെന്ററുകളിലും വ്യത്യസ്ത വേതന വ്യവസ്ഥയിലാണ് നിയമനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എലിപ്പനി എന്ന് വിളിക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് സംസ്ഥാനത്ത് സ്ഥിര സാന്നിധ്യമുള്ള ഏറ്റവും അപകടകാരിയായ പകർച്ചവ്യാധിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. വർഷാവർഷം രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ തെരുവുനായ ശല്യം തടയാൻ നിർദ്ദേശം, ചുറ്റുമതിൽ നിർബന്ധം. പൊതു ഇടങ്ങളിലെ തെരുവുനായ ആക്രമണം തടയാൻ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായ 2 ദിവസവും വൻ ഇടിവ്. ഇന്നലെ മാത്രം പവന് 1240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,800 രൂപയായി താഴ്ന്നു. ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,100 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 4 മാസത്തെ താഴ്ന്ന നിലയിൽ. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം ശക്തിപ്പെട്ടതും ഗൾഫ് മേഖലയിൽ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ചരക്ക് കപ്പലുകൾ നീങ്ങാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമാണ് എണ്ണവില ഇടിയാൻ കാരണമായത്. ശൈശവ വിവാഹങ്ങൾ തടയാൻ വിവാഹക്ഷണക്കത്തുകളിൽ വധൂവരന്മാരുടെ ജനനത്തീയതി ചേർക്കാൻ നിയമം കൊണ്ടുവരാൻ മഹാരാഷ്ട്ര. ഇതിന്റെ ആലോചനകൾ നടക്കുന്നതായി വനിതാ ശിശുവികസന മന്ത്രി അദിതി തദ്കരെ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി പോലീസിന്റെയും തലശ്ശേരി പോലീസ് സബ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ 5K Run Season 2 സംഘടിപ്പിക്കുന്നു. പോലീസിന്റെ ലഹരി വിരുദ്ധ തീവ്രയജ്ഞ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട് ക്യാമ്പയിന്റെ ഭാഗമായാണ് 5 കിലോമീറ്റർ ഓട്ടം നടത്തുന്നതെന്ന് ASP ഡോക്ടർ M നന്ദഗോപൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഒരേ സമയം റെഗുലറായി 2 ബിരുദം പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന UGC പദ്ധതി കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വർഷം നടപ്പാവില്ല. ഇരട്ട ബിരുദ പദ്ധതി സംബന്ധിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റി നൽകിയ ചില നിർദ്ദേശങ്ങളിൽ UGC വ്യക്തത ലഭിക്കാത്തതാണ് വൈകാൻ കാരണം. ഇരിട്ടി ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. 17, 15 വയസ്സുള്ള 2 പെൺകുട്ടികളെയാണ് കാണാതായത്. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ കണ്ണൂർ ഭാഗത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ ഇരിട്ടി ഭാഗത്തേക്ക് വരുന്നതിനിടയിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ഭാഷാ അധ്യാപകർ അറബിക് UPS കാറ്റഗറി നമ്പർ 186/2024 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി. അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ആർലം എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 15,000 രൂപ പിഴ ചുമത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ തല വിജയികളെ പങ്കെടുപ്പിച്ച് സ്റ്റേഷൻ തല മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മട്ടന്നൂർ ഇൻസ്പെക്ടർ A.Binu അറിയിച്ചു. 26 തീയതി മട്ടന്നൂരിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും നടത്തും. ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ TVK കുറുപ്പ് സ്മാരക യുവ കവിതാ പുരസ്കാര സമർപ്പണം 28 തീയതി വൈകിട്ട് 4 മണിക്ക് മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും.
ഉരുവച്ചാൽ കരേറ്റയിൽ നിർത്തിയിട്ട ബസിന് പിറകിൽ കാറിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു. കരേറ്റ LP സ്കൂളിന് മുന്നിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെ

0: ഓടിയായിരുന്നു അപകടം. ലോകകപ്പ് ഫുട്ബോളിലെ ബി ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലൻഡും കാനഡയും നോക്കൌട്ടിൽ. അവസാന മത്സരത്തിൽ കാനഡയെ മറികടന്ന സ്വിറ്റ്സർലൻഡ് 7 പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് മുന്നേറിയത്. 2 മത്സരത്തിൽ ഖത്തറിനെ മറികടന്ന ബോസ്നിയ 3 സ്ഥാനക്കാരായി നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 4 ജയം കുറിച്ച് ഇന്ത്യ സെമിഫൈനലിൽ. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ നേരിട്ടുള്ള സെറ്റുകളിൽ തകർത്താണ് ആതിഥേയർ സെമി ഉറപ്പാക്കിയത്. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നിർണായക ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ രാത്രി 7 മണിക്കാണ് മത്സരം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
4: ഗാനം ആദിമഹസിൽ അനന്തശയനം, നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് രഘുരാജ് ചാലോട് ഈണം പകർന്ന് കുഞ്ഞകൃഷ്ണൻ കൊതേരിയാണ് പാടിയത്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
0: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ കാര്യക്ഷമമായ ആസൂത്രണത്തിനും സമയബന്ധിതമായ നിർവഹണത്തിനും PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും VD സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്കു കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.

0: കേട്ടോ, 5 വയസ്സിന് താഴെ പ്രായക്കാരായ 1,980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഇഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും PSC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് MVജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാന്റിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാന്റ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ഓടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ 2 പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ 1-3 പരാജയപ്പെടുത്തി 4 പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന് ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലൻഡർ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ 2-4 മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2 സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2 സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി T.സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി പഞ്ചദിന നൃത്തോത്സവത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 9746393845. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മാടായി വെങ്ങര ITIയിലേക്ക് പ്ലംബർ, പെയിന്റർ ജനറൽ എന്നീ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. www.scddit.admission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പട്ടികജാതി 80%, പട്ടികവർഗം 10%, പൊതുവിഭാഗം 10% എന്നിങ്ങനെയാണ് സീറ്റ് സംവരണം. കൂടുതൽ വിവരങ്ങൾക്ക് 9747578606 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രവർത്തിക്കുന്ന അസാപ് NTTF ട്രെയിനിംഗ് സെന്ററിൽ തൊഴിലധിഷ്ഠിത ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകളായ ടൂൾ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിജിറ്റൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് സ്മാർട്ട് ഫാക്ടറി, കമ്പ്യൂട്ടർ ടെക്നോളജി ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ CNC ആൻഡ് പ്രിസിഷൻ മെഷീനിസ്റ്റ് തുടങ്ങിയ കോഴ്സിലേക്കാണ് പ്രവേശനം. SSLC, +2, ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0492-351-423. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ നേതൃത്വത്തിൽ മട്ടന്നൂർ ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വൺ ടൈം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 27-ാം തീയതി രാവിലെ 10 മുതൽ 1 വരെയാണ് ക്യാമ്പ്. സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിനാണ് ക്യാമ്പ്. രജിസ്ട്രേഷൻ ഫീസ് 300 രൂപ. ഫോൺ നമ്പർ 6282-942-066. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി മാലിന്യത്തിൽ നിന്ന് സമ്പത്ത് എന്ന ആശയത്തിൽ തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാഴ്ത്തുണി ഉപയോഗിച്ചുള്ള ചവിട്ടി, ചെടിച്ചട്ടി, പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ചുള്ള വിവിധ തരം കൊട്ടകൾ, ബോട്ടിൽ ആർട്ട് എന്നിവയുടെ നിർമ്മാണത്തിലാണ് പരിശീലനം. ആദ്യ പരിശീലനം മറ്റന്നാൾ രാവിലെ 10 മുതൽ പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിലാണ്. തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനമുണ്ടാകും. താൽപര്യമുള്ളവർക്ക് ഇന്ന് കൂടി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9707331430. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ ഓഫീസിൽ July 1 മുതൽ ഒഴിവു വരുന്ന ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സമാന തസ്തികയിലുള്ളവർക്കാണ് അവസരം. ബയോഡാറ്റ റൂൾ 144 പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ്, മാതൃവകുപ്പിൽ നിന്നുള്ള നിരാക്ഷേപ പത്രം എന്നിവ സഹിതം July 15 രജിസ്ട്രാർ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൌൺസിൽ തിരുവനന്തപുരം 695-0335 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കണ്ണൂർ ഗവൺമെന്റ് വനിതാ TTIയിൽ HST മലയാളം താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ പകൽ 11 നടക്കും. ഫോൺ നമ്പർ 0497270589. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിലുള്ള കുറ്റാട്ടൂർ, ഇരിക്കൂർ, കണിച്ചാർ, കേളകം, കൂത്തുപറമ്പ് നഗരസഭ, ചൊക്ലി, തൃപ്പങ്ങോട്ടൂർ, തില്ലങ്കേരി, മാങ്ങാട്ടിടം, ആറളം ജെൻഡർ റിസോഴ്സ് സെന്ററുകളിൽ കമ്മ്യൂണിറ്റി കൌൺസിലറുടെ അപേക്ഷ ക്ഷണിച്ചു. സോഷ്യൽ വർക്ക്, സൈക്കോളജി, ജെൻഡർ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദ, ബിരുദാനന്തര ബിരുദമുള്ള വനിതകൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും സഹിതം July 6 ജില്ലാ മിഷൻ ഓഫീസിൽ എത്തിക്കണം. അതത് CDS പരിധിയിലുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0497270289. കതിരൂർ ബഡ് സ്പെഷ്യൽ സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നിവരെ ആവശ്യമുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ

0: ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം ജൂലൈ മാസം 1-ാം തീയതി പകൽ 11 മണിക്ക് ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ നമ്പർ 0490023064564. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കുഞ്ഞിമംഗലം തെക്കുംപാട് അരയമ്പത്ത് കളരി ദേവസ്ഥാനം കുടുംബസംഗമം ഇന്ന് നടക്കും. കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ഇന്ന് തന്ത്രി അഴകം പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ അണ്ടർ 15 ഓപ്പൺ ആൻഡ് ഗേൾസ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കിയ മികവ് പുരസ്കാര സമർപ്പണം ഈ മാസം 28 പകൽ 2 മണിക്ക് കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ജൂലൈ 1 മുതൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഉൾപ്പെടുന്ന വടക്കൻ മേഖല ടാക് അദാലത്ത് ഈ മാസം 30-ാം തീയതി പകൽ 11 മണിക്ക് കേരള നോർത്തേൺ റീജിയൻ പോസ്റ്റൽ സർക്കിൾ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ സംഘടിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനത്തിനുള്ള ദിശ 1-ാം പാദ അവലോകന യോഗം നാളെ പകൽ 11:30 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരും. പെരിങ്ങത്തൂർ കാഞ്ഞിരക്കടവ് റോഡിൽ ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഈ മാസം 30-ാം തീയതി വരെ ഗതാഗതം നിരോധിച്ചു. കരിയാടി നിന്നും കിടഞ്ഞിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുശ്ശേരി പള്ളിമുക്കിലെത്തി തിരിച്ച് ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി തലശ്ശേരിയിലേക്ക് തിരിച്ചുപോകണം. വടകരയിൽ നിന്ന് കരിയാട് വഴി പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി പെരിങ്ങത്തൂരിലേക്കും മറ്റ് അനുയോജ്യമായ വഴികളിലൂടെയും പോകണം. ജല അതോറിറ്റി കൊളച്ചേരി ശുദ്ധജല പദ്ധതിയുടെ ബൂസ്റ്റർ പമ്പിംഗ് സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ വരെ മട്ടന്നൂർ സബ് ഡിവിഷന് കീഴിലെ കുറ്റ്യാട്ടൂർ, കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിൽ ജലവിതരണം ഭാഗികമായി മുടങ്ങും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
0: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കൊക്കനട്ട്. കൊക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കൊക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കൊക്കനട്ട് ഓയിൽ, കൊക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കൊക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.
1: ജയ് ജവാൻ,

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 20 വർഷക്കാലം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുകയും തുടർന്ന് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലുമായ കൂട്ടുപുഴ പേരട്ടയിൽ താമസിക്കുന്ന ശ്രീ തോമസ് എൻ നെച്ചിക്കാട്ട് നമ്മളോട് സംസാരിക്കുന്നു.
1: സാർ നമസ്കാരം.
2: നമസ്കാരം സാർ.
1: ഒന്ന് സ്വയം പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് തോമസ് എൻ നെച്ചിക്കാട്ട് എന്നാണ്. ഞാൻ നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലാണ്. ഞാൻ 20 വർഷം പട്ടാളത്തിൽ EME കോറിൽ സർവീസ് കഴിഞ്ഞ് 1998 വിരമിച്ചു. വിരമിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായി നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഈ വിമുക്തപട സംഘടനയിൽ അംഗത്വം എടുക്കുകയും ആ രീതിയിൽ നാളിതുവരെ യൂണിറ്റ് ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സംഘടനയെ ഒരു ഹൃദയത്തിലേറ്റുവാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ, സാധാരണക്കാരായ വിമുക്തഭടന്മാർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി. ഇത് അഖിലേന്ത്യാ തലത്തിൽ റിക്കഗ്നൈസ്ഡ് സംഘടനയാണ്. MOD അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരം ഈ സംഘടനയ്ക്കുണ്ട്. തീർച്ചയായിട്ടും ഈ സംഘടന സാധാരണക്കാരായ വിമുക്തഭടന്മാരുടെ നിരവധിയായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിൽ എത്തിക്കുകയും അതുപോലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് സാധാരണക്കാരായ വിമുക്തഭടന്മാർക്ക് അതിൽ വേണ്ട ആവശ്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതീതമായ എല്ലാവിധ കാര്യങ്ങളിലും ഈ സംഘടന ശ്രദ്ധ ചെലുത്തുകയും അത് സമയബന്ധിതമായ രീതിയിൽ സർക്കാരിൽ ഇടപെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾ ഭാരവാഹികൾ പ്രയത്നവിദ്ധരാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയെ ആദ്യം മുതൽ പ്രവർത്തിക്കുമ്പോൾ 1 rank 1 pension എന്ന ഈ പദ്ധതി ആദ്യമായി ഉന്നയിച്ച ഒരു സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി. ഈ സംഘടന അത് ഏകദേശം 33 വർഷക്കാലം സാധാരണ വിമുക്തഭടന്മാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും രാജ്യത്തുള്ള പൗരന്മാരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. 33-ാമത്തെ വർഷമാണ് നിരവധി സമരങ്ങൾക്കും അതുപോലെ തന്നെ നിരവധി സമ്മർദ്ദങ്ങൾക്കും എല്ലാം രൂപപ്പെടുത്തി ഈ ഗവൺമെൻറ്റിനൊരു തത്വത്തിൽ ഇത് അംഗീകരിപ്പിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. ഇപ്പോഴും ആ 1 rank 1 pension എന്ന ഈ ശരിയായിട്ടുള്ള ഒരു മാതൃക ഇപ്പോഴും അത് അപൂർണതയിലാണ്. അത് പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസത്തിലാണ് സെൻട്രൽ കമ്മിറ്റി. അത് നിരവധിയായ പ്രശ്നങ്ങളിൽ ഇപ്പോഴും അത് മുൻനിർത്തിക്കൊണ്ട് ഈ സംഘടന മുമ്പോട്ട് പോകുന്നു. ECHS പോളിക്ലിനിക്ക്, CST ക്യാൻറ്റീന്, വീട്ടുകരം, മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ഫാമിലി പെൻഷന്, മക്കളുടെ പഠന സൗകര്യത്തിനായിട്ടുള്ള സ്കോളർഷിപ്പുകൾ, ജില്ലാ സൈനിക ബോർഡിൻ്റെ പ്രവർത്തനം, സ്റ്റേഷൻ സെല്ലുമായി ഞങ്ങൾക്ക് കിട്ടേണ്ട വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു വിമുക്തഭടൻ്റെ പ്രശ്നങ്ങളിൽ അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർക്കത് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ അതുപോലെ തന്നെ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരെയാണ് ഈ നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ നിരന്തരമായ പ്രവർത്തനം അത് വലിയ ഒരു സഹായമാണ്. വെറും വിമുക്തഭടന്മാർക്ക് മാത്രമല്ല, വീരനാരികൾ അടക്കമുള്ള വിധവകൾക്കും ആശ്രിതരായിട്ടുള്ള അവർക്കും അവരുടെ പ്രശ്നങ്ങളിലും നിരന്തരം ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല പ്രവൃത്തി സമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ സംഘടനയുടെ ഒരു വലിയ നേട്ടമാണ്. ഇത് നമ്മളുടെ കുട്ടി

0: മുതൽ വിധവകൾ, അതുപോലെ തന്നെ മുൻ സൈനിക സമൂഹം, രോഗികളായിട്ടുള്ള, വൃദ്ധരായിട്ടുള്ളവർ, പരരാശ്രയമില്ലാത്തവർക്ക് ഒരു ആശ്രയമായി, വിളക്കായി, വെളിച്ചമായി ഈ സംഘടന അവരോടൊപ്പം പ്രവർത്തിക്കുന്നു, ഇനിയും പ്രവർത്തിക്കും, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.
1: ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും സംഘടനയുടെ രീതികളെക്കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജീവിതത്തിലേക്ക് വരാം. വീട്ടിലാരൊക്കെയുള്ളത്?
0: എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണുള്ളത്. ഒരു മകൻ മർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റനാണ്. രണ്ടാമത്തെ മകൾ ഡോക്ടറാണ്. അവർ യു കെയിലാണുള്ളത്. മകൻ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഷിപ്പിൽ. പിന്നെ അവരുടെ മക്കൾ, മൂന്ന് പെൺകുട്ടികൾ മകളുടെ ഞങ്ങളുടെ കൂടെയുണ്ട്. മകൻ്റെ രണ്ട് ആൺകുട്ടികളാണ്, അത് മകൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ പേരട്ട കൂട്ടുപുഴ എന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ താമസം. ഞാൻ 1980 പട്ടാളത്തിൽ ജോയിൻ ചെയ്തതാണ്. വളരെയധികം ജീവിത പ്രയാസങ്ങൾ എനിക്ക് ഉള്ള ഒരവസരമായിരുന്നു. ചാച്ചൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം അമ്മ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതത്തിൽ, ആ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കണം, വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് സൈനിക സേവനത്തിന് വേണ്ടി ഞാൻ പോയത്. അവിടെ വലിയ നിർബന്ധിതമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു വന്നതിൻ്റെ സത്യപ്രതിജ്ഞയെല്ലാം ചെയ്ത അവസരത്തിലാണ് രാജ്യം എൻ്റെ ഭക്ഷണം മാത്രമല്ല രാജ്യസേവനമാണ് എൻ്റെ ലക്ഷ്യമെന്ന് എനിക്ക് ബോധ്യമായത്. അതിനുമുമ്പ് രാജ്യത്തിൽ പട്ടാളക്കാർ പോകുന്നു, പട്ടാളക്കാർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ, അവിടുന്ന് ഒഴിഞ്ഞു ഓടിപ്പോകാം എന്നൊക്കെ അങ്ങ് ചിന്തിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം, അവിടെ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എനിക്കത് മനസ്സിലായി, ഞാൻ രാജ്യസേവനത്തിന് വേണ്ടി വന്നതാണ്, എൻ്റെ വയറ് മാത്രം ഒരു പ്രശ്നമല്ല എന്ന്. അപ്പോൾ ജീവൻ ത്യജിച്ചും ഞാൻ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ അവിടെ സന്നദ്ധരായിക്കൊണ്ട് OP രക്ഷക്ക്, അതുപോലെ തന്നെ ഓപ്പറേഷൻ വിജയ്, അങ്ങനെ മൂന്നാല് യുദ്ധസമാനമായ സാഹചര്യം നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സർവീസിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ടെങ്കിലും നമ്മുടെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥിതി ഇല്ലായിരുന്നു. നമുക്ക് രാജ്യസേവനത്തിൻ്റെ ആ ഒരു ഫലം, അനുഭവം, അത് മറ്റുള്ളവർക്കായാലും മുന്നിൽ നമുക്ക് രാജ്യരക്ഷയ്ക്ക് വേണ്ടി നേടണം, മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശലക്ഷ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എല്ലാ ജവാന്മാരുടെയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടും ജീവിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒന്നിനോടൊന്ന് മുമ്പോട്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമ്മുടെ മനസ്സിലുള്ളത്. രാജ്യത്തിലെ എനിക്ക് പറയുവാനുള്ളത് ഈ യുവാക്കളോടാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കൂടുതൽ സാമ്പത്തികം തേടി വിദേശങ്ങളിലും അവിടെ ഇവിടെയും പോവാതെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഇന്ത്യയിൽ അത് ഉപയോഗിക്കണം. ഇന്ത്യ രാജ്യം എങ്കിലേ ബലപ്പെടുകയുള്ളൂ. ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നിങ്ങളുടെ സുരക്ഷ. മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ സുരക്ഷിതത്വം നിങ്ങളുടെ നാട് ജന്മനാടിനുണ്ടാകുന്നുണ്ടാകില്ല. അപ്പം നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ആ പ്രായപരിധിയിൽ നിന്നുകൊണ്ട് ഭാരപരിധിയിലെത്തുമ്പോൾ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും സൈനികനായി മുമ്പോട്ട് വരണം. സൈനിക സേവനം നിങ്ങൾ അനുഷ്ഠിക്കണം. ജീവിതത്തിലെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ തന്നെത്താൻ മറന്നുപോകും. രാജ്യത്തിൽ നിങ്ങളെക്കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ഈ രാജ്യം തന്നെ നിങ്ങളെക്കൊണ്ട് ആവശ്യമുള്ളവരാണ്. അപ്പോൾ യുവാക്കളാണ് ഈ രാജ്യത്തിൻ്റെ രക്ഷ, യുവാക്കളാണ് പ്രതീക്ഷ. അപ്പോൾ യുവാക്കൾ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ എനിക്ക് ഈ രാജ്യത്തിലുള്ള യുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്.
1: ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു?
0: ഞാൻ ആദ്യമായിട്ട് പോസ്റ്റിംഗ് ആയത് റായ്വാല എന്ന് പറയുന്ന സ്ഥലത്ത്, അംബാലയിലായിരുന്നു. അംബാലയിൽ ഞാൻ 3 സർവീസ് ചെയ്തു. 3 ചെയ്ത് ഞാൻ ട്രെയിനിങ് ചെയ്തത് ഭോപ്പാലിൽ, 3ME സെൻറ്റർ ഭോപ്പാലിലായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റായ്വാല അതിലേക്ക് ഞാൻ പോസ്റ്റഡായി. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീൽഡ് വർക്ക്ഷോപ്പായിരുന്നു. അതിൽ ഞാൻ 3 അവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പഞ്ചാബ് പട്യാലയിലേക്ക് മാറി. പട്യാലയിൽ ഞാൻ 3.5 അവിടെ ഞാൻ സേവനം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയത് നഗ്രോട്ട, ജമ്മു കാശ്മീരിൽ. അവിടെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം

ഞാൻ അതിൽ നിന്ന് സിക്കിമിൽ പോയി, അത് കഴിഞ്ഞ ശേഷം ലേയിൽ ഞാൻ സർവീസ് ചെയ്തു, രാജസ്ഥാനിൽ ഞാൻ സർവീസ് ചെയ്തു, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ, അതായത് മണലാരുണ്യത്തിലും അതുപോലെ തന്നെ വർഫല ഇലാഖയിലും അതുപോലെ മറ്റ് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് എന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ച സേവനം ഞാൻ 100% ചെയ്തു എന്ന് തന്നെ മനസ്സ് വിശ്വസിക്കുന്നു. എങ്കിലും സഹപ്രവർത്തകർക്കറിയാം ഞാൻ എത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനായിട്ട് ഞാനൊരു 100% എങ്കിലും അത് പൂർത്തീകരിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ സൈനിക സേവനത്തിൽ ഇപ്പോൾ ചേരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും പല ഇതും ഉണ്ടെങ്കിലും അവരൊക്കെ ഇപ്പം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ആ ഒരു സമയത്തെ പോലെ അല്ല. ഇപ്പോൾ ആധുനികമായിട്ടുള്ള ബോംബ് സിസ്റ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടു പോയി. പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് കടന്നു. ആധുനിക വിദ്യ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ അവർക്ക് അതിനുള്ള ശക്തിയും ബുദ്ധിയും കഴിവും ഉണ്ടാകുവാൻ അവർ അത് നല്ല രീതിയിൽ ട്രെയിനിങ്ങായി നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ സൂക്ഷിക്കാൻ പര്യാപ്തമായ രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഇപ്പോഴുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സൈനികർക്ക് ഞാൻ പ്രത്യേകമായി അനുമോദനവും അർപ്പിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ ആണ് ഞാനിന്ന് ഈ സംസാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ വലിയൊരു പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിയാകാൻ കഴിഞ്ഞു, ഒരു എളിയ പ്രവർത്തകനാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ ശ്രമിക്കുന്ന ഏവർക്കും എൻ്റെയും ഈ സംഘടനയുടെയും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.

പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനും നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലുമായ കൂട്ടുപുഴ പേരട്ടയിൽ താമസിക്കുന്ന ശ്രീ തോമസ് എൻ നെച്ചിക്കാട്ടിന്റെ വിശേഷങ്ങളായിരുന്നു ജയ് ജവാനിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
1: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശ്ശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
0: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തുനിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15-നും. ഭാനുമതി,
2: റേഡിയോ മലബാർ 88.0.

0: 9.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52nd യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ, റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കൽ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാർ ർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ടിബി മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുരാജ്യങ്ങളും പ്രവർത്തിക്കുന്നതെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12th പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധി ുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 June 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11th ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റ് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ

ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകടനിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി

0: ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
1: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: കേൾക്കാം എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥ. അവതരിപ്പിക്കുന്നു ശിവന്യ ശിവൻ ചോല.
2: ആ പെൺകുട്ടിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. അവൾ രൂപവതിയാണ്, സഹൃദയയും, ധാരാളം വായിക്കും. ഇനിയും കോളേജിൽ എത്തിയിട്ടില്ലെങ്കിലും ഷേക്സ്പിയറേയും മിൽട്ടനെയുമെല്ലാം അവൾക്കറിയാം. മഷിയെഴുതി കറുപ്പിച്ച കണ്ണുകളും ധാരാളം തലമുടിയുമുള്ള ആ പെൺകുട്ടിയെ ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്കിഷ്ടമാവും. പെൺകുട്ടി അല്പം വികാര ജീവി കൂടിയാണ്. ചിലപ്പോൾ യുക്തിക്കു നിരക്കാത്ത ചില വിഡ്ഢിത്തങ്ങൾ കാണിക്കും. ഒരു ദിവസം കീറി നൂലാമാല പോലെയുള്ള ബ്ലൗസിട്ട ഒരു ഭിക്ഷക്കാരി പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ മറ്റാരുമുണ്ടായിരുന്നില്ല. പെൺകുട്ടി ഭിക്ഷക്കാരിക്ക് 2 നയാപൈസ കൊടുത്തു. എങ്കിലും അവൾ സ്ഥലം വിട്ടില്ല. അവൾ തൻ്റെ കീറി നൂലാമാല പോലെയായ ബ്ലൗസ് തൊട്ടുകാണിച്ചു പറഞ്ഞു, "ദൈവം തമ്പുരാൻ മോളെ അനുഗ്രഹിക്കും, നിക്കൊരു ബ്ലൗസ് താ." "ബ്ലൗസ് ഇല്ലല്ലോ," പെൺകുട്ടി പറഞ്ഞു. "പഴയത് മതി, അകത്ത് ചെന്ന് നോക്ക്, മോളുടെ മുഖം ഭാഗ്യമുള്ളതാ." "പഴയ ബ്ലൗസ് ഒന്നുമില്ല," പെൺകുട്ടി പിന്നെയും പറഞ്ഞു. "ഉണ്ടാകും, പെട്ടി തുറന്നു നോക്ക്, നിക്ക് നാണമാകുന്നു മോളെ. എങ്ങനെയുണ്ടെൻ്റെ ഈ ബ്ലൗസ്?" അവൾ ഓർമ്മിച്ചു നോക്കി. പക്ഷെ പഴയൊരു ബ്ലൗസ് പോലും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം മുമ്പ് തന്നെ പലർക്കുമായി കൊടുത്തു കഴിഞ്ഞിരുന്നു. "വീതി കുറഞ്ഞ നെറ്റി ഭാഗ്യമാ, മോൾക്ക് 17 വയസ്സിൽ കല്യാണമുണ്ടാകും. നിക്കൊരു ബ്ലൗസ് താ." അവൾ അകത്തു പോയി പെട്ടി തുറന്ന് ഒന്നുകൂടി പരിശോധിച്ചു. ഭിക്ഷക്കാരി ചെറുപ്പമാണ്, എങ്ങനെയാണ് കീറി നൂലാമാല പോലെയുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുക? പെൺകുട്ടി പെട്ടി പരിശോധിച്ചുവെങ്കിലും ഭിക്ഷക്കാരിക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു ബ്ലൗസും കണ്ടില്ല. അപ്പോൾ അവൾക്കൊരു പച്ച ബ്ലൗസിന്റെ കാര്യം ഓർമ്മ വന്നു. ജ്യേഷ്ഠത്തിക്കൊരു പുതിയ പച്ച ബ്ലൗസ് ഉണ്ടായിരുന്നു. വലുപ്പം പോരാത്തതുകൊണ്ട് ജ്യേഷ്ഠത്തി അത് ധരിക്കാറില്ല. പെൺകുട്ടിക്കും അത് പാകമല്ല, അവൾ വളരെ മെലിഞ്ഞിട്ടാണല്ലോ. ആരും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന ആ പച്ച ബ്ലൗസ് ഭിക്ഷക്കാരിക്ക് കൊടുക്കാമെന്ന് പെൺകുട്ടി കരുതി. അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. ബ്ലൗസ് കിട്ടിയപ്പോൾ ഭിക്ഷക്കാരിക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു. "പൊന്നുമോൾ, മോൾക്ക് നല്ലത് വരും. പരോപകാരം ചെയ്യണം, എങ്കിലേ ഗുണം വരികയുള്ളൂ." ഭിക്ഷക്കാരി പോയി. നിരത്തിൽ വെച്ച് അവൾ ഭാണ്ഡം തുറന്നു. ബ്ലൗസ് അതിൽ സൂക്ഷിച്ചു. ഭാണ്ഡത്തിൽ വേറെയും 2-3 ബ്ലൗസുകൾ ഉണ്ടായിരുന്നു, കീറാത്തത് തന്നെ. പച്ച ബ്ലൗസ് ഭിക്ഷക്കാരിക്ക് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠത്തി കലിതുള്ളി. അവൾ പെൺകുട്ടിയോട് പറഞ്ഞു, "എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ?" ജ്യേഷ്ഠത്തി മാത്രമല്ല, അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും അവളെ ശകാരിച്ചു. പാവം പെൺകുട്ടി. പെൺകുട്ടിയുടെ ഒരു നഖചിത്രം മാത്രമാണിത്. നഗരത്തിന്റെ നടുവിലുള്ള ഒരു പുതിയ വീട്ടിലേക്ക് പെൺകുട്ടി താമസം മാറിയത് ഈയിടെയാണ്. ഇതുവരെയും അവൾ താമസിച്ചത് നട്ടുച്ചയ്ക്ക് പോലും വെളിച്ചം കടന്നു വരാത്ത ഒരു പഴയ മാളിക വീട്ടിലായിരുന്നു. വീടിന്റെ മച്ചിലും തൂണുകളിലുമെല്ലാം നിറയെ കൊത്തുപണികളാണ്, അപ്സരസുകളും ദേവന്മാരുമൊക്കെ. പക്ഷെ കാറ്റും വെളിച്ചവും ഇല്ലാത്ത ചെറിയ ചെറിയ അറകളുള്ള ആ വലിയ വീട് അവൾക്കിഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം അവൾ മുത്തശ്ശിയോട് പറഞ്ഞു, "നമ്മുടെ വീടൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം പോലെയുണ്ട്." ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മുത്തശ്ശിക്കറിയാമോ? നഗരത്തിന്റെ നടുവിലുള്ള വീട്ടിലേക്ക് താമസം മാറുകയാണെന്നറിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. പഴയ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വളരെ ദൂരമുണ്ട്. 10 മണിക്ക് മാത്രം സ്കൂളിൽ ഹാജരായാൽ മതി. പക്ഷെ കൃത്യസമയത്ത് ക്ലാസ്സിൽ ഹാജരാകണമെങ്കിൽ 8:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം, ഉന്തും തള്ളും സഹിക്കണം. അവസാനം സ്കൂളിലെത്തുമ്പോഴേക്കും ക്ഷീണിച്ചു പോകും. പുതിയ വീട്ടിൽ നിന്നാണെങ്കിൽ സ്കൂൾ വളരെ അടുത്താണ്. ടെറസിന്മേൽ നിന്ന് നോക്കിയാൽ സ്കൂൾ കെട്ടിടത്തിന്റെ മോന്തായം കാണാം. അവളുടെ സന്തോഷത്തിന്റെ മറ്റൊരു കാരണം അടുത്തു തന്നെ സിനിമാ തിയേറ്റർ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ പെൺകുട്ടികളെയും പോലെ സിനിമ അവൾക്കും ഒരു ഭ്രമമാണ്. നഗരത്തിന്റെ നടുവിലുള്ള വീട് വളരെ ചെറുതാണ്, പരിമിതമായ സൗകര്യങ്ങൾ മാത്രം. എന്നാൽ മുറികളിൽ ധാരാളം വെളിച്ചവും കാറ്റും കിട്ടും. എല്ലാറ്റിലും ഉപരി വീടിനു ടെറസ് ഉണ്ട്. അതിന്മേൽ കയറി നിന്നാൽ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം.

സുന്ദരമായ കാഴ്ചകൾ കാണാം. അകലെ ഇളകുന്ന കടൽ, സെയിന്റ് തെരേസ പള്ളിയുടെ ഗോപുരം, നീലപ്പുക പോലെയുള്ള പശ്ചിമഘട്ട നിരകൾ. സഹൃദയായ ആ പെൺകുട്ടിക്ക് അതൊക്കെ വളരെ ഇഷ്ടമായി. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയ ആദ്യ ദിവസങ്ങളിൽ അവളുടെ പ്രധാന ജോലി വീടിന് മോടി കൂട്ടുകയായിരുന്നു. ജാലകങ്ങൾക്ക് അവൾ തിരശീലകൾ പിടിപ്പിച്ചു, ചുമരുകളിൽ പടം തൂക്കി. എന്നാൽ അവൾക്ക് എന്തൊരു പന്തികേട് തോന്നി. മുറ്റം ശൂന്യമായി കിടക്കുന്നു. നാലുമണിപ്പൂക്കളുടെ രണ്ടു മൂന്ന് ശുഷ്കിച്ച ചെടികളല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. എവിടെ നിന്നെങ്കിലും കുറെ വിത്തുകളും ചെടികളും സമ്പാദിക്കണമെന്ന് പെൺകുട്ടി കരുതി. അവളുടെ വീടിനരികിൽ രണ്ടു വീടുകളുണ്ട്. ഒന്ന് വളരെ വലിയ വീടാണ്, രണ്ടാമത്തേത് ഇടത്തരവും. പെൺകുട്ടിക്ക് ജാലകത്തിനരികിൽ ചെന്നു നിന്നാൽ ഇടത്തരം വീട്ടിൽ നടക്കുന്നതെല്ലാം കാണാൻ കഴിയും. അതുകൊണ്ട് ആ വീട്ടിൽ ആരൊക്കെയാണുള്ളതെന്ന് എളുപ്പത്തിൽ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവളുടെ ശ്രദ്ധയാകർഷിച്ചത് മൂന്ന് പേരാണ്. ഒന്ന്, അധരങ്ങളിൽ റോസ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് പുരട്ടിയ, എണ്ണമയമില്ലാത്ത തലമുടി ഉയർത്തിക്കെട്ടിയ ഒരു ചെറുപ്പക്കാരി. രണ്ടാമത്തേത് ആ ചെറുപ്പക്കാരിയുടെ ഭർത്താവാണ്, പച്ചെ വെട്ടിയ തലമുടിയും കനത്ത മീശയുമുള്ള ഒരാൾ. കരയുന്ന ചെരുപ്പും ഡബിൾ മുണ്ടും ധരിച്ച് അയാൾ രാവിലെ ആപ്പീസിൽ പോകുമ്പോൾ അവൾ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾ ചിരിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. മൂന്നാമത്തെ ആ വീട്ടിലെ വേലക്കാരൻ എന്ന് കുട്ടി വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ചുമൽ കീറിയ ഒരു ബനിയനും വൃത്തികെട്ട ഒരു ലുങ്കിയുമാണ് അയാൾ ഇട്ടിരിക്കുന്നത്. ഈ വേലക്കാരനാണ് അവളെ കൂടുതൽ ആകർഷിച്ചത്. അയാളുടെ മുഖം കണ്ടാൽ ഒരു വേലക്കാരനാണെന്ന് തോന്നുകയില്ല. കുറ്റിരോമങ്ങൾ വളർന്ന ശാന്തവും വിഷാദാത്മകവുമായ കണ്ണുകളുള്ള അയാളുടെ മുഖത്തിന് ഒരു പുണ്യവാളന്റെ മുഖത്തോടാണ് കൂടുതൽ സാദൃശ്യം. രാവിലെ അവൾ ജാലകത്തിലൂടെ നോക്കിയപ്പോൾ ചെറുപ്പക്കാരിയുടെ ഭർത്താവ് ക്യാൻവാസ് കസാലയിൽ ചാഞ്ഞുകിടന്ന് പത്രം വായിക്കുന്നതാണ് കണ്ടത്. പെട്ടെന്നാണ് ഗേറ്റിന്മേൽ ചാരി നിന്ന് ബീഡി വലിക്കുന്ന വേലക്കാരന്റെ മേൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ബീഡിക്കുറ്റി നിലത്തെറിഞ്ഞിട്ട് അയാൾ കിണറ്റിനരികിലേക്ക് നടന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റുകളിൽ നിറച്ചു. എന്നിട്ട് ആ വെള്ളമെല്ലാം ചുമന്നുകൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിക്കുവാൻ തുടങ്ങി. വീട്ടുമുറ്റത്ത് ധാരാളം ചെടികളും പൂക്കളുമുണ്ട്. അയാൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും തടമുണ്ടാക്കുന്നതും ഒരു ഈർക്കിൽ കൊണ്ട് ഇലകളിൽ നിന്ന് കീടങ്ങളെ നീക്കം ചെയ്യുന്നതുമെല്ലാം പെൺകുട്ടി നോക്കി നിന്നു. കൂട്ടത്തിൽ പറയട്ടെ, പെൺകുട്ടികൾക്ക് അസാധാരണമായൊരു കഴിവുണ്ട്. ഒരു പെൺകുട്ടി നിങ്ങൾക്കെതിരെ നടന്നു വരുന്നു എന്ന് വിചാരിക്കുക, നിലത്ത് നോക്കിക്കൊണ്ടായിരിക്കും അവൾ നടക്കുക. നിങ്ങൾ വിചാരിക്കും സ്വന്തം കാൽവിരലുകളല്ലാതെ മറ്റൊന്നും അവൾ കാണുന്നില്ലെന്ന്. എന്നാൽ സത്യം മറിച്ചാണ്. ഒരു നിമിഷത്തിനുള്ളിൽ സ്വന്തം കാൽവിരലുകളിൽ നോക്കിക്കൊണ്ടു തന്നെ അവൾ നിങ്ങളെയാകെ പഠിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ ഷർട്ടിൽ എവിടെയെങ്കിലും ഒരു കീറലുണ്ടെങ്കിൽ അതുപോലും അവളുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് പെൺകുട്ടിക്കൊരാശയം തോന്നി. അയൽപ്പക്കത്ത് ധാരാളം ചെടികളും പുഷ്പങ്ങളുമെല്ലാം ഉണ്ടല്ലോ, അവിടെ ചെന്ന് കുറച്ച് വിത്തുകൾ ചോദിച്ചാൽ എന്താണ്? ചെറുപ്പക്കാരി വരാന്തയിൽ തന്നെയുണ്ട്. അവൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, അടുത്ത വീട്ടിൽ പോയി കുറച്ച് വിത്തുകൾ വാങ്ങിക്കൊണ്ടുവരാമോ? എന്തു വിത്താ? എന്തെങ്കിലും, നമ്മുടെ മുറ്റം നോക്കിയാട്ടെ, മരുഭൂമി പോലെയുണ്ട്. മുത്തശ്ശി പറഞ്ഞു, നിക്ക് വയ്യ, നീ പോയി ചോദിക്ക്. ഞാൻ എങ്ങനെയാ പോകുക? പക്ഷെ മുത്തശ്ശി അയൽപ്പക്കത്ത് പോകുവാൻ കൂട്ടാക്കിയില്ല. കുറച്ചു നേരം ആലോചിച്ചിട്ട് പെൺകുട്ടി പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും പോകാം. ഞാൻ പുറത്ത് ഗേറ്റിനടുത്ത് നിൽക്കാം, മുത്തശ്ശി അകത്ത് പോയി വിത്ത് ചോദിക്കണം. മുത്തശ്ശി അവളെ നോക്കി പുഞ്ചിരിച്ചു. കല്യാണം കഴിക്കുവാനുള്ള പ്രായമായെങ്കിലും ഇപ്പോഴും ഒരു കുട്ടിയെപ്പോലെയാണ്. അവർ രണ്ടുപേരും കൂടി അയൽപ്പക്കത്തേക്ക് പുറപ്പെട്ടു. പെൺകുട്ടി ഗേറ്റിന് പുറത്തു നിന്നു. മുത്തശ്ശി അകത്തേക്ക് കയറി. കീറിയ ബനിയനും വൃത്തികെട്ട ലുങ്കിയും ധരിച്ച ചെറുപ്പക്കാരൻ മുത്തശ്ശിക്ക് കസാല നീക്കിയിട്ട് കൊടുത്തു. മുത്തശ്ശി അതിലിരുന്ന് നൊണ്ണുകാട്ടി ചിരിച്ചു. പെട്ടെന്നാണ് വേലക്കാരന്റെ കണ്ണുകൾ പെൺകുട്ടിയുടെ മേൽ പതിഞ്ഞത്. അവൾ ഗേറ്റിനു പിറകിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പുണ്യാളന്റേതുപോലെയുള്ള ശാന്തമായ കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചോദിച്ചു, എന്താണ് കുട്ടി പുറത്തു നിൽക്കുന്നത്? കുട്ടി അവളൊന്നും മിണ്ടിയില്ല. അകത്തേക്ക് കയറിയിരിക്കൂ, വേലക്കാരൻ പിന്നെയും പറഞ്ഞു. ചെറുപ്പക്കാരിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൾ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഏത് പൂവിൻ്റെ വിത്താണ് വേണ്ടത്? ചെറുപ്പക്കാരി ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, ചെട്ടിപ്പൂവിൻ്റേത്. അവൾക്ക് ചെട്ടിപ്പൂവ് വലിയ ഇഷ്ടമാ. പേരെന്താണ്? ചെറുപ്പക്കാരി ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, പ്രേമ. പ്രേമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മുത്തശ്ശി പറഞ്ഞു, 9ാം ക്ലാസ്സിലാണ്. അടുത്ത കൊല്ലം അവൾക്ക് ചേല ഉടുക്കണത്രേ. സാരി ഉടുക്കാനൊന്നും ആയിട്ടില്ല, ചെറുപ്പക്കാരി അഭിപ്രായപ്പെട്ടു. എന്നിട്ട് അവർ അടുത്തു നിൽക്കുന്ന വേലക്കാരനോട് പറഞ്ഞു, എടാ, പ്രേമയ്ക്ക് കുറേ വിത്ത് കൊടുക്ക്. കുട്ടിക്ക് സൺഫ്ലവറിൻ്റെ ചെടികൾ വേണോ?
നിനക്കിഷ്ടമുള്ളതെല്ലാം കൊടുക്ക്, ചെറുപ്പക്കാരി പറഞ്ഞു. വിനീതനായ വേലക്കാരൻ മുറ്റത്തിറങ്ങി മൂത്ത ചെട്ടിപ്പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങി. ചെട്ടിപ്പൂക്കളുടെ വിത്തുകൾക്ക് പുറമെ കുറെ സൂര്യകാന്തി പൂവിന്റെ ചെടികളും പെൺകുട്ടിക്ക് കിട്ടി. അവൾക്ക് വലിയ സന്തോഷം തോന്നി. ചെറുപ്പക്കാരിയും വേലക്കാരനും ഗേറ്റ് വരെ പെൺകുട്ടിയെയും മുത്തശ്ശിയെയും അനുഗമിച്ചു. നല്ല ആളുകളാന്ന് തോന്നുന്നു, പെൺകുട്ടി അയൽപ്പക്കാരെ കുറിച്ച് അഭിപ്രായപ്പെട്ടു. അവൾ ഉടനെ ജോലി തുടങ്ങി. നാലുമണിപ്പൂക്കളുടെ ഉണങ്ങിയ ചെടികൾ പിഴുതുകളയണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. പിന്നീട് വേണ്ടെന്ന് വെച്ചു. വിത്തുകൾ മുഴുവനും കുഴിച്ചിട്ടു. ചെടികൾ നട്ടു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിത്തുകൾ മുളയ്ക്കും, ചെടികൾ വളരുവാൻ തുടങ്ങുകയും. സൂര്യകാന്തി ചെടിക്ക് തടമുണ്ടാക്കുന്നതിനിടയിൽ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി അയൽപ്പക്കത്തെ വേലക്കാരനെ ശ്രദ്ധിച്ചോ? എന്താ, അവന് തലയിൽ കൊമ്പുണ്ടോ? പെൺകുട്ടി പറഞ്ഞു. കണ്ടാലൊരു വേലക്കാരനാണെന്ന് തോന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മുടെ വേലക്കാരനും ആ വേലക്കാരനും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്! പെൺകുട്ടിയുടെ വീട്ടിലെ വേലക്കാരൻ ഒരു ചെറിയ രാക്ഷസനാണ്. അവന്റെ പ്രധാന ജോലി തീറ്റയും ഉറക്കവുമാണ്. അപ്പോൾ അയൽപ്പക്കത്തെ വേലക്കാരൻ ഒരു വലിയ സഞ്ചിയും തൂക്കിപ്പിടിച്ചുകൊണ്ട് അതിലേ വന്നു. അത് കണ്ടപ്പോൾ പെൺകുട്ടി ധൃതിയോടെ പറഞ്ഞു, നോക്കിയാട്ടെ മുത്തശ്ശി, നോക്കിയാട്ടെ. മുത്തശ്ശി കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് മറപ്പിടിച്ച് നോക്കി. നേരാ നീ പറഞ്ഞത്, കണ്ടാൽ വേലക്കാരനാണെന്ന് തോന്നൂല്ല. പെൺകുട്ടി പറഞ്ഞു, കഷ്ടം, ചെറിയേട്ടന്റെ പ്രായമാ, കോളേജിലൊക്കെ പഠിക്കേണ്ടതാ. അതിന് തലയിലെ വരെ നന്നാകേണ്ടേ? ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്, അതുപോലെ സംഭവിക്കൂ, പെൺകുട്ടി നിശ്വസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. അയാളുടെ കയ്യിലെ സഞ്ചിയിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കൂട്ടയിൽ മത്സ്യവും. പെൺകുട്ടിയുടെ വീടിന് മുൻപിൽ എത്തിയപ്പോൾ അയാൾ വായിലുണ്ടായിരുന്ന ബീഡിത്തുണ്ട് നിലത്തെറിഞ്ഞു. എന്നിട്ട് പുണ്യാളന്റേതുപോലുള്ള കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. സന്യാസിയുടേതുപോലുണ്ട് കണ്ണ്, പെൺകുട്ടി സ്വയം പറഞ്ഞുപോയി. എന്താ നീ പറഞ്ഞത്? അത് കേട്ട് മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല. പെൺകുട്ടികൾക്ക് അടക്കവും ഒതുക്കവും വേണം. വായിൽ തോന്നിയതെല്ലാം പറയാ. നീ ഇതൊന്ന് തയ്ച്ചു തരൂ, അപ്പോൾ അവിടെ കടന്നു വന്ന അമ്മ പറഞ്ഞു. അവൾ കീറിയ മുണ്ടും സൂചിയും നൂലും വാങ്ങി ജാലകത്തിനരികിൽ ചെന്നിരുന്നു. അപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ ആ ചെറുപ്പക്കാരനിൽ പതിഞ്ഞു. കീറിയ ബനിയനും വൃത്തികെട്ട ലുങ്കിയും ഗേറ്റിന്മേൽ ചാരി നിന്ന് ബീഡി വലിച്ചുകൊണ്ട് എന്തോ സ്വപ്നം കാണുകയാണ് പാവം. അടുത്ത ദിവസം തിങ്കളാഴ്ചയായിരുന്നു. രണ്ടു ദിവസത്തെ ഒഴിവിന് ശേഷം വീണ്ടും സ്കൂളിൽ പോകുകയാണ്. പെൺകുട്ടി വലിയ തിരക്കിലാണ്. ധാവണി ഇസ്തിരിയിടുമ്പോൾ മുത്തശ്ശി കോലായിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. എടി പ്രേമേ, ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. എന്താ വേണ്ടത്? ഇപ്പോൾ വരാം, പെൺകുട്ടി പറഞ്ഞു. ആരാ പോകുന്നത്? പറഞ്ഞു പറഞ്ഞ് എനിക്ക് കണ്ണ് കാണാണ്ടായി. അവൾ ഉമ്മറത്തേക്ക് ചെന്നു. അയലത്ത് പണിക്കാരനല്ലേ ആ പോകണത്? മുത്തശ്ശി കൈകൊണ്ട് കണ്ണിന് മറ പിടിച്ച് നിരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞത് വാസ്തവമായിരുന്നു. അയൽപ്പക്കത്തെ വേലക്കാരൻ തന്നെയാണത്. ഇസ്തിരിയിട്ടിട്ടില്ലെങ്കിലും വൃത്തിയുള്ള വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ചിരിക്കുന്നു. മുടി ഭംഗിയായി ചീകി വെച്ചിരിക്കുന്നു. കയ്യിൽ ഒരടുക്ക് പുസ്തകങ്ങൾ. അവൾ അത്ഭുതപൂർവം അയാളെ നോക്കി നിന്നു. അപ്പോൾ അകാരണമായ ഒരു വിഷാദം അവളുടെ മനസ്സിൽ നിറഞ്ഞു. ആ ചെറുപ്പക്കാരനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പെൺകുട്ടി അന്നു തന്നെ മനസ്സിലാക്കി. റോസ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരിയുടെ അനുജനാണ്. കോളേജിൽ പഠിക്കുന്നു. ചെറുപ്പക്കാരി വളരെ സ്നേഹപൂർവമായിരുന്നു അനുജനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. പെൺകുട്ടിക്ക് ആ ചെറുപ്പക്കാരനിൽ ഒരു താല്പര്യം വളർന്നു വന്നു. ഒരു ദിവസം പെൺകുട്ടി കണ്ടു. നട്ടുച്ചയ്ക്ക് ഉരുകുന്ന വെയിലിൽ എന്തോ പന്തികേടോടെ ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. അയാളുടെ ചുണ്ടിൽ എരിയുന്ന ബീഡിയുണ്ടായിരുന്നു. വീട്ടിനു മുൻപിൽ എത്തിയപ്പോൾ പതിവ് പോലെ കണ്ണുകൾ ഉയർത്തി നോക്കിയില്ല. അയാളുടെ ശാന്തമായി കാണാറുള്ള കണ്ണുകൾ കത്തുന്നത് പോലെ തോന്നി. ഗേറ്റിന്മേൽ പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ കുറച്ചുനേരം നിന്നു. എന്നിട്ടൊരു വല്ലാത്ത ശബ്ദത്തോടെ അയാൾ ഛർദ്ദിച്ചു. മുറ്റത്ത് നിന്നിരുന്ന പെൺകുട്ടിക്ക് ഒരു വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടു. ചെറുപ്പക്കാരൻ കുടിച്ചിരുന്നു. അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. മറ്റൊരു ദിവസം രാവിലെ കോളേജിലേക്ക് പോയ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് ആംബുലൻസിലാണ്. അയാളുടെ ഷർട്ടിൽ നിറയെ ചോരയുണ്ടായിരുന്നു. തലയിൽ ഒരു വലിയ വെച്ചുകെട്ടും. അയാളെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത്. കോളേജിൽ തിരഞ്ഞെടുപ്പാണ്. എതിർകക്ഷിയുമായി ഏറ്റുമുട്ടി. അതിന്റെ ഫലമായിരുന്നു അത്. വൈകുന്നേരം പെൺകുട്ടിയും മുത്തശ്ശിയും അയാളെ കാണുവാൻ പോയി. ചെറുപ്പക്കാരൻ ഉറങ്ങുകയായിരുന്നു. മുഖത്ത് ചോരയുടെ പാടുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. അയാളുടെ മുഖം മുഴുവൻ വേദനയാണെന്ന് പെൺകുട്ടിക്ക് തോന്നി. എല്ലാ പെൺകുട്ടികളും കാത്തിരിക്കാറുള്ള ആ ശുഭമുഹൂർത്തം പെൺകുട്ടിക്ക് വളരെ നേരത്തെ വന്നു ചേർന്നു. വിദൂരമായ നഗരത്തിൽ ജോലി ചെയ്യുന്ന രാമചന്ദ്രൻ എന്ന യുവാവിന്റെ ഭാര്യയായി തീർന്നു അവൾ. അത് നന്നായി. കാരണം ഇസ്തിരിയിടാത്ത വസ്ത്രം ധരിക്കുകയും കള്ളുകുടിക്കുകയും

0: ബീഡി വലിക്കുകയും ചെയ്യുന്ന അയൽപ്പക്കത്തെ ചെറുപ്പക്കാരന്റെ രൂപം അവളുടെ മനസ്സിൽ വലുതായി വലുതായി വരികയായിരുന്നു.
1: ഇപ്പോൾ കേട്ടത് എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥയാണ്. അവതരിപ്പിച്ചത് ശിവന്യ ശിവൻ ചോല.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.

0: ഒരുപോലെ ആസ്വദിക്കാൻ. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ,
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പുതിയ സിനിമകളിലെ അധികമാരും കേൾക്കാതെ പോയെങ്കിലും ഹൃദയത്തിലിടം നേടുന്ന മനോഹര ഗാനങ്ങളുമായി വീണ്ടും ഒരു സംഗീതയാത്ര. പാട്ടിന്റെ വരികളിലൂടെയും സംഗീതത്തിന്റെ ഭാവങ്ങളിലൂടെയും കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെയും സഞ്ചരിക്കുന്ന പുത്തൻപാട്ടുകൾ. പുത്തൻപാട്ടുകളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പെൻഗിൻ എന്ന ചിത്രത്തിലെ ഓമലെ എന്ന ഗാനമാണ്. സുഷി ആലപിക്കുന്ന ഗാനം, രചിച്ചത് ദീപക് റാം, സംഗീതം സന്തോഷ് നാരായൺ. ഒരമ്മയുടെ ആശങ്കകളും പ്രതീക്ഷകളും സ്നേഹവും ചേർന്ന് നിൽക്കുന്ന ഗാനമാണ് ഓമലെ. മനസ്സിൽ പറയാൻ കഴിയാത്ത വേദനകളെപ്പോലും സംഗീതമാക്കി മാറ്റുന്ന ഈ ഗാനം ചിത്രത്തിന്റെ വികാര ലോകത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നു.

0: നടന്നതിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നീ ഇപ്പോ ഏത് മാനസികാവസ്ഥയിലായാലും നിന്നെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
1: എനിക്ക് എല്ലാം മറന്നിട്ട് മോണാവാൻ പറ്റുന്നില്ല.
0: നീ ഇപ്പോ ഏത് വിശ്വാസത്തോടെയാണോ ജീവിക്കുന്നത്, അതൊട്ടും കളങ്കപ്പെടുത്താതെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ലൈഫ്. മോനെന്നെ അച്ഛാന്ന് തന്നെ വിളിച്ചോളൂ, ഓക്കേ?

അടുത്ത ഗാനം ഗോപിസുന്ദർ സംഗീതമൊരുക്കിയതാണ്. ചിത്രം മജ്ലി. ഈ നെഞ്ചിലെ താളം നീ എന്നാരംഭിക്കുന്നു. പ്രണയമൊരിക്കൽ ഹൃദയത്തിൽ വേരൂന്നിയാൽ അതിന്റെ ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോകില്ല. അത്തരമൊരു പ്രണയസ്മരണയാണ് ഈ നെഞ്ചിലെ എന്ന ഗാനം. ഈ നെഞ്ചിലെ നിശ്വാസമായി നീ എന്ന വരികളിൽ വിരഹവും സ്നേഹവും ഒരുമിക്കുന്നുണ്ട്. ആസ്വദിക്കാം നമുക്ക്.

ആണ് ഗാനത്തിന് സംഗീതമൊരുക്കിയത്. നാടൻ സൗന്ദര്യവും ബാല്യസ്മരണകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മൃദുല ഗാനം എന്ന് നമുക്ക് പറയാം. ഗ്രാമീണ ഭാവങ്ങളെയും സ്വപ്നങ്ങളെയും മനോഹരമായി വരച്ചിടുന്ന വരികൾ. പൊന്നിൻ നിറമുള്ള പാതകളിലൂടെ എന്ന ഭാവം കേൾവിക്കാരനെ ബാല്യത്തിന്റെ നാട്ടുവഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു.

പറയാതെ ബാക്കി വെച്ച വികാരങ്ങളുടെ ഭാഷയാണ് അടുത്ത ഗാനം. വിരിയാതെ കിടക്കുന്ന പൂമൊട്ടു പോലെ ചില സ്നേഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇതൽ വിരിയാത്ത മൗനങ്ങൾ എന്ന ഒറ്റവരി തന്നെ പാട്ടിന്റെ ആത്മാവാണ്. അബ്രഹാമിന്റെ 137 ഒഡീഷൻസ് എന്ന ചിത്രത്തിനു വേണ്ടി ജ്യോത്സന രാധാകൃഷ്ണൻ ഗാനം ആലപിക്കുന്നു. സഞ്ജനയുടെ ഗാനരചന, TS വിഷ്ണുവിന്റെ സംഗീതം.

ആകാശത്തൊഴുകുന്ന വെൺമേഘങ്ങളോട് മനസ്സിന്റെ കഥ പറയുന്ന മനോഹര ഗാനമാണ് അടുത്തത്. പ്രതീക്ഷയും യാത്രയും സ്വപ്നങ്ങളും ചേർന്ന സംഗീതാനുഭവം. വെൺമേഘമേ, നീ എവിടേക്കാണ് യാത്ര എന്ന ചോദ്യം ഓരോ മനുഷ്യന്റെയും ജീവിതയാത്രയെ ഓർമ്മിപ്പിക്കുന്നു. കാലൻ വേണു എന്ന ചിത്രത്തിനു വേണ്ടി നെക്ടാർ അലക്സ് സംഗീതമൊരുക്കി ആലപിച്ച ഗാനം രചിച്ചത് ശ്രീഹരി ആറ്റൂരാണ്.

ജോഷ്വ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമുണ്ട്. കവിതയുടെ മൃദുലതയും കടലിന്റെ അനന്തതയും ഒത്തുചേരുന്ന ഗാനം. കടലിന്റെ ഓരോ തിരയിലും ഒരു കഥയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികള്, കടലിന്റെ പുസ്തകത്തിൽ എഴുതിയ സ്വപ്നങ്ങൾ എന്ന ഭാവം ഗാനത്തെ വേറിട്ട അനുഭവമാക്കുന്നു. ദിവ്യ എസ് മേനോൻ ആലപിച്ച ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിനം ഒരുക്കിയ മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.

0: ഫോൺ 0497276240.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ.

തുടക്കത്തിൽ മനസ്സിൽ വിരിയുന്ന പ്രതീക്ഷകളുടെ സംഗീതമാണ് പുലരിയിൽ എന്ന ഗാനത്തിലെ. പുലരിയിൽ പൊൻകിരണങ്ങൾ തഴുകുമ്പോൾ എന്ന ഭാവത്തിൽ ജീവിതത്തിന്റെ പുതു വെളിച്ചം തെളിയിക്കുകയാണ് പുലരിയിൽ പൊൻ വെളിച്ചമായി പകലുകൾ മിഴിതേടവേ എന്ന ഗാനം.

അടുത്ത ഗാനം കുട്ടിയപ്പനും ദൈവദൂതരും എന്ന ചിത്രത്തിൽ നിന്നാണ്. ജോബ് കുര്യനാണ് ഗാനം ആലപിക്കുന്നത്. രതീഷ് തുളസീധരന്റെ വരികൾ, പി വി ആദർശിന്റെ സംഗീതം. ഉയരേ പനിമതി നിലാവേ എന്നാരംഭിക്കുന്ന ഗാനം സ്നേഹത്തിന്റെ ആഴം അതിന്റെ ലാളിത്യത്തിലാണ്. ഉയരേ എന്ന വിളിയിൽ പ്രണയവും കരുതലും ജീവിതത്തിന്റെ ചൂട് നിറഞ്ഞിരിക്കുന്നു.

അടുത്ത ഗാനം അതിഥി എന്ന ചിത്രത്തിലേതാണ്. മധു ബാലകൃഷ്ണനും ഷെറിൻ മാത്യുവും ആലപിച്ച ഗാനത്തിന്റെ വരികളും സംഗീതവും കൃഷ്ണകുമാർ വർമ്മ. മന്ദാരപ്പൂവിന്റെ മൃദുലത പോലെ വിരിയുന്ന പ്രണയഗാനം, വരികളിൽ നിറയുന്നത് സ്നേഹത്തിന്റെ സുഗന്ധമാണ്.

എന്റെ മീര എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പി എസ് ശ്രീനന്ദ ആലപിക്കുന്ന ഗാനം, രചിച്ചത് സഞ്ജൻ മേടയിൽ, സംഗീതം ഡെന്നി ഡെൻസിൽ. ഓർമ്മകളുടെ ഊഞ്ഞാലിലാടുന്ന ഒരു ഹൃദയത്തിന്റെ സംഗീതം, സ്നേഹവും നഷ്ടവും പ്രതീക്ഷയും ചേർന്ന വരികൾ.

പി കെ വിമലിന്റെ സംഗീതവും ആലാപനവും ആദർശ് വേണുഗോപാലാണ് ഗാനരചന. ഇതുവഴി തേടി വന്നു നീ എന്നാരംഭിക്കുന്ന മനോഹര ഗാനം കേരള എക്സ്പ്രസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. ജീവിതയാത്രയിൽ ചില കണ്ടുമുട്ടലുകൾ അപ്രതീക്ഷിതമാണ്, അത്തരമൊരു യാത്രയുടെ സംഗീത രൂപമാണ് ഈ ഗാനം. ഇതുവഴി തേടി വന്നു നീ എന്ന വരികളിൽ പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട്. കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദയത്തെ മൃദുവായി തഴുകുന്ന ഒരു മനോഹര ഗാനമാണ് അടുത്തത്. ഈ വഴിയെ എന്നാരംഭിക്കുന്നു. മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണമായി എത്തിയ ദ കുങ്ഫു മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനം പ്രകൃതിയുടെ സൗന്ദര്യവും യാത്രയുടെ നനുത്താനുഭവങ്ങളും സ്നേഹത്തിന്റെ ഓർമ്മകളും ചേർത്തൊരുക്കിയ ഒരു സംഗീതാനുഭവമാണ്. ഉത്തരാഖണ്ഡിലെ മനോഹരമായ മലയോര കാഴ്ചകൾ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഗാനം ജീവിതയാത്രയെ ഒരു മേഘത്തിന്റെ ഒഴുക്കിനോടും ഒരു പക്ഷിയുടെ പറക്കലിനോടും ഉപമിക്കുന്നു. ചിറകുകൾ തേടിടാം എന്ന വരികളിലൂടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയും ഓർമ്മകൾ ചാരെ എന്ന ആശയത്തിലൂടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹനിമിഷങ്ങളും ഗാനത്തിൽ നിറയുന്നു. ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഇഷാൻ ഛാബ്രയാണ്. വരികൾ എഴുതിയത് ശ്രീരേഖ ഭാസ്കരൻ. ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഗായകരായ കാർത്തിക്, നിത്യ മാമൻ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. മഴമേഘങ്ങൾക്കൊപ്പം ഒഴുകിയും മലനിരകൾക്കിടയിലൂടെ സഞ്ചരിച്ചും ഒരു സ്വപ്നലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ മധുരഗാനം ഇനി കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പുത്തൻ പാട്ടുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സംഗീതയാത്ര നിങ്ങൾ ആസ്വദിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ഗാനവും ഒരു കഥയാണ്, ഒരു ഓർമ്മയാണ്, ഒരു അനുഭവമാണ്. ഇന്നത്തെ പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പുതിയ പാട്ടുകളുടെയും പുതിയ സംഗീത വിശേഷങ്ങളുടെയും മറ്റൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കേൾക്കാം. അതുവരെ സംഗീതം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. നല്ല നിമിഷങ്ങൾ ജീവിതത്തെ മനോഹരമാക്കട്ടെ. ഞാൻ ചന്ദ്രലേഖ മലശ്ശേരി, നമസ്കാരം.
1: പുത്തൻപാട്ടുകൾ, പുതിയ സിനിമയിലെ ഗാനങ്ങൾ, ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം, ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രവീഥി. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത

സമൃദ്ധി. സംസാരിക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. ഡൽഹിയിൽ രണ്ട് ദിവസമായി നടന്ന ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകൾ ഇന്നലെ പൂർത്തിയായി. വിപണി ലഭ്യത, ഡിജിറ്റൽ വ്യാപാരം, തീരുവ ഇതര പ്രതിസന്ധികൾ എന്നിവയിൽ ചർച്ച നടന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കരാർ എന്ന് ഒപ്പിടുമെന്ന് വ്യക്തമാക്കിയില്ല. US വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീറും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും തമ്മിലായിരുന്നു ചർച്ച. കരാറിലേക്ക് അടുക്കുകയാണെന്ന് US ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി ബെഥനി പൌലോസ് മോറിസൺ അറിയിച്ചു. പശ്ചിമേഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ അമേരിക്കയുടെ തോൽവി പ്രഖ്യാപനമാണെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ്. ഇറാനെതിരെയുള്ള US സൈനിക നടപടി ശാശ്വതമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് യുദ്ധാധികാരം കോൺഗ്രസിൽ നിക്ഷിപ്തമാക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. 100 സെനറ്റിൽ ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 48 വോട്ടിനാണ് പ്രമേയം അംഗീകരിച്ചത്. ഗാസയിലെ പലസ്തീൻ കുട്ടികളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് വംശഹത്യയിൽ കലാശിച്ചെന്നും അത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്നും UN സ്വതന്ത്ര കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഉത്തരകൊറിയൻ നാവികസേനയെ ആണവായുധ സമ്പന്നമാക്കാനും വൻ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ലക്ഷ്യമിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ച് ചെയർമാൻ കിം ജോങ് ഉൻ. 2025 പുറത്തിറക്കിയ 5,000 ടൺ ക്ലാസിലുള്ള ചോ ഹ്യോൻ യുദ്ധക്കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങിലാണ് പ്രഖ്യാപനം. ഹോർമുസ് കടലിടുക്കിലൂടെ തിങ്കളാഴ്ച മാത്രം 1.9 കോടി വീപ്പ എണ്ണ കടന്നുപോയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇത് റെക്കോർഡാണെന്നും പറഞ്ഞു. പാഠ്യപദ്ധതിയിലും സ്കൂൾ നടത്തിപ്പിലുമുള്ള കേന്ദ്ര സർക്കാർ സമ്മർദ്ദം പരിശോധിക്കാൻ മന്ത്രിതല ഉപസമിതി ചേർന്നു. ആദ്യ യോഗത്തിൽ LDF സർക്കാർ ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകളും അനുബന്ധ രേഖകളും ചർച്ച ചെയ്തതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സംസ്ഥാനത്തിനാവില്ലെന്ന് ധാരണാപത്രത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനാനുമതി UDFന്റെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത് മുൻ സർക്കാരാണെന്നും UDFന്റെ മദ്യനയം രാഷ്ട്രീയ തീരുമാനമാണെന്നും കരട് തയ്യാറാക്കി എല്ലാ കക്ഷികളുമായും സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി. കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം നടത്തിയ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുന്ന 134 രേഖകളാണ് കൈമാറിയിരിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് നിയമത്തിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സത്യപ്രതിജ്ഞ ചെയ്യാനാകില്ലെന്ന് ഹൈക്കോടതി. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ വേണമെന്നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ടിലും പഞ്ചായത്ത് രാജ് ആക്ടിലും പറയുന്നത്. ഭരണഘടനയിലും ഇതാണ് പറയുന്നത്. ദൈവം എന്നത് വിവിധ പേരുകൊണ്ട് വിപുലീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിദേശ സംഭാവന ചട്ടം കേന്ദ്ര സർക്കാർ കടുപ്പിച്ചതോടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ സർക്കാരിന്റെ നേരിട്ടുള്ള സെൻസറിംഗ് വരുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. സംഭാവന സ്വീകരിക്കുന്ന സന്നദ്ധ സ്ഥാപനമോ ഭാരവാഹികളോ 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രസിദ്ധീകരണം നടത്തിയെങ്കിൽ അറിയിക്കണമെന്നാണ് പുതിയ ചട്ടം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള തിരിച്ചറിയൽ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് സേവാ ദിവസ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര യാത്രകൾക്കായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ പൗരർക്ക് നൽകി വരുന്ന യാത്രാരേഖയാണ് പാസ്പോർട്ട്. ബിശ്വനാഥ് സിൻഹയെ അടുത്ത ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസം 30 നിലവിലെ ചീഫ് സെക്രട്ടറി A ജയതിലക് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. ദേശീയപാതകളിലെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനുമായി അനധികൃത പാർക്കിംഗും കയ്യേറ്റത്തിനുമെതിരെ ദേശീയപാത അതോറിറ്റി രാജ്യവ്യാപകമായി നടപടി ആരംഭിച്ചു. രാജ്യത്ത് അനധികൃത പാർക്കിംഗ് പതിവാക്കിയ 595 കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിക്കുകയാണെന്ന് അതോറിറ്റി അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോലീസുകാർക്കെതിരെ ജാതി പരാമർശം നടത്തിയെന്ന പരാതിയിൽ റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു പഞ്ചാബ് പട്ടികജാതി കമ്മീഷന് മുൻപാകെ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിച്ചു. ജില്ലാ ജഡ്ജിയായി വിരമിച്ച എൻ ശേഷാദ്രിനാഥിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച ശുപാർശ ഗവർണർക്ക് നൽകും. ലോകായുക്ത സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി എൻ അനിൽകുമാറിനെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. കേരള ഹൈക്കോടതിയിൽ 4 സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാർ, 12 സീനിയർ ഗവൺമെന്റ് പ്ലീഡർമാർ, 24 ഗവൺമെന്റ് പ്ലീഡർമാർ എന്നിവരുടെ നിയമനവും മന്ത്രിസഭ അംഗീകരിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ഒരാൾക്ക് ജാമ്യം ലഭിച്ചു. കേസിലെ 9 പ്രതി കടകംപള്ളി മധുമുക്ക് പുണർദം ഹൌസിൽ ഹരീഷ് കുമാറിനാണ് ഇന്നലെ ജാമ്യം ലഭിച്ചത്. ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത ഒഴിഞ്ഞു. പള്ളിയുടെ രേഖകളിലുള്ള 2 പേരുടെ മൃതദേഹമാണ് 38 നമ്പർ കല്ലറയിൽ ഉള്ളതെന്ന് തുറന്നുള്ള പരിശോധനയിൽ വ്യക്തമായി. ശാസ്ത്രീയമായി വ്യക്തത വരുത്താൻ ഇരു മൃതദേഹ അവശിഷ്ടങ്ങളുടെയും സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ശേഖരിച്ചു. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലേക്കും സെന്ററുകളിലേക്കും താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്ക് ഏകീകൃത രൂപമില്ലെന്ന് റിപ്പോർട്ടുകൾ. ചില തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ മറ്റു ചിലതിൽ ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. പഠന വകുപ്പുകളിലും സെന്ററുകളിലും വ്യത്യസ്ത വേതന വ്യവസ്ഥയിലാണ് നിയമനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എലിപ്പനി എന്ന് വിളിക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ് സംസ്ഥാനത്ത് സ്ഥിര സാന്നിധ്യമുള്ള ഏറ്റവും അപകടകാരിയായ പകർച്ചവ്യാധിയായി മാറിയെന്ന് റിപ്പോർട്ടുകൾ. വർഷാവർഷം രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങളിൽ തെരുവനായ ശല്യം തടയാൻ നിർദ്ദേശം, ചുറ്റുമതിൽ നിർബന്ധം. പൊതു ഇടങ്ങളിലെ തെരുവനായ ആക്രമണം തടയാൻ സുപ്രീംകോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സംസ്ഥാനത്ത് സ്വർണവിലയിൽ തുടർച്ചയായ 2 ദിവസവും വൻ ഇടിവ്. ഇന്നലെ മാത്രം പവന് 1240 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,04,800 രൂപയായി താഴ്ന്നു. ഗ്രാമിന് 155 രൂപ കുറഞ്ഞ് 13,100 രൂപയിലായിരുന്നു വ്യാപാരം നടന്നത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുമെന്നും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 4 മാസത്തെ താഴ്ന്ന നിലയിൽ. ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം ശക്തിപ്പെട്ടതും ഗൾഫ് മേഖലയിൽ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ചരക്ക് കപ്പലുകൾ നീങ്ങാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമാണ് എണ്ണവില ഇടിയാൻ കാരണമായത്. ശൈശവ വിവാഹങ്ങൾ തടയാൻ വിവാഹക്ഷണക്കത്തുകളിൽ വധൂവരന്മാരുടെ ജനനത്തീയതി ചേർക്കാൻ നിയമം കൊണ്ടുവരാൻ മഹാരാഷ്ട്ര. ഇതിന്റെ ആലോചനകൾ നടക്കുന്നതായി വനിതാ ശിശുവികസന മന്ത്രി അദിതി തദ്കരേ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി പോലീസിന്റെയും തലശ്ശേരി പോലീസ് സബ് ഡിവിഷന്റെയും നേതൃത്വത്തിൽ 5K റൺ സീസൺ 2 സംഘടിപ്പിക്കുന്നു. പോലീസിന്റെ ലഹരി വിരുദ്ധ തീവ്രയജ്ഞ പരിപാടിയായ ഓപ്പറേഷൻ തൂഫാൻ ദിനാർകോ ഹണ്ട് ക്യാമ്പയിന്റെ ഭാഗമായാണ് 5 കിലോമീറ്റർ ഓട്ടം നടത്തുന്നതെന്ന് ASP ഡോക്ടർ M നന്ദഗോപൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഒരേ സമയം റെഗുലറായി 2 ബിരുദം പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന UGC പദ്ധതി കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ വർഷം നടപ്പാവില്ല. ഇരട്ട ബിരുദ പദ്ധതി സംബന്ധിച്ച് മോണിറ്ററിംഗ് കമ്മിറ്റി നൽകിയ ചില നിർദ്ദേശങ്ങളിൽ UGC വ്യക്തത ലഭിക്കാത്തതാണ് വൈകാൻ കാരണം.

0: ഇരിട്ടി ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. 17ഉം 15ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് കാണാതായത്. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ കണ്ണൂർ ഭാഗത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ ഇരിട്ടി ഭാഗത്തേക്ക് വരുന്നതിനിടയിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ഭാഷാ അധ്യാപകർ അറബിക് UPS കാറ്റഗറി നമ്പർ 186/2024 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദാക്കി. അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആറളം എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 15,000 രൂപ പിഴ ചുമത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ തല വിജയികളെ പങ്കെടുപ്പിച്ച് സ്റ്റേഷൻ തല മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മട്ടന്നൂർ ഇൻസ്പെക്ടർ എ ബിനു അറിയിച്ചു. 26ാം തീയതി മട്ടന്നൂരിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും നടത്തും. ചരിത്രകാരനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ TVK കുറുപ്പ് സ്മാരക യുവ കവിതാ പുരസ്കാര സമർപ്പണം 28ാം തീയതി വൈകിട്ട് 4 മണിക്ക് മട്ടന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. ഉരുവച്ചാൽ കരേറ്റയിൽ നിർത്തിയിട്ട ബസിന് പിറകിൽ കാറിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കരേറ്റ LP സ്കൂളിന് മുന്നിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. ലോകകപ്പ് ഫുട്ബോളിലെ ബി ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലൻഡും കാനഡയും നോക്കൌട്ടിൽ. അവസാന മത്സരത്തിൽ കാനഡയെ മറികടന്ന സ്വിറ്റ്സർലൻഡ് 7 പോയിന്റോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് മുന്നേറിയത്. 2ാം മത്സരത്തിൽ ഖത്തറിനെ മറികടന്ന ബോസ്നിയ 3ാം സ്ഥാനക്കാരായി. നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി. ഏഷ്യൻ കപ്പ് വോളിബോളിൽ തുടരെ 4ാം ജയം കുറിച്ച് ഇന്ത്യ സെമിഫൈനലിൽ. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ നേരിട്ടുള്ള സെറ്റുകളിൽ തകർത്താണ് ആതിഥേയർ സെമി ഉറപ്പാക്കിയത്. 2020 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ നിർണായക ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ രാത്രി 7 മണിക്കാണ് മത്സരം. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
3: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
4: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ലാൽ സലാം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും ആലപിച്ച ഗാനം.

0: വായനാ വസന്തം അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.
1: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
0: വായനാ വസന്തം.
2: മതിമോഹന ശുഭ നർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
0: വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ

ബെന്നിദയാൽ, ശക്തി എന്നിവർ ചേർന്ന് ആലപിച്ച കെ ക്യു എന്ന ചിത്രത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ലാവ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും യേശുദാസും ആലപിച്ചത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലെ ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി സിത്താര കൃഷ്ണകുമാർ ആലപിക്കുന്ന ഗാനം ചിത്രം എന്നു നിന്റെ മൊയ്തീൻ.

0: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇനി കേൾക്കാം ലോകാസമസ്ത എന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം പി ജയചന്ദ്രൻ.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ ഉണ്ണിമേനോനും സിതാര കൃഷ്ണകുമാറും ആലപിച്ച ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം പറയാം എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് വിജയ്, ജ്യോത്സ്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഒരു ഗാനം.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747 4111 74

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ശാസ്ത്രവീഥിയിലേക്ക് സ്നേഹസ്വാഗതം. ശാസ്ത്രവീഥിയിൽ ഇന്ന് ഷിഗല്ലയെക്കുറിച്ച് കൂടുതലറിയാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
2: ഷിഗല്ല എന്നത് അല്പമാരകമായിട്ടുള്ള ഒരു ഡിസെൻട്രിയാണ്. കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ പിടിപെട്ടാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അപകടകരമാവും. എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗം വരാതെ നോക്കാൻ പറ്റും. കേരളത്തിലെ പല ജില്ലകളിലും കുറേ വർഷമായിട്ട് മഴക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ രോഗം പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഡയറിയ, വയറിളക്കം എന്ന പദം നമുക്ക് വളരെ പരിചിതമാണ്. വലിയ അർത്ഥമൊന്നുമില്ലാതെ, കാമ്പില്ലാതെ, പിന്തിരിപ്പൻ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഇങ്ങനെ വളവളാ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാരെയും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തമാശയായിട്ട് വെർബൽ ഡയറിയ നടത്തുന്നവർ എന്ന് പറയാറുണ്ട്. അതെ, വായിലൂടെ തൂറ്റുന്നവർ എന്ന അർത്ഥത്തിൽ തന്നെ. ഒരു ദിവസം 3 പ്രാവശ്യത്തിലധികം തവണ വെള്ളമായിട്ട് ലൂസായിട്ട് വയറ്റിൽ നിന്നും മലം പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വയറിളക്കം അല്ലെങ്കിൽ അക്യൂട്ട് വാട്ടറി ഡയറിയ എന്ന് പറയുക. അതാണ് അതിന്റെ ഒരു നിർവചനം. പല കാരണങ്ങൾ കൊണ്ട് വയറിളക്കം ഉണ്ടാകാം. പലപ്പോഴും ഇതിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകളായിരിക്കും. അതല്ലാതെ പലതരത്തിലുള്ള ബാക്ടീരിയകൾ, ചിലപ്പോൾ വിബ്രിയോ കോളറ അടക്കം ഈ വയറിളക്കത്തിന് കാരണമാകാം. മുൻകാലങ്ങളിൽ കുട്ടികളുടെ മരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിലുള്ള വയറിളക്കമായിരുന്നു. പലതവണ വെള്ളം പോലെ മലം വയറ്റിൽ നിന്ന് ഇങ്ങനെ പോവുക. പഴയ ആൾക്കാർ പറയുക, കിണ്ടിയുടെ വാലിലൂടെ പോകുന്നത് പോലെ വയറ്റിൽ നിന്നും ഇങ്ങനെ വെള്ളമായിട്ട് മലം പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പലതവണ വെള്ളം പോലെ മലം പോകുന്നതോടുകൂടിയിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും ഒക്കെ നഷ്ടമാകും. അതുമൂലമുള്ള നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ മൂലമാണ് പലപ്പോഴും അത് മരണത്തിലേക്ക്.

ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, കുറേ സമയം നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ കിട്ടാതായി പോയാലും നമ്മൾ അങ്ങനെ മരിച്ചു പോകുന്നു ചെയ്യില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, അതിൽ നിന്നും അല്പം വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നെർവുകൾ, നാഡികളൊക്കെ സന്ദേശം പരസ്പരം കൈമാറുന്നത്, ഒരിടത്തു നിന്നും മറ്റൊന്നിലേക്കും അവിടെ നിന്ന് തലച്ചോറിലേക്കും ഒക്കെ കൈമാറുന്നത് അവയുടെ ജംഗ്ഷനുകളുടെ ഈ സാൾട്ടുകളുടെ അയേണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ കൂടിയ അളവിൽ ഈ സോഡിയം പൊട്ടാസ്യം ലവണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാവും. അതായത് തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് തിരിച്ചുമുള്ള സിഗ്നലുകളൊക്കെ തകരാറിലാവും. ഹൃദയം നിന്നുപോകും, ശ്വാസകോശം നിന്നുപോകും, ആൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ലളിതമല്ല വയറിളക്കം പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലെ ഇങ്ങനെ ലവണങ്ങളും നമ്മുടെ ജലവും ഒക്കെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവൻ പോകാൻ കാരണമാകാം. എന്നാൽ ORS എന്ന അത്ഭുത മരുന്നിന്റെ കണ്ടെത്തലോടെ, അതായത് ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ടിന്റെ അത്ഭുതകരമായിട്ടുള്ള കഴിവ് മനസ്സിലാക്കിയതിനോട് കൂടിയിട്ട് ലോകത്തെങ്ങും ഇതിലെ ഒരു വലിയ മാറ്റം വന്നു. കേരളത്തിൽ പ്രത്യേകിച്ചിട്ടും വലിയ ബോധവൽക്കരണവും നമ്മുടെ പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളുടെ മികവും നമ്മുടെ ശുചിത്വ ബോധവും സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസവും ഒക്കെ കൊണ്ട് തന്നെ ഈ ORSനെ പറ്റിയിട്ടുള്ള ബോധം വ്യാപകമായതോട് കൂടിയിട്ട് തന്നെ ഇത്തരത്തിലുള്ള വയറിളക്കങ്ങളെ തുടർന്നിട്ടുള്ള ഡീഹൈഡ്രേഷൻ മൂലമുള്ള മരണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഡിസെൻട്രി, അക്യൂട്ട് ഡിസെൻട്രി എന്ന് പറയുന്നത് ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു തരം വയറിളക്കമാണ്. ഡിസെൻട്രി എന്നതിനെ കൃത്യമായിട്ട് മലയാളത്തിലുള്ള ഒരു വാക്ക് അതിസാരമെന്നാണ്, പക്ഷെ നമ്മളത് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ വയറുകടി എന്ന് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ. സാധാരണ ഡയറിയിൽ വെള്ളമായിട്ട് ഇങ്ങനെ മലം പോവുകയാണ് ചെയ്യുക. എന്നാൽ ഈ ഡിസെൻട്രിയിൽ അല്പം വ്യത്യാസം ഉണ്ടാവും. മലത്തിനോടൊപ്പം തന്നെ രക്തത്തിന്റെ അംശവും കഫവും മ്യൂക്കസും ചിലപ്പോൾ പസ്സെല്ലുകളും ഒക്കെ കാണാം. സാധാരണ ഡയറികളിൽ പലതും വൈറസ് കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ അതിന് പ്രത്യേകിച്ചിട്ട് നമുക്ക് ചികിത്സയൊന്നും ചെയ്യാനില്ല. കൂടുതൽ വെള്ളം കുടിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി കുറച്ച് ദിവസം കൊണ്ട് അത് കെട്ടടങ്ങും. എന്നാൽ ഡിസെൻട്രി പലപ്പോഴും വൈറസ് കൊണ്ടാകണമെന്നില്ല, പലതരത്തിലുള്ള ബാക്ടീരിയകൾ അതുപോലെ പ്രോട്ടോസോവുകൾ ഒക്കെ കൊണ്ട് സംഭവിക്കാം. സാധാരണ ഡയറിയ നമ്മുടെ ചെറുകുടലിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കും ഈ വയറിളക്കം ഉണ്ടാക്കുന്നതെങ്കിൽ ഡിസെൻട്രിയിൽ അത് വൻകുടലിലും അവിടെ നിന്ന് താഴോട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതായത് അക്യൂട്ട് ഡിസെൻട്രി എന്ന് പറയുന്നത് ഡയറിയേക്കാളും കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു തരം വയറിളക്കമാണ്. ഡിസെൻട്രിയിൽ ഇങ്ങനെ വെള്ളമായിട്ട് തന്നെ പോകണമെന്നൊന്നുമില്ല, അല്പം അല്പമായിട്ട് വെള്ളമായിട്ടും അല്ലാതെയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പലതവണ വയറ്റിൽ നിന്ന് പോയിട്ട് വയറ്റിൽ ഒന്നും ഇല്ലാതായാലും വീണ്ടും കക്കൂസിൽ പോകാൻ തോന്നും. കടുത്ത വേദനയുണ്ടാവും, ചിലപ്പോൾ പനിയുണ്ടാവും. കുട്ടികൾക്കൊന്നും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകും. നമുക്ക് നമ്മുടെ ഷിഗല്ലയിലേക്ക് തിരിച്ചു വരാം. ഇതൊരു തരം ബാക്ടീരിയകളാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു വിദേശിയാണെന്ന് തോന്നും. സത്യത്തിൽ പേരെയുള്ള വിദേശി. ഈ രോഗം പണ്ടേ ഇവിടെയുണ്ട്, അല്ലാതെ പുതുതായിട്ട് അവതരിച്ച ഒരു രോഗമൊന്നുമല്ല. ഈ രോഗമാണ് ഇതിനെ കണ്ടെത്തിയതും അതാണ് ഈ മാരകമായിട്ടുള്ള വയറിളക്കത്തിന് കാരണക്കാരൻ എന്ന് മനസ്സിലാക്കിയതും ഒക്കെ ഒരു ജാപ്പനീസ് ഡോക്ടറാണ്, ബാക്ടീരിയോളജിസ്റ്റ് കൂടിയായിട്ടുള്ള കിയോഷി ഷിഗ. അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തോടുള്ള ആദരവായിട്ട് പിന്നീട് ഈ രോഗാണുവിന്റെ ജീരസ്നാമമായിട്ട് ഷിഗല്ല എന്ന് നൽകിയത്. ഷിഗല്ല ഡിസെൻട്രിയ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ആ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതുകൊണ്ട് ഷിഗല്ലോസിസ് എന്നുമാണ് ഈ രോഗത്തിന് പറയുക. നമ്മൾ ചുരുക്കിയിട്ട് അതിന് ഷിഗല്ല എന്ന് രോഗത്തിനും ഇപ്പോൾ പേര് പറയുന്നു എന്നേ ഉള്ളൂ. 1896-97 കാലത്ത് ജപ്പാനിൽ വ്യാപകമായിട്ട് പടർന്നു പിടിച്ച ഒരു വയറിളക്ക രോഗം ഉണ്ടായിരുന്നു. ചുവന്ന വയറിളക്കം എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത്. ആ വർഷം 90,000 ആളുകൾക്ക് ആ രോഗം പിടിപെട്ടു. അതിൽ 30% ആളുകളും മരണപ്പെടുകയും ചെയ്തു. എങ്കിലും ഈ രോഗത്തിന് കാരണം എന്താണ് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണയും വന്നില്ലായിരുന്നു. രോഗാണുശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്ന, അല്ലെങ്കിൽ മോഡേൺ മെഡിസിന്റെ തുടക്കക്കാരനായിട്ട് കണക്കാക്കപ്പെടുന്ന റോബർട്ട് കോച്ചിന്റെ സിദ്ധാന്തങ്ങളോട് വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു കിയോഷി ഷിഗ. ബാക്ടീരിയകൾ പോലുള്ള സൂക്ഷ്മ ജീവികളായിരിക്കും ഇതിനും കാരണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരവധി രോഗികളുടെ മലത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചിട്ട് അദ്ദേഹം അവസാനം ആ ബാക്ടീരിയ കണ്ടെത്തി. അന്ന് അദ്ദേഹം അതിന് നൽകിയ പേര് ബാസിലസ് ഡിസെൻട്രിയ എന്നാണ്. പിന്നീട് 1930 ഈ ബാക്ടീരിയക്ക് അദ്ദേഹത്തോടുള്ള ആദരവായിട്ട് പേര് മാറ്റി നൽകിയത്. ഷിഗല്ല ഡിസെൻട്രിയ സെറോടൈപ്പ് 1 എന്നാണ് നമ്മൾ ഇപ്പോഴതിനെ വിളിക്കുന്നത്. പറഞ്ഞു വന്നത് അദ്ദേഹം ഇത് ജപ്പാനിൽ കണ്ടെത്തിയെന്നേ ഉള്ളൂ. ആ രോഗം ജപ്പാനിൽ മാത്രമൊന്നുമല്ല, ആ കാലത്ത് തന്നെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള അറിവനുസരിച്ചിട്ട് മനുഷ്യരുടെ ഉള്ളിൽ മാത്രമേ ഈ ഷിഗല്ല ബാക്ടീരിയക്ക് പെരുകാൻ പറ്റുന്നുള്ളൂ സ്വാഭാവികമായിട്ട്. ഗൊറില്ലകളിലൊക്കെ അപൂർവമായിട്ട് ഷിഗല്ല കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ള ഗൊറില്ലകളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ സ്വാഭാവികമായിട്ടുള്ള ആതിഥേയ ജീവി ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 1889 സിമോൺ ഫ്ലെക്സിനർ ഫിലിപ്പീൻസിൽ വെച്ചിട്ട് മറ്റൊരു സ്പീഷീസിനെ കൂടി കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയതിനാൽ തന്നെ അദ്ദേഹത്തോടുള്ള ആദരവായിട്ട് അതിന് പിന്നീട് ഷിഗല്ല ഫ്ലെക്സിനേരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. തുടർന്നുള്ള പഠനങ്ങളിൽ 2 സ്പീഷീസുകളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. 1915 ഡെൻമാർക്കിൽ നിന്നും കാൾസോണും 1930 ബാംഗ്ലൂരിൽ നിന്ന് JSK ബോയ്ഡും. അങ്ങനെ പുതുതായി കണ്ടെത്തിയ ആ രണ്ടെണ്ണത്തിനും ഷിഗല്ല സോണി എന്നും ഷിഗല്ല ബോയ്ഡി എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ടിനങ്ങൾ കൂടി ചേർത്തിട്ട് മൊത്തം 4 ഷിഗല്ല ബാക്ടീരിയകളാണ് ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഷിഗല്ല സോണി ഒഴിച്ചിട്ട് മറ്റു 3 മറ്റു വകഭേദങ്ങൾ കൂടിയുണ്ട്. ഷിഗല്ല സോണിക്ക് ആ ഒറ്റൊരു വിധം മാത്രമേ ഉള്ളൂ. ഇവരുടെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഷിഗല്ല ഡിസെൻട്രിയെ തന്നെയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാർ

അണീഷിഗ്ലോസിസ് മൂലം മരണപ്പെടുന്നത്. 2005 ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ മരണം 700,000 കാണിച്ചിട്ടുണ്ട്. 2021 ഒരു റിപ്പോർട്ടിൽ അത് 213,000 എണ്ണമായിട്ടുമാണ് കണക്കാക്കിയിരിക്കുന്നത്. അതായത് മരണത്തിന്റെ സംഖ്യ നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിട്ട് എത്ര ഷിഗല്ല രോഗികൾ ഉണ്ടാകുന്നുണ്ട്, എത്ര മരണം ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കണക്കൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് 4 സ്പീഷീസുകളും രോഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ 60% അധികം രോഗം ഉണ്ടാക്കുന്നത് ഷിഗല്ല ഫ്ലെക്സിനേറി എന്ന വിഭാഗമാണ്. മറ്റു സ്പീഷീസുകളായിട്ടുള്ള ഷിഗല്ല സോണി 23.8%, ഷിഗല്ല ഡിസെൻട്രി 9.8%, ഷിഗല്ല ബോയ്ഡി 5.7% എന്നിങ്ങനെയാണ് ഉത്തരേന്ത്യയിലെ കണക്ക്. ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ ആവണമെന്നില്ല. കേരളത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഷിഗല്ലോസിസ് പകർച്ചവ്യാധി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് 2009 തിരുവനന്തപുരത്ത് ഒരു കല്യാണ സദ്യയിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചതിലെ 300+ പേർക്കാണ് ഷിഗല്ലോസിസ് പിടിപെട്ടത്. ഷിഗല്ല സോണിയായിരുന്നു അന്നത്തെ പ്രശ്നക്കാരൻ. തൃശൂർ മെഡിക്കൽ കോളേജിൽ 14 നീണ്ട ഒരു പഠനം നടന്നിട്ടുണ്ട്. 2009 മുതൽ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വയറിളക്ക രോഗികളുടെ മലത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചു. ആ പഠന റിപ്പോർട്ട് 2026 പ്രസിദ്ധീകരിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കേസുകളിൽ 66% ഷിഗല്ല സോണിയും 32% ഷിഗല്ല ഫ്ലെക്സിനേറിയുമായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പഠനത്തില് 2011 മുതൽ 2016 വരെ ശേഖരിച്ച 1585 സാമ്പിളുകളിൽ 48 ഷിഗല്ലയെ കണ്ടെത്തിയത്. അതിൽ 30 ഷിഗല്ല സോണിയും 18 ഷിഗല്ല ഫ്ലെക്സിനേറിയുമായിരുന്നു. ഈ പഠനങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ ഷിഗല്ല സ്പീഷീസുകൾ ഏതൊക്കെയാണ് ഏറ്റവും സജീവമായിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിലെത്താൻ നമുക്ക് പറ്റില്ല. എന്തായാലും ലോകത്ത് ബാക്ടീരിയ മൂലമുള്ള ഡിസെൻട്രിക്ക് ഏറ്റവും പ്രധാന കാരണക്കാര് ഷിഗല്ല തന്നെയാണ്. ഓരോ കൊല്ലവും 8 കോടിയിലധികം ആൾക്ക് ഷിഗല്ലോസിസ് രോഗം പിടിപെടുന്നുണ്ട്. 100,000+ ആൾക്കാർ മരിക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ഇത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു രോഗമല്ല. പൊതുവെ 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് ഇത് കാര്യമായിട്ട് ബാധിക്കുക. രോഗപ്രതിരോധമുള്ളവരിലും ചെറുപ്പക്കാരിലും ഒക്കെ അത്ര വലിയ പ്രശ്നങ്ങൾ ചിലപ്പോഴും ഉണ്ടാക്കണമെന്നില്ല. എന്തായാലും എല്ലാ വർഷവും കാലവർഷത്തിന്റെ തുടക്കത്തോടെ നമ്മുടെ കേരളത്തിലും ഇപ്പോഴും ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കുടിവെള്ളം മലിനമാകുന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. കുറച്ചുകൂടി വ്യക്തമായാൽ ഈ രോഗികളുടെ മലത്തിലാണ് ഈ ബാക്ടീരിയ ഉണ്ടാകുക. ആ മലത്തിന്റെ അംശം നമ്മുടെ വയറിലെത്തണം. അത് കലർന്ന വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ അവർ തൊട്ട സ്ഥലത്ത് നമ്മൾ തൊട്ടിട്ട് കൈ കഴുകാതെ നമ്മൾ ഭക്ഷണം കഴിച്ചാലോ, അവർ കൈകാര്യം ചെയ്ത പദാർത്ഥങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചാലോ ഒക്കെ ഇത് നമ്മുടെ ഉള്ളിലെത്താം. ഇതും കൂടാതെ കുട്ടികളുടെയൊക്കെ മലം വലിച്ചെറിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്ന ഈച്ചകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്നിരുന്നാൽ നമുക്ക് കിട്ടാം. ഈ ഷിഗല്ല ബാക്ടീരിയ വളരെ ചെറുതാണ്. 0.3 മുതൽ 0.7 മൈക്രോമീറ്റർ വരെ മാത്രമാണ് അതിന്റെ വലിപ്പം. 1 മുതൽ 7 മൈക്രോമീറ്റർ വരെ നീളമുള്ള നീണ്ട ഉരുളൻ ദണ്ട് പോലെയുള്ള റോഡ് ഷേപ്പായിട്ടുള്ള ഒരു ബാക്ടീരിയയാണിത്. ഒരു പൊടി മലത്തിൽ 100 ബാക്ടീരിയകൾ ഉണ്ടാവാം. അതിൽ ഒരു 10 or 20 മതി നമുക്ക് രോഗം പിടിപെടാൻ. ഈ ബാക്ടീരിയ ഗ്രാം നെഗറ്റീവ് എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഈ ഗ്രാം നെഗറ്റീവ്, ഗ്രാം പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ ആന്റിബയോട്ടിക്കുകളെ പറ്റിയിട്ട് പറയുമ്പോഴൊക്കെ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയും. ഗ്രാം നെഗറ്റീവിനും ഗ്രാം പോസിറ്റീവിനും എതിരെ പ്രവർത്തിക്കുന്ന ആന്റിബയോട്ടിക് എന്നൊക്കെ പറയും. ഇതെന്താണ് ഈ ഗ്രാമിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൂട്ടിയിട്ട് ഈ ബാക്ടീരിയകളെ പറ്റി പറയുന്നതെന്ന് ചെറുപ്പത്തിൽ ഞാനും അമ്പരന്നിട്ടുണ്ട്. ഞാൻ കരുതിയത് ഈ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ശക്തിയുള്ള ബാക്ടീരിയകളും ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്നത് കുറച്ച് ശക്തി കുറഞ്ഞ ബാക്ടീരിയകളും ആയിരിക്കും. അങ്ങനെ എന്തോ ഒരു തരം വിഭജനമാണ് അവർക്ക് ഉള്ളത് എന്നായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഉപയോഗിക്കുന്ന ഈ ഗ്രാം എന്നത് പറയുന്നത് നമ്മുടെ തൂക്കത്തിന്റെ അളവ് പറയുമ്പോഴുള്ള കിലോഗ്രാമിലൊക്കെ പറയുന്ന ആ ഗ്രാം അല്ല, അതൊരു വ്യക്തിയുടെ പേരാണ്. 1884 ഹാൻസ് ക്രിസ്റ്റ്യൻ ഗ്രാം എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഈ ബാക്ടീരിയകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന് നിറം കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കണ്ടെത്തിയത്. അതായത് അതിനൊരു നിറം കൊടുക്കുന്ന, കളർ കൊടുക്കുന്ന, സ്റ്റെയിൻ കൊടുക്കുന്ന ഒരു രീതി, സ്റ്റെയിനിങ് രീതി, അതിനെ ഗ്രാം സ്റ്റെയിൻ എന്നാണ് പിന്നീട് വിളിച്ചത് അദ്ദേഹത്തിന്റെ പേരിന്റെ ഓർമ്മക്കായിട്ട്. ഈ ബാക്ടീരിയകൾ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ നമുക്ക് വലിയ ലെൻസ് എടുത്തു നോക്കിയാലോ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലോ ഒന്നും നേരിട്ട് കാണാൻ പറ്റുന്ന ജീവികളല്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്നൊന്നും അതിനെ വേർതിരിച്ചിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നമ്മളെ ചില പരസ്യങ്ങളിലൊക്കെ, ഡിഷ് വാഷുകളുടെ ഒക്കെ പരസ്യങ്ങളിൽ, അതുപോലെ കക്കൂസൊക്കെ ക്ലിയർ ആക്കുന്ന, ക്ലീൻ ചെയ്യുന്ന, രോഗാണുക്കളെ കൊല്ലുന്നത് എന്ന് അവകാശപ്പെടുന്ന ചില ലിക്വിഡുകളുടെ ഒക്കെ പരസ്യത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതിലൊരാൾ വന്നിട്ട് കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് വലിയ മൈക്രോസ്കോപ്പിലേക്ക് കൂടി ഇങ്ങനെ നമ്മുടെ തറയിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ബാക്ടീരിയകൾ ഇങ്ങനെ നടക്കുന്ന ഒരു ചിത്രം. സത്യത്തിൽ അങ്ങനെ ബാക്ടീരിയ നമുക്ക് ഇങ്ങനെ വെറുതെ നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. അത്തരത്തിലുള്ള ബാക്ടീരിയകളെ കാണണമെങ്കിൽ അവയുടെ സെൽവാളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കളർ കൊടുത്തിട്ട് അതിന്റെ അതിരുകൾ മനസ്സിലാക്കുകയും അങ്ങനെ അവയുടെ രൂപം തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ലൈഡുകളിൽ എടുത്തിരിക്കുന്ന തിരിച്ചറിയേണ്ട ബാക്ടീരിയകൾ ഉണ്ട് എന്ന് കരുതുന്ന സാമ്പിളുകളിൽ പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക, ക്രിസ്റ്റൽ വയലറ്റിന്റെ ഒക്കെ ഡൈ. എന്നിട്ട് അതിനുശേഷം അതൊക്കെ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് കഴുകിയെന്ന് കളയും. ഈ സ്റ്റെയിനിന്റെ പ്രത്യേകത മൂലം ചില ബാക്ടീരിയകളുടെ ഒക്കെ സെൽവോളുകളിൽ, അതിന്റെ കോശ ഭിത്തികളിൽ

0: ഈ കളർ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അത് ആൽക്കഹോൾ ഉപയോഗിച്ച് കഴുകിയാൽ പോവില്ല, അതായത് സ്റ്റെയിനിങ് ആവും. അതായത് അതിന് കറ പിടിച്ചതുപോലെ ആ കളർ അവിടെ പിടിക്കും. ഈ ക്രിസ്റ്റൽ വയലറ്റിന്റെ നീല അല്ലെങ്കിൽ വയലറ്റ് നിറത്തിലായിരിക്കും അത് ഉണ്ടാകുക. ഇങ്ങനെ ഈ കളർ പിടിക്കുന്ന തരം ബാക്ടീരിയകൾക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ എന്ന് വിളിക്കും. ഇങ്ങനെ ഇങ്ങനെ കളർ കൊടുത്തതിന്റെ ശേഷം അത് കളർ പിടിക്കാതിരിക്കുകയും കഴുകുമ്പോൾ മുഴുവൻ പോവുകയും, എന്നാൽ പിന്നീട് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുമ്പോൾ സഫ്രാനിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ ചുവപ്പോ പിങ്കോ നിറമായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെയുള്ളവയെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ എന്നും വിളിക്കും. നമ്മുടെ ഷിഗെല്ല ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ്. ഇതിന് സ്വന്തമായിട്ട് അങ്ങനെ ചലിക്കാൻ പറ്റില്ല, മോട്ടിലിറ്റി ഇല്ല, അതുതന്നെയാണ് അതിന്റെ അപകടവും. വളരെ കുറഞ്ഞ അളവിൽ തന്നെ നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രോഗം പിടിപെടാം. ഒരു മില്ലിമീറ്റർ സ്ഥലത്ത് 1000 മുതൽ 3000 എണ്ണത്തിന് വരെ തൊട്ട് തൊട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു. അത്രയും ചെറുതാണവ. ഈ രോഗം പിടിപെട്ട ആളുടെ മലത്തിന്റെ ഒരു അംശം വെള്ളത്തിലൂടെ നമ്മുടെ കിണറിലെത്തിയാൽ അല്ലെ കുടിവെള്ളത്തിലെത്തിയാൽ അത് നന്നായി നമ്മൾ തിളപ്പിക്കാതെ കുടിച്ചാൽ പാചകത്തിന് ഉപയോഗിച്ചാൽ, അതുപോലെ ഈ രോഗം വന്നയാൾ കക്കൂസിൽ പോയിട്ട് കഴുകിയാലും കൈ നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ അയാൾ പിടിച്ച സ്ഥലത്തൊക്കെ പിന്നീട് നമ്മൾ പോയി തൊട്ടിട്ട് നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ, അയാൾ തൊട്ട പദാർത്ഥങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് കഴിച്ചാൽ, ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് രോഗം പിടിപെടാം. അതുകൂടാതെ കുട്ടികൾക്കൊക്കെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ അത് അവരുടെ മലം വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇരുന്ന ഈച്ച നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ അവയുടെ കാലിലെയും അതേപോലെ അതിൻ്റെ മധുരഭാഗത്തിലൂടെയൊക്കെ പകർന്നു കിട്ടിയ മലത്തിൻ്റെ ചെറിയ അംശത്തിൽ പോലും ഈ ആവശ്യമായിട്ടുള്ള അത്ര ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെ നമുക്ക് രോഗം പിടിപെടാം. ഈ ബാക്ടീരിയകൾ നമ്മുടെ കുടലിലേക്ക് വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ശ്ലേഷ്മസ്തരം അതായത് മ്യൂക്കസ് മെംബ്രെയിനിലെ സെല്ലുകളിലേക്ക് നുഴഞ്ഞു കയറും. അവിടുത്തെ ആ കോശങ്ങളിൽ വെച്ച് തന്നെ അവ പെരുകും. അങ്ങനെ ഇവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറെ വേസ്റ്റുകൾ അത് പുറത്തേക്ക് തള്ളും. അത് അവ പ്രശ്നക്കാരായിട്ടുള്ള ചില ടോക്സിനുകളാണ്, വിഷപദാർത്ഥങ്ങളാണ്. അവയെ ഷിഗാടോക്സിൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഷിഗാടോക്സിൻ നമ്മുടെ കുടലിന്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കും. കുടലിന്റെ ഏറ്റവും മുകളിലത്തെ ആ സ്ഥലത്തെ അഴുക്കി കളയും. എന്നിട്ട് മലത്തോടൊപ്പം അതിന്റെ ചെറിയ ഭാഗങ്ങൾ പുറത്തേക്ക് വരും. അങ്ങനെ അഴുകി മുകളിലെ പാളി പോകുമ്പോൾ അതിനടിയിലുള്ള രക്തക്കുഴലുകളിൽ നിന്നുള്ള രക്തവും കൂടി ഈ മലത്തോടൊപ്പം പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസെൻട്രി ഉള്ളവരുടെ മലത്തിലെ രക്തത്തിന്റെ അംശവും കഫത്തിന്റെ അംശവും മ്യൂക്കസിന്റെ അംശവും ചലത്തിന്റെ അംശവും ഒക്കെ കാണുന്നത്. ഈ രോഗാണു ശരീരത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പരമാവധി 7 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ചിലപ്പോൾ ആദ്യത്തെ 2-ാമത്തെ ദിവസം തന്നെ ഈ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യും. തുടർച്ചയായിട്ടുള്ള വയറിളക്കവും അതിനെ തുടർന്നിട്ടുണ്ടാകുന്ന നിർജ്ജലീകരണവും അവയോടൊപ്പം തന്നെ സംഭവിക്കുന്ന ഈ ലവണങ്ങളുടെ നഷ്ടവും ഒക്കെ കൊണ്ട് ന്യൂറോണുകളൊക്കെ പ്രശ്നത്തിലായിട്ടുള്ള ഒന്ന് ഷോക്കായിരിക്കും പലപ്പോഴും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക. അങ്ങനെ ചിലപ്പോൾ മരണത്തിലേക്ക് എത്തും. ചെറിയ കുട്ടികളിൽ ഇതുമൂലം ചിലപ്പോൾ സിഷേഴ്സ് അതായത് ജന്നിയുടെ ചില ലക്ഷണങ്ങൾ കാണിക്കാം. തുടർച്ചയായിട്ടുള്ള വയറിളക്കം റെക്റ്റൽ പ്രൊലാപ്സിലേക്ക് നയിക്കും. അതായത് വൻകുടലിനുള്ളിലുള്ള ശ്ലേഷ്മസ്തരം ആ മ്യൂക്കസ് മെംബ്രെയിനൊക്കെ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ. കൃത്യമായിട്ട് ആന്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയൊന്നും ലഭിക്കാതിരുന്നാൽ ചിലപ്പോൾ ചില ആളുകളിൽ ഈ രോഗം അവരുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളെയും പ്ലേറ്റ്ലെറ്റുകളുടെയും ഒക്കെ നശിപ്പിച്ചിട്ട് അവയുടെ എണ്ണം വല്ലാതെ കുറച്ചു കളയും. ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം എന്നൊരവസ്ഥയിലേക്ക് എത്തും. വൃക്കകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാം. ഇതുകൂടാതെ ചിലരിൽ വൻകുടലിന്റെ ചലനശേഷി നഷ്ടമായിട്ട് അതിനുള്ളിൽ രോഗാണുക്കൾ ഇങ്ങനെ പെരുകി അവിടെയൊക്കെ പൊട്ടി പഴുത്ത് ഈ പഴുപ്പ് വയറിനുള്ളിലേക്ക് ബാധിച്ച് പെരിട്ടോണൈറ്റിസ് എന്ന് പറയുന്ന ഒരു മാരകാവസ്ഥയിലേക്കൊക്കെ എത്താം. കൂടാതെ ഈ ഷിഗെല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഷിഗാടോക്സിൻ നമ്മുടെ തലച്ചോറിനെ ബാധിക്കാം. ഷിഗെല്ല എൻഗഫലൈറ്റിസ് എന്ന ഒരവസ്ഥ എത്താം. അപസ്മാരവും ബോധക്ഷയവും പൂർണ്ണമായിട്ട് ബോധമില്ലാതാകുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ടാകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ MB ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷിഗെല്ല ടോക്സിനുകൾ മൂലമുള്ള ടോക്സിക് എൻകെഫലോപ്പതിയെ പറ്റി കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഷിഗെല്ല ബാക്ടീരിയകൾക്ക് നമ്മുടെ മനുഷ്യരുടെ ശരീരത്തിന് പുറത്ത് പ്രത്യുത്പാദനം നടത്താനും പെരുകാനും പറ്റില്ല. പക്ഷേ ദിവസങ്ങളോളമോ ആഴ്ചകളോളമോ പുറത്ത് അതിന് അതിജീവിക്കാൻ പറ്റുകയും ചെയ്യും. ഷിഗെല്ലോസിസിന്റെ ലക്ഷണങ്ങളും പലരിലും പല വിധത്തിലാകാം. ചില ആളുകളിൽ ഈ ബാക്ടീരിയകൾ കടന്നാലും പ്രത്യേകിച്ചിട്ട് യാതൊരു ലക്ഷണവും കാണിക്കില്ല. മറ്റു ചിലരിൽ വളരെ സാധാരണമായിട്ടുള്ള രക്തമൊന്നും ഇല്ലാത്ത ഡയറിയയുടെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണിക്കുക. 3-ാമത്തെ വിഭാഗക്കാരിലാണ് ഷിഗെല്ലോസിസിന്റെ ശരിയായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രകടമാകുക. രക്തത്തോടു കൂടിയിട്ടുള്ള വയറിളക്കം തന്നെ. ഇത് 3 ദിവസത്തിലധികം ഇങ്ങനെ തുടരാം. കടുത്ത പനി, വയറുവേദന, ഇടക്കിടക്ക് കക്കൂസിൽ പോകാൻ തോന്നുക, പോയാലും വീണ്ടും പോകാൻ തോന്നുക, അപ്പോഴും വേദന ഉണ്ടാവുക ഒക്കെയാണ് അതിന്റെ ഒരു ലക്ഷണങ്ങൾ. ഇങ്ങനെ നിരവധി തവണ വയറിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം ഒക്കെ ഉണ്ടാവും. ഡോക്ടർ KK പുരുഷോത്തമനെ പോലെയുള്ള ജനകീയ ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഷിഗെല്ല സോണിയാണ് കൂടുതൽ പ്രകടമായിട്ട് കാണുന്നത്.
1: മുൻപെങ്ങും ഇല്ലാത്ത വിധം കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും ഷിഗെല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ and we are now aware that Shigella Sony is the predominant strain and the presentation is different, antibiotic sensitivity is different. There are two mistakes we are likely to do. One thing is, we are all now aware that Shigella Sony is presenting with more of watery diarrhea like a viral diarrhea or a food poisoning case, and we cannot differentiate a viral diarrhea from this Shigella Sony presentation, so we'll be tempted to overuse antibiotics.
0: സാധാരണഗതിയിൽ ഷിഗെല്ല സോണി എപ്പോഴും

0: വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. സാധാരണമായിട്ടുള്ള ഡയറിയുടെ ലക്ഷണങ്ങൾ മാത്രമായിരിക്കും കാണിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയക്കുഴപ്പം പലപ്പോഴും ഉണ്ടാവും, ഇത് സാധാരണമായിട്ടുള്ള ഡയറിയാണോ അതോ ഷിഗെല്ലയാണോ എന്നുള്ളത്. അതായത് ഇവ തമ്മിൽ തിരിച്ചറിയാൻ ചെറിയ വിഷമം ഉണ്ടാകാം. സാധാരണയായിട്ടുള്ള വൈറൽ ഡയറികൾക്ക് പ്രത്യേകിച്ചിട്ട് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ കൊടുക്കുക, ഡീഹൈഡ്രേഷൻ ഇല്ലാതെ നോക്കുക, വിശ്രമം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവർ കുറച്ച് ദിവസം കൊണ്ട് തന്നെ രോഗത്തിൽ നിന്ന് മുക്തരാകും. അതേസമയം ഷിഗെല്ല സോണി പലപ്പോഴും ഇത്തരത്തിലുള്ള ഡയറിയയുടെ ലക്ഷണങ്ങൾ മാത്രം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഇവയുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഷിഗെല്ല സോണിയാണോ അതോ വെറും വൈറൽ ഡയറി ആണോ എന്ന് തിരിച്ചറിയാതെ അവർക്ക് എല്ലാത്തിനും ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീട് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് എത്തിക്കുമെന്നതിനാൽ തന്നെ അത് ഒട്ടും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ PCR ടെസ്റ്റുകൾ ചെയ്ത് ഇത് ബാക്ടീരിയലാണോ വൈറൽ ആണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള PCR ടെസ്റ്റുകൾക്ക് വലിയ ചിലവ് വരും, അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇത് ബാറ്ററി ഡയറി ആണോ അല്ല ഷിഗെല്ല മൂലമുള്ളതാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഈ മലപരിശോധന വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് ഈ മലത്തിന്റെ സാമ്പിളുകളിൽ രക്തത്തിന്റെയോ മ്യൂക്കസിന്റെയോ പസ്സലുകളുടെയോ ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്ടീരിയൽ അസുഖമായിരിക്കും എന്ന് കണ്ടുകൊണ്ട് അതിനെ ആന്റിബയോട്ടിക് ചികിത്സകളിലേക്ക് പോകാവുന്നതാണ്. കൾച്ചറൊക്കെ ചെയ്തുകൊണ്ട് ഇവയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എത്രമാത്രം വിജയിക്കും എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് സംശയമുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ സാമ്പിളുകൾ ശേഖരിച്ചില്ലെങ്കിൽ ഈ കൾച്ചർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഗുണമുണ്ടാകണമെന്നില്ല. എങ്കിലും വ്യാപകമായിട്ട് ഒരു പ്രദേശത്ത് കൂടുതൽ ആളുകൾക്ക് ഈ രോഗം പിടിപെടുന്നുണ്ടെങ്കിൽ അത് ഏത് വിധത്തിലുള്ളതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കൾച്ചർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആവശ്യവും തന്നെയാണ്. വളരെ കുറച്ചെണ്ണം ബാക്ടീരിയകൾക്ക് പോലും ഈ രോഗം ഉണ്ടാക്കാം എന്നതിനാൽ തന്നെ ഇത് വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുകയും ചെയ്യാം. നമ്മൾ മലയാളികൾക്ക് മികച്ച വ്യക്തി ശുചിത്വ ശീലങ്ങളുള്ളവരാണ് എന്ന് നമ്മൾ കരുതുന്നവരാണ്, നമ്മൾ അതിൽ അഭിമാനിക്കുന്നവരാണ്. എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ജലജന്യ രോഗങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് വളരെ കാര്യമായിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മരണങ്ങൾ കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. ടൈഫോയിഡ് കൂടുതലായിട്ട് പടരുന്നുണ്ട്. ഇതൊക്കെയും രോഗമുള്ളവരുടെ മലത്തിന്റെ അംശം നമ്മുടെ കുടിവെള്ളത്തിലെത്തുന്നത് കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഭൂരിഭാഗവും നമ്മുടെ കുടിവെള്ളം, അതിൽ കിണർവെള്ളം കൂടുതലായിട്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിണറുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തി രോഗാണുക്കളെ ഇല്ലാതാക്കിയേ പറ്റൂ. നമ്മുടെ ഇത്രയും കാലമായിട്ടുള്ള ധാരണ നഗരങ്ങളിലെ പൈപ്പ് വെള്ളം മലിനവും നമ്മുടെയൊക്കെ നന്മകളാൽ സമൃദ്ധമായിട്ടുള്ള നാട്ടിൻ പുറത്തെ കിണറുകളിൽ നിന്നുള്ള വെള്ളം നേരിട്ട് കോരി കുടിക്കാൻ പറ്റുന്നവയും ഒക്കെയാണ് എന്നാണ്. ഇത്രമാത്രം ശുദ്ധമാണ് നാട്ടിൻപുറങ്ങളിലെ കിണറുകളിലെ വെള്ളം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. നഗരങ്ങളിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലുള്ള കുടിവെള്ളവും മലിനമാണ്. അതിലും ഈ കോളിയുടെയും ഷിഗെല്ലയുടെയും സാന്നിധ്യം കാണുന്നു. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ഗ്രാമങ്ങളിലുള്ള കുളങ്ങളിൽ കുളിച്ചവർക്കും തോടുകളിൽ കുളിച്ചവർക്കും ഒക്കെ പിടിപെടുന്നു. എന്തായിരിക്കും ഈ തിരിച്ചുപോക്കിന് കാരണമെന്ന് കാര്യമായിട്ട് നമ്മൾ ചിന്തിച്ചേ മതിയാവൂ. നമ്മുടെ സെപ്റ്റിക് ടാങ്ക് സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കൃത്യമായും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണോ നിർമ്മിച്ചിരിക്കുന്നത്? അതിലെ വേരുകളും മറ്റും ഒക്കെ കയറുന്നുണ്ടോ? അതിലെ ഡ്രെയിനേജിൽ നിന്നുള്ള വെള്ളം നമ്മുടെ കിണറുകളിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൂടുതലായിട്ട് പരിശോധിക്കേണ്ടതാണ്. കൂടാതെ നമ്മുടെ പുതിയ ഭക്ഷണശീലങ്ങൾ, സ്റ്റൈലുകൾ ഒക്കെ ഇത്തരം രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. പലതരത്തിലുള്ള പുതുവിഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വേവിക്കാത്തതും ശുചിത്വം പാലിക്കാത്തതുമായിട്ട് ശേഖരിച്ചിരിക്കുന്ന പച്ചക്കറികൾ, വഴിയോരത്ത് വെച്ച് മുറിച്ചു വിൽക്കുന്ന പഴങ്ങൾ, വേവിക്കാത്ത സലാഡുകൾ, ഉപ്പിലിട്ടത് എന്നും പറഞ്ഞ് സർവ്വതും ഗ്ലാസ് ഭരണികളിലെ വെള്ളത്തിൽ നിന്നും കൈയിട്ട് പുറത്തേക്ക് എടുക്കുന്ന കാഴ്ച, സ്ട്രീറ്റ് ഫുഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടത് മാറിയത്, എല്ലാ ചടങ്ങുകളിലും വെൽക്കം ഡ്രിങ്കുകൾ എന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളം, അത് എത്തരത്തിലുള്ള വെള്ളമാണ് എന്ന് പരിശോധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിന് പകരം പച്ചവെള്ളത്തിലേക്ക് അല്പം തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ട് നൽകുന്ന ഹോട്ടലുകൾ, ഇതൊക്കെ നമ്മുടെ ദൈനംദിന ഭക്ഷണ രീതികളുടെ ഭാഗമായി കഴിഞ്ഞു. പണ്ട് നഗരങ്ങളിലെ കുടിവെള്ളത്തിലായിരുന്നു ഈ കോളിയുടെ സാന്നിധ്യം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അത് ഇപ്പോഴെല്ലായിടത്തുമായി. സർക്കാർ നിയന്ത്രണത്തിലെ പൊതുവിതരണ സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള ക്ലോറിനേഷൻ ഒക്കെ നടക്കുന്നതുകൊണ്ട് അത്തരം ഈ കോളി സാന്നിധ്യ റിപ്പോർട്ടുകൾ ഇപ്പോൾ നഗരങ്ങളിൽ കുറവാണ്. അതുപോലെ ഇത്തരത്തിലുള്ള വയറുകളൊക്കെ രോഗങ്ങളും അവിടെ കുറയുകയാണ്. പകരം അത് ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. എന്തായാലും മറ്റുള്ളവരുടെ മലത്തിന്റെ അംശം നമ്മുടെ വയറിലെത്തുന്നുണ്ട്. അതത്ര കേൾക്കാൻ സുഖമുള്ള അറിവല്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറേ അസുഖങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു സത്യവുമാണ്.
1: ഷിഗെല്ലയെക്കുറിച്ചായിരുന്നു ശ്രോതാക്കൾ ശാസ്ത്രവീഥിയിലൂടെ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇതോടുകൂടി ഇന്നത്തെ ശാസ്ത്രവിധി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവിധി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹന്

0: വീഴ്ത്തിയത്. മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്. ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്. ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്. ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700+ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൗരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. അടിയന്തരാവസ്ഥാ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീരാത്മാക്കൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നാണ് അടിയന്തരാവസ്ഥാ കാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഭാവിയിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വെനസ്വേലയിലെ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും രാവിലെയുണ്ടായ ഭൂചലനത്തിൽ 32 പേർ മരിക്കുകയും 700+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വെനസ്വേലൻ പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗ്സ് പറഞ്ഞു. ഭൂചലനങ്ങളെ തുടർന്ന് പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. റിക്ടർ സ്കെയിലിൽ 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ 2 തുടർ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. ദുരിതബാധിതർക്ക് ഇന്ത്യ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വാരാണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യത്തെ ഇസി കണക്ട് വിമാനം കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. വാരാണസിയെ ഡൽഹി വഴി ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഹബ് ആൻഡ് സ്പാക്ക് വിമാനമാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം പുരസ്കാരം സ്വീകരിക്കും. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യാനും ശക്തിപ്പെടുത്താനുമാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം

0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടമായ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലെ പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തൂഫാൻ പ്രതിജ്ഞയും മന്ത്രി ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത 3 വിദ്യാർത്ഥികൾക്കും വിവിധ സ്ഥാപനങ്ങൾക്കും അദ്ദേഹം തൂഫാൻ വാരിയർ ബാഡ്ജുകൾ സമ്മാനിച്ചു. മദ്യനികുതി കുറയ്ക്കലിൽ UDF തീരുമാനമെടുക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗവൺമെന്റിന്റെ നയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്നും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുമെന്ന് ബജറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരത്തിനിടെ ബ്ലേഡ് കണ്ടെത്തിയതിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്തുമെന്നും ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് UDFൽ ചർച്ച ചെയ്തതിനു ശേഷം വേണമായിരുന്നു തീരുമാനമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. നിയമസഭയിൽ ധനബിൽ അവതരിപ്പിക്കുമ്പോൾ നികുതി ഇളവ് പിൻവലിച്ച് പ്രഖ്യാപനം നടത്തണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച UDF ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യനികുതി കുറക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. ഈ നടപടി സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ അറിയാതെയാണ് മുഖ്യമന്ത്രി VD സതീശൻ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറക്കാൻ തീരുമാനം എടുത്തതെന്ന് മുൻ മന്ത്രി MP രാജേഷ് ആരോപിച്ചു. ഇതു സംബന്ധമായ ഫയൽ നീക്കം ദ്രുതഗതിയിലായിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിൽ നാളെ പുലർച്ചെ 1:30 കുറാസോവ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഗ്രൂപ്പ് എഫിൽ 4:30 ടുണീഷ്യ നെതർലാൻഡുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിൽ തുർക്കിയെ അമേരിക്കയെയും പരാഗ്വെ ഓസ്ട്രേലിയയും നേരിടും. ഇന്ന് ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1-0 തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ചെക്കിയയെ എതിരില്ലാത്ത 3-0 തോൽപ്പിച്ചു. ഗ്രൂപ്പ് സി മത്സരത്തിൽ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 3-0 പരാജയപ്പെടുത്തി. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഹെയ്റ്റിയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിന 1-3 ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 കാനഡയെയും തോൽപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. ഹർമൻപ്രീത് കൗർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2nd സ്ഥാനത്താണ്. അഹമ്മദാബാദിൽ ഏഷ്യൻ കപ്പ് വോളിബോൾ മത്സരത്തിൽ തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ സെമി ഫൈനലിൽ എത്തി. പൂൾ എയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബഹ്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമി ഉറപ്പാക്കിയത്. പൂളിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ രാത്രി 9:00 ഓസ്ട്രേലിയയെ നേരിടും. കണ്ണൂർ ജില്ലയിൽ 7 മാസത്തിനിടയിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. ജില്ലയിലെ 3 മാസത്തെ റേഷൻ വിതരണത്തിന്റെ തോത് ശരാശരി 90%. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിലാകെ 692,330 റേഷൻ കാർഡുകളാണുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8,630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. കഴിഞ്ഞ 1 വർഷ കാലയളവിൽ കെ സ്റ്റോറുകൾ വഴി 1,89,00,000 രൂപയുടെ വിൽപ്പന നടത്താൻ കഴിഞ്ഞുവെന്നും ജില്ലാ സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. 4 സുഭിക്ഷാ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. മാസം ശരാശരി 31,000 ഊൺ വിൽപ്പന നടത്തുന്നുണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: പത്തനംതിട്ട ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും അവരുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആലോചിച്ചു വരുന്നതായും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര പ്രഖ്യാപിച്ചപ്പോൾ കൊല്ലത്തെ ജനങ്ങൾക്കൊപ്പം സന്തോഷം പങ്കിട്ട വേളയിൽ അവിചാരിതമായാണ് പായസം തലയിൽ വീണതെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും സുരക്ഷാവീഴ്ച ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. സംഭവത്തിൽ പരാതിയില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് DGP ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ TV ചോദ്യം ചെയ്യലിന് വീണ്ടും കൊച്ചിയിലെ ED ഓഫീസിൽ എത്തി. ഇത് 2nd തവണയാണ് വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഈ മാസം 29 ഹാജരാകാനാണ് ED

നോട്ടീസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസ് സംബന്ധമായ SFIO രേഖകൾ ED ലഭിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA-യും 3 കിലോയിലധികം ഹെറോയിനും 2 കഞ്ചിയും പിടിച്ചു. ഇതുവരെ 3790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4070 അറസ്റ്റുകളും ഉണ്ടായി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ കോഴിക്കോട് സൌത്ത് മണ്ഡലം ഉദ്ഘാടനം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂരിൽ കസ്റ്റംസിനെ വെട്ടിച്ച് എമർജൻസി ലാമ്പിൽ ഒളിപ്പിച്ചു കടത്തിയ 10 സ്വർണ ബിസ്ക്കറ്റ് പോലീസ് പിടികൂടി. ദുബൈയിൽ നിന്നും ഫ്ലൈനാസ് വിമാനത്തിൽ കരിപ്പൂരിലെത്തിയ മലപ്പുറം കിഴിശേരി സ്വദേശി അസ്ലമാണ് പോലീസിന്റെ പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ ഇന്നോവ കാറിൽ നിന്ന് 16 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. സംഭവത്തിൽ കാളികാവ് സ്വദേശി നിഹാലിനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായ പരീക്ഷണം നേരിട്ട കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് അടിയന്തരാവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വെനസ്വേലയിലെ ഭൂചലനത്തിൽ 32 പേർ മരിച്ചു, 700-ലേറെ പേർക്ക് പരിക്ക്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നാടൊന്നാകെ അണിചേരണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ഗ്രൂപ്പ് ഇ മത്സരങ്ങൾ നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥിഭാഷ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജയ് ജവാൻ. 5:45 വായനാ വസന്തം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സന്ധ്യാഗീതങ്ങൾ. 7 ഹരിത സമൃദ്ധി. സംസാരിക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. കുഞ്ഞിമംഗലം തെക്കുംപാട് അരയമ്പത്ത് കളരി ദേവസ്ഥാനം കുടുംബസംഗമം ഇന്ന് നടക്കും. കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവം ഇന്ന് തന്ത്രി അഴകം പ്രസാദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ അണ്ടർ 15 ഓപ്പൺ ആൻഡ് ഗേൾസ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നടക്കും. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ഒരുക്കിയ മികവ് പുരസ്കാര സമർപ്പണം 28 പകൽ 2 കതിരൂർ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. July 1 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഉൾപ്പെടുന്ന വടക്കൻ മേഖലാ ടാക് അദാലത്ത് 30 പകൽ 11 കേരള നോർത്തേൺ റീജിയൺ പോസ്റ്റൽ സർക്കിൾ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ സംഘടിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനത്തിനുള്ള ദിശ 1-പാദ അവലോകന യോഗം 11:30 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരും. പെരിങ്ങത്തൂർ കാഞ്ഞിരക്കടവ് റോഡിൽ ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയുടെ ഭാഗമായി 30 വരെ ഗതാഗതം നിരോധിച്ചു. കരിയാടി നിന്നും കിടങ്ങിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുശ്ശേരി പള്ളിമുക്കിലെത്തി തിരിച്ച് ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി തലശ്ശേരിയിലേക്ക് തിരിച്ചുപോകണം. വടകരയിൽ നിന്ന് കരിയാട് വഴി പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി പെരിങ്ങത്തൂരിലേക്കും മറ്റ് അനുയോജ്യമായ വഴികളിലൂടെയും പോകണം.

ജല അതോറിറ്റി കൊളച്ചേരി ശുദ്ധജല പദ്ധതിയുടെ ബൂസ്റ്റർ പമ്പിംഗ് സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ വരെ മട്ടന്നൂർ സബ് ഡിവിഷന് കീഴിലെ കുറ്റ്യാട്ടൂർ, കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിൽ ജലവിതരണം ഭാഗികമായി മുടങ്ങും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം. 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ EC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര

0: ഭരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി. ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു. 700+ പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1st സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ രണ്ടാംഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 വരെ ഈ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2 സ്ഥാനത്താണ്. ബംഗ്ലാദേശ്

നാലാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ്ജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഹായ് പ്രിയ ശ്രോതാക്കളെ, എല്ലാവരും വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾക്കായിട്ട് കാത്തിരിക്കാവും. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ പറഞ്ഞുകൊണ്ട് നമുക്ക് സന്ദേശം വായിക്കാം. 9037008960 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്, ആർക്കെങ്കിലും വിഷസ് അറിയിക്കാനുണ്ടെങ്കിൽ അവ, പാട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് സന്ദേശങ്ങൾ അയക്കുക. ആദ്യ സന്ദേശം ഇതാണ്. തുടർക്കഥ എന്ന സിനിമയിലെ ശരറാന്തൽ പൊന്നും പൂവും എന്ന ഗാനം സന്ദേശഗാനത്തിൽ കൂടി കേൾപ്പിക്കുമോ? ഈ ഗാനം ഈ മാസം 27-ാം തീയതി 1-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സുനിത അശോകിന്റെ കൊച്ചുമകന് വേണ്ടിയും മധുരവാണി കൂട്ടുകാർക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് വിജേഷ് നെല്ലൂന്നിയിൽ നിന്നും സന്ദേശം അയച്ചത്. വിജേഷേട്ടാ, അപ്പം നമ്മുടെ സുനിതേച്ചിന്റെ കൊച്ചുമകന്റെ ജന്മദിനത്തിന് നമുക്ക് നേരാം അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. ഇനി പാട്ട് കേൾപ്പിക്കാം.

അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് പൂവത്തൂരിൽ നിന്നുമാണ്. അയച്ചിരിക്കുന്നത് ഹരിചന്ദനത്തിൽ നിന്നും ഷീനയും താരയുമാണ്. എൻ ജീവനിൽ മൺ വീണയിൽ എന്ന യേശുദാസും വാണിജയറാമും പാടിയ മലരും കിളിയും എന്ന ചിത്രത്തിലെ ഗാനം ഞങ്ങൾക്ക് എത്ര കേട്ടാലും മതിവരാത്ത മനോഹര ഗാനമാണ്. ഇത് സന്ദേശഗാനത്തിൽ കൂടി ഒന്ന് കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം ഞങ്ങളുടെ പ്രിയമിത്രം ജോമോൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഷീനയുടെയും താരയുടെയും പ്രിയ സുഹൃത്താണ് ജോമോള്. അപ്പൊ ജോമോൾക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഷീനയും താരയും ആദ്യമായിട്ടാണ് സന്ദേശഗാനത്തിലേക്ക് സന്ദേശം അയക്കുന്നത്. അപ്പൊ റേഡിയോ മൽബാറിന്റെ കുടുംബത്തിലേക്ക് സ്നേഹ സ്വാഗതം. ഷീന, താര, പാട്ട് കേട്ടോളൂ.

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: അടുത്ത സന്ദേശം ആൻലിയായൻ സന്തോഷ് കുറ്റ്യാട്ടൂരിൽ നിന്നും അയച്ചതാണ്. നിലാവിൻ ഗീതം പാടാം. യേശുദാസും ചിത്രയുമാണ് അനന്തപുരി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം. കൈതപ്രം രവീന്ദ്രൻ ടീം മലയാളിക്ക് ഒരിക്കലും മറക്കാത്ത അനേകം ഗാനം സമ്മാനിച്ച കൂട്ടുകെട്ടാണ്. ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഈ മനോഹര ഗാനം സന്ദേശഗാനത്തിൽ കൂടി എനിക്കൊന്ന് കേൾപ്പിച്ചു തരുമോ? എന്താ അല്ലിയ സംശയം? തീർച്ചയായിട്ടും കേൾപ്പിച്ചു തരാം.

പ്രിയ റേഡിയോ മലബാർ, ഈ സന്ദേശം അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും അനീഷ് ആണ്. അനീഷിന്റെ മകളുടെ ജന്മദിനമാണ് ഇന്ന്. മോൾ അമ്മൂട്ടിക്ക് നല്ലൊരു ജന്മദിനം ഗാനം റേഡിയോ മലബാറിന്റെ വക വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അനീഷ് സന്ദേശം അയച്ചത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തു നിന്നൊക്കെ നമ്മുടെ പരിപാടി കേട്ടിട്ട് സന്ദേശം അയക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. എന്തായാലും ഞങ്ങളുടെ റേഡിയോ മലബാർ ടീമിന്റെ വക അമ്മൂട്ടിക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മനോഹരമായൊരു പിറന്നാൾ ഗാനം

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: അടുത്ത സന്ദേശം. ഹൈ റേഡിയോ മലബാർ, എന്റെ പേര് ജിഷ ജനാർദ്ദനൻ, സ്ഥലം ചാവശ്ശേരി. June 27 എന്റെ മകൾ ശ്രുതിയുടെ പിറന്നാളാണ്. അതിനൊരു പാട്ട് വേണമായിരുന്നു റേഡിയോ മലബാറിന്റെ ഭാഗത്ത് നിന്ന്. ആശംസ പ്രതീക്ഷിക്കുന്നു. പാട്ട് ഉണ്ണീവാവോ, അവിടെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സന്ദേശം നിർത്തിയിട്ടുള്ളത്. ജിഷ, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. എന്തായാലും ഞങ്ങളുടെ സുഖവിവരം അന്വേഷിച്ചല്ലോ, സന്തോഷം. മകൾക്ക് റേഡിയോ മലബാർ ടീമിന്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കണം. ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് കേട്ടോളൂ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: അടുത്ത സന്ദേശം മമ്പറത്ത് നിന്നാണ്, ഷീന അയച്ചതാണ്. ഇന്ന് എന്റെ ഭർത്താവ് രാജീവിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഗൾഫിലാണ്. ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെയും മക്കളുടെയും വക ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി വെച്ചു തരണം. തീർച്ചയായിട്ടും ഷീന, രാജീവിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ രാജീവേട്ടാ.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: എൻ്റെ പേര് സോഫി. മലക്ക് താഴെ നിന്നാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഭർത്താവ് സന്തോഷേട്ടന് വേണ്ടിയാണ് ഒരു പുഷ്പം മാത്രം എന്ന ഗാനം വേണ്ടത്. തീർച്ചയായിട്ടും സന്തോഷേട്ടന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് കതിരൂരിൽ നിന്നുമാണ്. രൂപേഷ് അയച്ചതാണ്. ഉത്സവമേളം എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം വെച്ചു തരാമോ? ഇതെന്റെ കതിരൂരിലുള്ള എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രൂപേഷെ, ആദ്യമായിട്ടാണ് സന്ദേശം അയച്ചതെന്ന് തോന്നുന്നു. പാട്ട് റെഡി ആയിട്ടുണ്ട്, കേട്ടോളൂ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഹായ് റേഡിയോ മലബാർ. ഇന്നലെ ഞങ്ങളുടെ പ്രിയ അധ്യാപിക ലീന ടീച്ചറുടെ ജന്മദിനമായിരുന്നു. ടീച്ചർക്ക് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീരേഖ, അജിത, വന്ദന എന്നിവരാണ്. തീർച്ചയായിട്ടും തങ്ങളുടെ പ്രിയ ഗുരുനാഥയ്ക്ക് ആയിരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് അവർ ചോദിച്ച പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഒപ്പം ലീന ടീച്ചർ നമ്മുടെ പാട്ടും പൊരുളും പരിപാടിയിലെ അവതാരികയാണ്. നമുക്ക് റേഡിയോ മലബാറിനും കൂടി ഈ അവസരത്തിൽ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നേരാം. നമുക്ക് പാട്ട് കേൾപ്പിക്കാം.

അടുത്ത സന്ദേശം വന്നിരിക്കുന്നത് ചെറുവാഞ്ചേരിയിൽ നിന്നാണ്. വിബിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. റേഡിയോ മലബാറിന്റെ പരിപാടി ഈ അടുത്ത കാലത്താണ് കേൾക്കാൻ തുടങ്ങിയത്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചാണ്. ഞാനിപ്പോൾ മറ്റു നിലയങ്ങളൊന്നും കേൾക്കാറില്ല. കാറിൽ പോകുമ്പോഴൊക്കെ നിങ്ങളെ പരിപാടികളാണ് കേൾക്കുന്നത്. നല്ല പാട്ടുകൾ, നാട്ടുകാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പരിപാടികൾ, കൊട്ടിയൂരുത്സവം ഇവിടെ പോയൊരു പ്രതീതിയാണ് ഞങ്ങൾക്ക് തന്നത്. എന്തായാലും റേഡിയോ മലബാറിന് നല്ലൊരു ഭാവിയുണ്ട്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആദ്യ സന്ദേശമാണ് എൻ്റെത്. ഈ സന്ദേശഗാനത്തിലെ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഗാനം റേഡിയോ മലബാറിന് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെറുവാഞ്ചേരിയിലെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം, കൂടുതൽ ആൾക്കാരോടും ഞങ്ങളുടെ റേഡിയോ കേൾക്കാൻ പറയുക. ഈ ഒരു അഭിനന്ദനം ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. മനോഹരമായ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത ആ പാട്ട് ഇതാ കേട്ടോളൂ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ദേശഗാനങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. മറക്കണ്ട, സന്ദേശം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 9037008960. സന്ദേശങ്ങൾ അയച്ച എല്ലാവർക്കും റേഡിയോ മലബാറിന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഉൾപ്പെടുത്താത്ത സന്ദേശങ്ങൾ അടുത്ത സന്ദേശഗാനങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നന്ദി, നമസ്കാരം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744 Thank you.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.

കാട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് മോഹൻ സിത്താര ഈണം കൊടുത്ത് യേശുദാസും സുജാത മോഹനും ആലപിക്കുന്ന ഗാനം

0: പട്ടണപ്രവേശം എന്ന ചിത്രത്തിനായി യൂസഫ് അലി കേച്ചേരി രചിച്ച ഗാനമാണ്. ശ്യാമിൻ്റെ സംഗീതത്തിലാണ് ഗാനമൊരുങ്ങിയത്. കൊച്ചിൻ ഇബ്രാഹിമും സതീഷ് ബാബുവാണ് ഗാനം ആലപിക്കുന്നത്.
1: പെണ്ണാളേ, മാൻ കണ്ണാളേ.

യേശുദാസും സുജാത മോഹനും ആലപിച്ച, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ മോഹൻ സിത്താര ഈണമൊരുക്കിയ യൂസഫലി കേച്ചേരിയുടെ മറ്റൊരു ഗാനം.

കേൾക്കാം ചിത്രയെ ആലപിച്ച ഒരു ഗാനം. ചിത്രം വർണ്ണപ്പകിട്ട്.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്നേഹസ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 20 വർഷക്കാലം ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച് വിരമിക്കുകയും തുടർന്ന് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലുമായ കൂട്ടുപുഴ പേരട്ടയിൽ താമസിക്കുന്ന ശ്രീ തോമസ് എൻ നെച്ചിക്കാട്ട് നമ്മളോട് സംസാരിക്കുന്നു. സാർ നമസ്കാരം.
1: നമസ്കാരം സാർ. ഒന്ന് സ്വയം പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് തോമസ് എൻ നെച്ചിക്കാട്ട് എന്നാണ്. ഞാൻ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലാണ്. ഞാൻ 20 വർഷം പട്ടാളത്തിൽ EME കോറിൽ സർവീസ് കഴിഞ്ഞ് 1998 വിരമിച്ചു. വിരമിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായി നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന ഈ വിമുക്തപട സംഘടനയിൽ അംഗത്വം എടുക്കുകയും ആ രീതിയിൽ നാളിതുവരെ യൂണിറ്റ് ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സംഘടനയെ ഒരു ഹൃദയത്തിലേറ്റുവാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ, സാധാരണക്കാരായ വിമുക്തഭടന്മാർക്ക് വേണ്ടി അവരുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി. ഇത് അഖിലേന്ത്യാ തലത്തിൽ റിക്കഗ്നൈസ്ഡ് സംഘടനയാണ്. MOD അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അംഗീകാരം ഈ സംഘടനയ്ക്കുണ്ട്. തീർച്ചയായിട്ടും ഈ സംഘടന സാധാരണക്കാരായ വിമുക്തഭടന്മാരുടെ നിരവധിയായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഗവൺമെൻറ്റിൽ എത്തിക്കുകയും അതുപോലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് സാധാരണക്കാരായ വിമുക്തഭടന്മാർക്ക് അതിൽ വേണ്ട ആവശ്യമായിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഈ ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതീതമായ എല്ലാവിധ കാര്യങ്ങളിലും ഈ സംഘടന ശ്രദ്ധ ചെലുത്തുകയും അത് സമയബന്ധിതമായ രീതിയിൽ സർക്കാരിൽ ഇടപെട്ടുകൊണ്ട് അത് നടപ്പിലാക്കി കൊടുക്കുവാൻ ഞങ്ങൾ ഭാരവാഹികൾ പ്രയത്നവിദ്ധരാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംഘടനയെ ആദ്യം മുതൽ പ്രവർത്തിക്കുമ്പോൾ 1 rank 1 pension എന്ന ഈ പദ്ധതി ആദ്യമായി ഉന്നയിച്ച ഒരു സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി. ഈ സംഘടന അത് ഏകദേശം 33 വർഷക്കാലം സാധാരണ വിമുക്തഭടന്മാരെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും രാജ്യത്തുള്ള പൗരന്മാരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. 33-ാമത്തെ വർഷമാണ് നിരവധി സമരങ്ങൾക്കും അതുപോലെ തന്നെ നിരവധി സമ്മർദ്ദങ്ങൾക്കും എല്ലാം രൂപപ്പെടുത്തി ഈ ഗവൺമെൻറ്റിനൊരു തത്വത്തിൽ ഇത് അംഗീകരിപ്പിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. ഇപ്പോഴും ആ 1 rank 1 pension എന്ന ഈ ശരിയായിട്ടുള്ള ഒരു മാതൃക ഇപ്പോഴും അത് അപൂർണതയിലാണ്. അത് പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസത്തിലാണ് സെൻട്രൽ കമ്മിറ്റി. അത് നിരവധിയായ പ്രശ്നങ്ങളിൽ ഇപ്പോഴും അത് മുൻനിർത്തിക്കൊണ്ട് ഈ സംഘടന മുമ്പോട്ട് പോകുന്നു. ECHS പോളി ക്ലിനിക്ക്, CST ക്യാൻറ്റീന്, വീട്ടുകരം, മറ്റ് വിവിധങ്ങളായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, ഫാമിലി പെൻഷന്, മക്കളുടെ പഠന സൗകര്യത്തിനായിട്ടുള്ള സ്കോളർഷിപ്പുകൾ, ജില്ലാ സൈനിക ബോർഡിൻ്റെ പ്രവർത്തനം, സ്റ്റേഷൻ സെല്ലുമായി ഞങ്ങൾക്ക് കിട്ടേണ്ട വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു വിമുക്തഭടൻ്റെ പ്രശ്നങ്ങളിൽ അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർക്കത് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ തലത്തിൽ അതുപോലെ തന്നെ യൂണിറ്റ് തലം മുതൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരെയാണ് ഈ നാഷണൽ എക്സ് സർവീസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരുടെ നിരന്തരമായ പ്രവർത്തനം അത് വലിയ ഒരു സഹായമാണ്. വെറും വിമുക്തഭടന്മാർക്ക് മാത്രമല്ല, വീരനാരികൾ അടക്കമുള്ള വിധവകൾക്കും ആശ്രിതരായിട്ടുള്ള അവർക്കും അവരുടെ പ്രശ്നങ്ങളിലും നിരന്തരം ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല പ്രവൃത്തി സമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ സംഘടനയുടെ ഒരു വലിയ നേട്ടമാണ്. ഇത് നമ്മളുടെ കുട്ടികൾ മുതൽ വിധവകൾ, അതുപോലെ തന്നെ മുൻ സൈനിക സമൂഹം, രോഗികളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ളവർ, വളരെ ആശ്രയമില്ലാത്തവർക്ക് ഒരു ആശ്രയമായി, വിളക്കായി, വെളിച്ചമായി ഈ സംഘടന അവരോടൊപ്പം പ്രവർത്തിക്കുന്നു, ഇനിയും പ്രവർത്തിക്കും, അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.
0: ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും സംഘടനയുടെ

0: രീതികളെ കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ജീവിതത്തിലേക്ക് വരാം. വീട്ടിലായിരിക്കുള്ളത്?
1: എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണുള്ളത്. ഒരു മകൻ മർച്ചന്റ് നേവിയിൽ ക്യാപ്റ്റനാണ്, രണ്ടാമത്തെ മകള് ഡോക്ടറാണ്, അവർ യു കെയിലാണുള്ളത്. മകൻ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഷിപ്പിൽ. പിന്നെ

0: മകൻ്റെ രണ്ടാൺകുട്ടികളാണ്, അത് മകൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് ഉള്ളത്. ഞാൻ പേരട്ട കൂട്ടുപുഴ എന്ന സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ താമസം. ഞാൻ 1980 പട്ടാളത്തിൽ ജോയിൻ ചെയ്തതാണ്. വളരെയധികം ജീവിത പ്രയാസങ്ങൾ എനിക്ക് ഉള്ള ഒരവസരമായിരുന്നു. ചാച്ചൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ ശേഷം അമ്മ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതത്തിൽ, ആ എങ്ങനെയെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഭക്ഷണം കഴിക്കണം, വീട്ടിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് സൈനിക സേവനത്തിന് വേണ്ടി ഞാൻ പോയത്. അവിടെ വലിയ നിർബന്ധിതമായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ സത്യപ്രതിജ്ഞയെല്ലാം ചെയ്ത അവസരത്തിലാണ് രാജ്യം എൻ്റെ ഭക്ഷണം മാത്രമല്ല രാജ്യ സേവനമാണ് എൻ്റെ ലക്ഷ്യമെന്ന് എനിക്ക് ബോധ്യമായത്. അതിനുമുമ്പ് രാജ്യത്തിൽ പട്ടാളക്കാർ പോകുന്നു, പട്ടാളക്കാർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശ, അവിടുന്ന് ഒഴിഞ്ഞു ഓടിപ്പോകാം എന്നൊക്കെ അങ്ങ് ചിന്തിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം, അവിടെ എൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ എനിക്കത് മനസ്സിലായി, ഞാൻ രാജ്യസേവനത്തിന് വേണ്ടി വന്നതാണ്, എൻ്റെ വയറ് മാത്രം ഒരു പ്രശ്നമല്ല എന്ന്. അപ്പോൾ ജീവൻ ത്യജിച്ചും ഞാൻ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുവാൻ അവിടെ സന്നദ്ധരായിക്കൊണ്ട് OP രക്ഷക്ക്, അതുപോലെ തന്നെ ഓപ്പറേഷൻ വിജയ്, അങ്ങനെ 3-4 യുദ്ധസമാനമായ സാഹചര്യം നമ്മൾ നേരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സർവീസിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ടെങ്കിലും നമ്മുടെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥിതി ഇല്ലായിരുന്നു. നമുക്ക് രാജ്യസേവനത്തിൻ്റെ ആ ഒരു ഫലം, അനുഭവം, അത് മറ്റുള്ളവർക്കതിൽ മുന്നിൽ നമുക്ക് രാജ്യരക്ഷയ്ക്ക് വേണ്ടി നേടണം, മുന്നോട്ട് പോകണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എല്ലാ ജവാന്മാരുടെയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടും ജീവിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒന്നിനോടൊന്ന് മുമ്പോട്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു നമ്മുടെ മനസ്സിലുള്ളത്. രാജ്യത്തിലെ എനിക്ക് പറയുവാനുള്ളത് ഈ യുവാക്കളോടാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കൂടുതൽ സാമ്പത്തികം തേടി വിദേശങ്ങളിലും അവിടെ ഇവിടെയും പോകാതെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഇന്ത്യയിൽ അത് ഉപയോഗിക്കണം. ഇന്ത്യ രാജ്യം എങ്കിലേ ബലപ്പെടുകയുള്ളൂ. ഇന്ത്യ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നിങ്ങളുടെ സുരക്ഷ. മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ സുരക്ഷിതത്വം നിങ്ങളുടെ നാട് ജന്മനാടിനുള്ളതുകൊണ്ട് ഉണ്ടാകില്ല. അപ്പം നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ആ പ്രായപരിധിയിൽ നിന്നുകൊണ്ട് ഭാരപരിധിയിൽ എത്തുമ്പോൾ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരവസരത്തിൽ തീർച്ചയായിട്ടും സൈനികനായി മുമ്പോട്ട് വരണം. സൈനിക സേവനം നിങ്ങൾ അനുഷ്ഠിക്കണം. ജീവിതത്തിലെ നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ തന്നെത്താൻ മറന്നുപോകും. രാജ്യത്തിൽ നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ഈ രാജ്യം തന്നെ നിങ്ങളെ കൊണ്ട് ആവശ്യമുള്ളവരാണ്. അപ്പോൾ യുവാക്കളാണ് ഈ രാജ്യത്തിൻ്റെ രക്ഷ, യുവാക്കളാണ് പ്രതീക്ഷ. അപ്പോൾ യുവാക്കൾ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ എനിക്ക് ഈ രാജ്യത്തിലുള്ള യുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്.
1: ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു?
0: ഞാൻ ആദ്യമായിട്ട് പോസ്റ്റിംഗ് ആയത് റായ്വാല എന്ന് പറയുന്ന സ്ഥലത്ത് അംബാലയിലായിരുന്നു. അംബാലയിൽ ഞാൻ 3 സർവീസ് ചെയ്തു. 3 ചെയ്ത് ഞാൻ ട്രെയിനിങ് ചെയ്തത് ഭോപ്പാലിൽ 3ME സെൻറ്റർ ഭോപ്പാലിലായിരുന്നു ട്രെയിനിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റായ്വാല അതിലേക്ക് ഞാൻ പോസ്റ്റഡായി. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫീൽഡ് വർക്ക്ഷോപ്പായിരുന്നു. അതിൽ ഞാൻ 3 അവിടെ സേവനം ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ പഞ്ചാബ് പട്യാലയിലേക്ക് മാറി. പട്യാലയിൽ ഞാൻ 3-3.5 അവിടെ ഞാൻ സേവനം ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോയത് നഗ്രോട്ട, ജമ്മുകാശ്മീരിൽ അവിടെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൽ നിന്ന് സിക്കിമിൽ പോയി. അത് കഴിഞ്ഞ ശേഷം ലേയിൽ ഞാൻ സർവീസ് ചെയ്തു. രാജസ്ഥാനിൽ ഞാൻ സർവീസ് ചെയ്തു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ, അതായത് മണലാരുണ്യത്തിലും അതുപോലെ തന്നെ ബർഫല ഇലാഖയിലും അതുപോലെ മറ്റ് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്ത് എന്നെ നിശ്ചയിച്ച് ഉറപ്പിച്ച സേവനം ഞാൻ 100% ചെയ്തു എന്ന് എൻ്റെ മനസ്സ് വിശ്വസിക്കുന്നു. എങ്കിലും സഹപ്രവർത്തകർക്കറിയാം ഞാൻ എത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷനായിട്ട് ഞാനൊരു 100% എങ്കിലും അത് പൂർത്തീകരിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ സൈനിക സേവനത്തിൽ ഇപ്പോൾ ചേരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും പല ഇതുമുണ്ടെങ്കിലും അവരൊക്കെ ഇപ്പം പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ആ ഒരു സമയത്തെ പോലെ അല്ല. ഇപ്പോൾ ആധുനികമായിട്ടുള്ള ബോംബ് സിസ്റ്റം

ും മറ്റു കാര്യങ്ങളും ഒക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടു പോയി. പിന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് കടന്നു. ആധുനിക വിദ്യ, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ അവർക്ക് അതിനുള്ള ശക്തിയും ബുദ്ധിയും കഴിവും ഉണ്ടാകുവാൻ അവർ അത് നല്ല രീതിയിൽ ട്രെയിനിങ്ങായി നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തെ സൂക്ഷിക്കാൻ പര്യാപ്തമായ രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ ഇപ്പോഴുള്ള ചെറുപ്പക്കാരായിട്ടുള്ള സൈനികർക്ക് ഞാൻ പ്രത്യേകമായി അനുമോദനവും അർപ്പിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ ആണ് ഞാനിന്ന് ഈ സംസാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ സംസാരം സംസാരിക്കുമ്പോൾ എനിക്ക് ഈ വലിയൊരു പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിയാകാൻ കഴിഞ്ഞു, ഒരു എളിയ പ്രവർത്തകനാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം, ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്നെ ശ്രമിക്കുന്ന ഏവർക്കും എൻ്റെയും ഈ സംഘടനയുടെയും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.

പ്രിയ ശ്രോതാക്കളെ, വിമുക്ത ഭടനും നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലുമായ കൂട്ടുപുഴ പേരട്ടയിൽ താമസിക്കുന്ന ശ്രീ തോമസ് എൻ നെച്ചിക്കാട്ടിന്റെ വിശേഷങ്ങളായിരുന്നു ജയ് ജവാനിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. ജയ് ഹിന്ദ്.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: കേൾക്കാം എം മുകുന്ദന്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥ. അവതരിപ്പിക്കുന്നു ശിവന്യ ശിവൻ ചോല.
2: ആ പെൺകുട്ടിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. അവൾ രൂപവതിയാണ്, സഹൃദയയും, ധാരാളം വായിക്കും. ഇനിയും കോളേജിൽ എത്തിയിട്ടില്ലെങ്കിലും ഷേക്സ്പിയറേയും മിൽട്ടനെയുമെല്ലാം അവൾക്കറിയാം. മഷിയെഴുതി കറുപ്പിച്ച കണ്ണുകളും ധാരാളം തലമുടിയുമുള്ള ആ പെൺകുട്ടിയെ ആദ്യ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്കിഷ്ടമാവും. പെൺകുട്ടി അല്പം വികാര ജീവി കൂടിയാണ്. ചിലപ്പോൾ യുക്തിക്കു നിരക്കാത്ത ചില വിഡ്ഢിത്തങ്ങൾ കാണിക്കും. ഒരു ദിവസം കീറി നൂലാമാല പോലെയുള്ള ബ്ലൗസ് ഇട്ട ഒരു ഭിക്ഷക്കാരി പെൺകുട്ടിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടി ഭിക്ഷക്കാരിക്ക് 2 നയാപൈസ കൊടുത്തു. എങ്കിലും അവൾ സ്ഥലം വിട്ടില്ല. അവൾ തൻ്റെ കീറി നൂലാമാല പോലെയായ ബ്ലൗസ് തൊട്ടുകാണിച്ചു പറഞ്ഞു, "ദൈവം തമ്പുരാൻ മോളെ അനുഗ്രഹിക്കും, നിക്കൊരു ബ്ലൗസ് താ." "ബ്ലൗസ് ഇല്ലല്ലോ," പെൺകുട്ടി പറഞ്ഞു. "പഴയത് മതി, അകത്ത് ചെന്ന് നോക്ക്, മോളുടെ മുഖം ഭാഗ്യമുള്ളതാ." "പഴയ ബ്ലൗസ് ഒന്നുമില്ല," പെൺകുട്ടി പിന്നെയും പറഞ്ഞു. "ഉണ്ടാകും, പെട്ടി തുറന്നു നോക്ക്, നിക്ക് നാണമാകുന്നു മോളെ. എങ്ങനെയുണ്ടെൻ്റെ ഈ ബ്ലൗസ്?" അവൾ ഓർമ്മിച്ചു നോക്കി. പക്ഷെ പഴയൊരു ബ്ലൗസ് പോലും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം മുമ്പ് തന്നെ പലർക്കുമായി കൊടുത്തു കഴിഞ്ഞിരുന്നു. "വീതി കുറഞ്ഞ നെറ്റി ഭാഗ്യമാ, മോൾക്ക് 17 വയസ്സിൽ കല്യാണമുണ്ടാകും. നിക്കൊരു ബ്ലൗസ് താ." അവൾ അകത്തുപോയി പെട്ടി തുറന്ന് ഒന്നുകൂടി പരിശോധിച്ചു. ഭിക്ഷക്കാരി ചെറുപ്പമാണ്, എങ്ങനെയാണ് കീറി നൂലാമാല പോലെയുള്ള ബ്ലൗസും ഇട്ടുകൊണ്ട് നടക്കുക? പെൺകുട്ടി പെട്ടി പരിശോധിച്ചുവെങ്കിലും ഭിക്ഷക്കാരിക്ക് കൊടുക്കുവാൻ പറ്റിയ ഒരു ബ്ലൗസും കണ്ടില്ല. അപ്പോൾ അവൾക്കൊരു പച്ച ബ്ലൗസിന്റെ കാര്യം ഓർമ്മ വന്നു. ജ്യേഷ്ഠത്തിക്കൊരു പുതിയ പച്ച ബ്ലൗസ് ഉണ്ടായിരുന്നു. വലുപ്പം പോരാത്തതുകൊണ്ട് ജ്യേഷ്ഠത്തി അത് ധരിക്കാറില്ല. പെൺകുട്ടിക്കും അത് പാകമല്ല, അവൾ വളരെ മെലിഞ്ഞിട്ടാണല്ലോ. ആരും ഉപയോഗിക്കാതെ വെറുതെ കിടക്കുന്ന ആ പച്ച ബ്ലൗസ് ഭിക്ഷക്കാരിക്ക് കൊടുക്കാമെന്ന് പെൺകുട്ടി കരുതി. അവൾക്ക് വലിയ സന്തോഷമായിരിക്കും. ബ്ലൗസ് കിട്ടിയപ്പോൾ ഭിക്ഷക്കാരിക്കുണ്ടായ സന്തോഷം അവർണനീയമായിരുന്നു. "പൊന്നുമോൾ, മോൾക്ക് നല്ലത് വരും. പരോപകാരം ചെയ്യണം, എങ്കിലേ ഗുണം വരികയുള്ളൂ." ഭിക്ഷക്കാരി പോയി. നിരത്തിൽ വെച്ച് അവൾ ഭാണ്ഡം തുറന്നു. ബ്ലൗസ് അതിൽ സൂക്ഷിച്ചു. ഭാണ്ഡത്തിൽ വേറെയും 2-3 ബ്ലൗസുകൾ ഉണ്ടായിരുന്നു, കീറാത്തത് തന്നെ. പച്ച ബ്ലൗസ് ഭിക്ഷക്കാരിക്ക് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠത്തി കലിതുള്ളി. അവൾ പെൺകുട്ടിയോട് പറഞ്ഞു, "എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചു?" ജ്യേഷ്ഠത്തി മാത്രമല്ല, അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും അവളെ ശകാരിച്ചു. പാവം പെൺകുട്ടി. പെൺകുട്ടിയുടെ ഒരു നഖചിത്രം മാത്രമാണിത്. നഗരത്തിന്റെ നടുവിലുള്ള ഒരു പുതിയ വീട്ടിലേക്ക് പെൺകുട്ടി താമസം മാറിയത് ഈയിടെയാണ്. ഇതുവരെയും അവൾ താമസിച്ചത് നട്ടുച്ചയ്ക്ക് പോലും വെളിച്ചം കടന്നു വരാത്ത ഒരു പഴയ മാളിക വീട്ടിലായിരുന്നു. വീടിന്റെ മച്ചിലും തൂണുകളിലുമെല്ലാം നിറയെ കൊത്തുപണികളാണ്, അപ്സരസുകളും ദേവന്മാരുമൊക്കെ. പക്ഷെ കാറ്റും വെളിച്ചവും ഇല്ലാത്ത ചെറിയ ചെറിയ അറകളുള്ള ആ വലിയ വീട് അവൾക്കിഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം അവൾ മുത്തശ്ശിയോട് പറഞ്ഞു, "നമ്മുടെ വീടൊരു ആർക്കിയോളജിക്കൽ മ്യൂസിയം പോലെയുണ്ട്." ആർക്കിയോളജിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മുത്തശ്ശിക്കറിയാമോ? നഗരത്തിന്റെ നടുവിലുള്ള വീട്ടിലേക്ക് താമസം മാറുകയാണെന്നറിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് വലിയ സന്തോഷമായിരുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. പഴയ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വളരെ ദൂരമുണ്ട്. 10 മാത്രം സ്കൂളിൽ ഹാജരായാൽ മതി. പക്ഷെ കൃത്യസമയത്ത് ക്ലാസ്സിൽ ഹാജരാകണമെങ്കിൽ 8:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം. ഉന്തും തള്ളും സഹിക്കണം. അവസാനം സ്കൂളിലെത്തുമ്പോഴേക്കും ക്ഷീണിച്ചു പോകും. പുതിയ വീട്ടിൽ നിന്നാണെങ്കിൽ സ്കൂൾ വളരെ അടുത്താണ്. ടെറസിന്മേൽ നിന്ന് നോക്കിയാൽ സ്കൂൾ കെട്ടിടത്തിന്റെ മോന്തായം കാണാം. അവളുടെ സന്തോഷത്തിന്റെ മറ്റൊരു കാരണം അടുത്തു തന്നെ സിനിമാ തിയേറ്റർ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ പെൺകുട്ടികളെയും പോലെ സിനിമ അവൾക്കും ഒരു ഭ്രമമാണ്. നഗരത്തിന്റെ നടുവിലുള്ള വീട് വളരെ ചെറുതാണ്, പരിമിതമായ സൗകര്യങ്ങൾ മാത്രം. എന്നാൽ മുറികളിൽ ധാരാളം വെളിച്ചവും കാറ്റും കിട്ടും. എല്ലാറ്റിലും ഉപരി വീടിനു ടെറസുണ്ട്. അതിന്മേൽ കയറി നിന്നാൽ സുന്ദരമായ കാഴ്ചകൾ കാണാം. അകലെ ഇളകുന്ന കടൽ, സെയിന്റ് തെരേസ പള്ളിയുടെ ഗോപുരം, നീലപ്പുക പോലെയുള്ള പശ്ചിമഘട്ട നിരകൾ. സഹൃദയായ ആ പെൺകുട്ടിക്ക് അതൊക്കെ വളരെ ഇഷ്ടമായി. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയ ആദ്യ ദിവസങ്ങളിൽ അവളുടെ പ്രധാന ജോലി വീടിന് മോടി കൂട്ടുകയായിരുന്നു. ജാലകങ്ങൾക്ക് അവൾ തിരശീലകൾ പിടിപ്പിച്ചു, ചുമരുകളിൽ പടം തൂക്കി. എന്നാൽ അവൾക്ക് എന്തൊരു പന്തികേട് തോന്നി. മുറ്റം ശൂന്യമായി കിടക്കുന്നു. നാലുമണിപ്പൂക്കളുടെ രണ്ടു മൂന്ന് ശുഷ്കിച്ച ചെടികളല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. എവിടെ നിന്നെങ്കിലും കുറെ വിത്തുകളും ചെടികളും സമ്പാദിക്കണമെന്ന് പെൺകുട്ടി കരുതി. അവളുടെ വീടിനരികിൽ രണ്ടു വീടുകളുണ്ട്. ഒന്ന് വളരെ വലിയ വീടാണ്, രണ്ടാമത്തേത് ഇടത്തരവും. പെൺകുട്ടിക്ക് ജാലകത്തിനരികിൽ ചെന്നു നിന്നാൽ ഇടത്തരം വീട്ടിൽ നടക്കുന്നതെല്ലാം കാണാൻ കഴിയും. അതുകൊണ്ട് ആ വീട്ടിൽ ആരൊക്കെയാണുള്ളതെന്ന് എളുപ്പത്തിൽ അവൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവളുടെ ശ്രദ്ധയാകർഷിച്ചത് മൂന്ന് പേരാണ്. ഒന്ന്, അധരങ്ങളിൽ റോസ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് പുരട്ടിയ, എണ്ണമയമില്ലാത്ത തലമുടി ഉയർത്തിക്കെട്ടിയ ഒരു ചെറുപ്പക്കാരി. രണ്ടാമത്തേത് ആ ചെറുപ്പക്കാരിയുടെ ഭർത്താവാണ്, പച്ചെ വെട്ടിയ തലമുടിയും കനത്ത മീശയുമുള്ള ഒരാൾ. കരയുന്ന ചെരുപ്പും ഡബിൾ മുണ്ടും ധരിച്ച് അയാൾ രാവിലെ ആപ്പീസിൽ പോകുമ്പോൾ അവൾ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടിയെ കണ്ടപ്പോൾ അയാൾ ചിരിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. മൂന്നാമത്തെ ആ വീട്ടിലെ വേലക്കാരൻ എന്ന് കുട്ടി വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ചുമൽ കീറിയ ഒരു ബനിയനും വൃത്തികെട്ട ഒരു ലുങ്കിയുമാണ് അയാൾ ഇട്ടിരിക്കുന്നത്. ഈ വേലക്കാരനാണ് അവളെ കൂടുതൽ ആകർഷിച്ചത്. അയാളുടെ മുഖം കണ്ടാൽ ഒരു വേലക്കാരനാണെന്ന് തോന്നുകയില്ല. കുറ്റിരോമങ്ങൾ വളർന്ന ശാന്തവും വിഷാദാത്മകവുമായ കണ്ണുകളുള്ള അയാളുടെ മുഖത്തിന് ഒരു പുണ്യവാളന്റെ മുഖത്തോടാണ് കൂടുതൽ സാദൃശ്യം. രാവിലെ അവൾ ജാലകത്തിലൂടെ നോക്കിയപ്പോൾ ചെറുപ്പക്കാരിയുടെ ഭർത്താവ് ക്യാൻവാസ് കസാലയിൽ ചാഞ്ഞുകിടന്ന് പത്രം വായിക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന്

0: ാണ് ഗേറ്റിന്മേൽ ചാരി നിന്ന് ബീഡി വലിക്കുന്ന വേലക്കാരന്റെ മേൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത്. ബീഡിക്കുറ്റി നിലത്തെറിഞ്ഞിട്ട് അയാൾ കിണറ്റിനരികിലേക്ക് നടന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ബക്കറ്റുകളിൽ നിറച്ചു. എന്നിട്ട് ആ വെള്ളമെല്ലാം ചുമന്നുകൊണ്ടുവന്ന് ചെടികൾക്ക് ഒഴിക്കുവാൻ തുടങ്ങി. വീട്ടുമുറ്റത്ത് ധാരാളം ചെടികളും പൂക്കളുമുണ്ട്. അയാൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും തടമുണ്ടാക്കുന്നതും ഒരു ഈർക്കിൽ കൊണ്ട് ഇലകളിൽ നിന്ന് കീടങ്ങളെ നീക്കം ചെയ്യുന്നതുമെല്ലാം പെൺകുട്ടി നോക്കി നിന്നു. കൂട്ടത്തിൽ പറയട്ടെ, പെൺകുട്ടികൾക്ക് അസാധാരണമായൊരു കഴിവുണ്ട്. ഒരു പെൺകുട്ടി നിങ്ങൾക്കെതിരെ നടന്നു വരുന്നു എന്ന് വിചാരിക്കുക, നിലത്ത് നോക്കിക്കൊണ്ടായിരിക്കും അവൾ നടക്കുക. നിങ്ങൾ വിചാരിക്കും സ്വന്തം കാൽവിരലുകളല്ലാതെ മറ്റൊന്നും അവൾ കാണുന്നില്ലെന്ന്. എന്നാൽ സത്യം മറിച്ചാണ്. ഒരു നിമിഷത്തിനുള്ളിൽ സ്വന്തം കാൽവിരലുകളിൽ നോക്കിക്കൊണ്ട് തന്നെ അവൾ നിങ്ങളെയാകെ പഠിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ ഷർട്ടിൽ എവിടെയെങ്കിലും ഒരു കീറലുണ്ടെങ്കിൽ അതുപോലും അവളുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടാകും. പെട്ടെന്ന് പെൺകുട്ടിക്കൊരാശയം തോന്നി. അയൽപ്പക്കത്ത് ധാരാളം ചെടികളും പുഷ്പങ്ങളുമെല്ലാം ഉണ്ടല്ലോ, അവിടെ ചെന്ന് കുറച്ച് വിത്തുകൾ ചോദിച്ചാൽ എന്താണ്? ചെറുപ്പക്കാരി വരാന്തയിൽ തന്നെ ഉണ്ട്. അവൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി അടുത്ത വീട്ടിൽ പോയി കുറച്ച് വിത്തുകൾ വാങ്ങിക്കൊണ്ടുവരാമോ?
1: എന്തു വിത്താ?
0: എന്തെങ്കിലും, നമ്മുടെ മുറ്റം നോക്കിയാട്ടെ മരുഭൂമി പോലെയുണ്ട്. മുത്തശ്ശി പറഞ്ഞു, നിക്ക് വയ്യ, നീ പോയി ചോദിക്ക്.
1: ഞാൻ എങ്ങനെയാ പോകുക?
0: പക്ഷെ മുത്തശ്ശി അയൽപ്പക്കത്ത് പോകുവാൻ കൂട്ടാക്കിയില്ല. കുറച്ചുനേരം ആലോചിച്ചിട്ട് പെൺകുട്ടി പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും പോകാം. ഞാൻ പുറത്ത് ഗേറ്റിനടുത്ത് നിൽക്കാം, മുത്തശ്ശി അകത്ത് പോയി വിത്ത് ചോദിക്കണം. മുത്തശ്ശി അവളെ നോക്കി പുഞ്ചിരിച്ചു. കല്യാണം കഴിക്കുവാനുള്ള പ്രായമായെങ്കിലും ഇപ്പോഴും ഒരു കുട്ടിയെപ്പോലെയാണ്. അവർ രണ്ടുപേരും കൂടി അയൽപ്പക്കത്തേക്ക് പുറപ്പെട്ടു. പെൺകുട്ടി ഗേറ്റിന് പുറത്തു നിന്നു. മുത്തശ്ശി അകത്തേക്ക് കയറി. കീറിയ ബനിയനും വൃത്തികെട്ട ലുങ്കിയും ധരിച്ച ചെറുപ്പക്കാരൻ മുത്തശ്ശിക്ക് കസാല നീക്കിയിട്ട് കൊടുത്തു. മുത്തശ്ശി അതിലിരുന്ന് നൊണ്ണുകാട്ടി ചിരിച്ചു. പെട്ടെന്നാണ് വേലക്കാരന്റെ കണ്ണുകൾ പെൺകുട്ടിയുടെ മേൽ പതിഞ്ഞത്. അവൾ ഗേറ്റിനു പിറകിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. എന്നിട്ട് പുണ്യാളന്റേതുപോലെയുള്ള ശാന്തമായ കണ്ണുകൾ കൊണ്ട് അവളെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചോദിച്ചു, എന്താണ് കുട്ടി പുറത്തു നിൽക്കുന്നത്?
1: കുട്ടി,
0: അവളൊന്നും മിണ്ടിയില്ല. അകത്തേക്ക് കയറിയിരിക്കൂ, വേലക്കാരൻ പിന്നെയും പറഞ്ഞു. ചെറുപ്പക്കാരിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവൾ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഏത് പൂവിൻ്റെ വിത്താണ് വേണ്ടത്? ചെറുപ്പക്കാരി ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, ചെട്ടിപ്പൂവിൻ്റേത്. അവൾക്ക് ചെട്ടിപ്പൂവ് വലിയ ഇഷ്ടമാ.
1: പേരെന്താണ്?
0: ചെറുപ്പക്കാരി ചോദിച്ചു. മുത്തശ്ശി പറഞ്ഞു, പ്രേമ.
1: പ്രേമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
0: മുത്തശ്ശി പറഞ്ഞു, 9ാം ക്ലാസ്സിലാണ്. അടുത്ത കൊല്ലം അവൾക്ക് ചേല ഉടുക്കണത്രേ.
1: സാരി ഉടുക്കാനൊന്നും ആയിട്ടില്ല, ചെറുപ്പക്കാരി അഭിപ്രായപ്പെട്ടു.
0: എന്നിട്ട് അവർ അടുത്തു നിൽക്കുന്ന വേലക്കാരനോട് പറഞ്ഞു, എടാ പ്രേമയ്ക്ക് കുറേ വിത്ത് കൊടുക്ക്.
1: കുട്ടിക്ക് സൺഫ്ലവറിൻ്റെ ചെടികൾ വേണോ?
0: നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്ക്, ചെറുപ്പക്കാരി പറഞ്ഞു. വിനീതനായ വേലക്കാരൻ മുറ്റത്തിറങ്ങി മൂത്ത ചെട്ടിപ്പൂക്കൾ ശേഖരിക്കാൻ തുടങ്ങി. ചെട്ടിപ്പൂക്കളുടെ വിത്തുകൾക്ക് പുറമെ കുറേ സൂര്യകാന്തിപ്പൂവിൻ്റെ ചെടികളും പെൺകുട്ടിക്ക് കിട്ടി. അവൾക്ക് വലിയ സന്തോഷം തോന്നി. ചെറുപ്പക്കാരിയും വേലക്കാരനും ഗേറ്റ് വരെ പെൺകുട്ടിയെയും മുത്തശ്ശിയെയും അനുഗമിച്ചു.
1: നല്ല ആളുകളാന്ന് തോന്നുന്നു,
0: പെൺകുട്ടി അയൽപ്പക്കക്കാരെക്കുറിച്ച് അഭിപ്രായപ്പെട്ടു. അവൾ ഉടനെ ജോലി തുടങ്ങി. 4 മണിപ്പൂക്കളുടെ ഉണങ്ങിയ ചെടികൾ പിഴുതുകളയണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു. പിന്നീട് വേണ്ടെന്ന് വെച്ചു. വിത്തുകൾ മുഴുവനും കുഴിച്ചിട്ടു. ചെടികൾ നട്ടു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിത്തുകൾ മുളയ്ക്കും, ചെടികൾ വളരുവാൻ തുടങ്ങുകയും. സൂര്യകാന്തി ചെടിക്ക് തടമുണ്ടാക്കുന്നതിനിടയിൽ അവൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി അയൽപ്പക്കത്തെ വേലക്കാരനെ ശ്രദ്ധിച്ചോ?
1: എന്താ, അവന് തലയിൽ കൊമ്പുണ്ടോ?
0: പെൺകുട്ടി പറഞ്ഞു,
1: കണ്ടാലൊരു വേലക്കാരനാണെന്ന് തോന്നില്ല.
0: ഞാൻ ശ്രദ്ധിച്ചില്ല.
1: നമ്മുടെ വേലക്കാരനും ആ വേലക്കാരനും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ്?
0: പെൺകുട്ടിയുടെ വീട്ടിലെ വേലക്കാരൻ ഒരു ചെറിയ രാക്ഷസനാണ്. അവൻ്റെ പ്രധാന ജോലി തീറ്റയും ഉറക്കവുമാണ്. അപ്പോൾ അയൽപ്പക്കത്തെ വേലക്കാരൻ ഒരു വലിയ സഞ്ചിയും തൂക്കിപ്പിടിച്ചുകൊണ്ട് അതിലേ വന്നു. അത് കണ്ടപ്പോൾ പെൺകുട്ടി ധൃതിയോടെ പറഞ്ഞു, നോക്കിയാട്ടെ മുത്തശ്ശി, നോക്കിയാട്ടെ. മുത്തശ്ശി കണ്ണിന് മുകളിൽ കൈവച്ചുകൊണ്ട് മറപ്പിടിച്ച് നോക്കി.
1: നേരാ നീ പറഞ്ഞത്, കണ്ടാൽ വേലക്കാരനാണെന്ന് തോന്നൂല്ല.
0: പെൺകുട്ടി പറഞ്ഞു, കഷ്ടം, ചെറിയേട്ടൻ്റെ പ്രായമാ, കോളേജിലൊക്കെ പഠിക്കേണ്ടതാ.
1: അതിന് തലയിലെ വരെ നന്നാകേണ്ടേ? ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്, അതുപോലെയെ സംഭവിക്കൂ,
0: പെൺകുട്ടി നിശ്വസിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. അയാളുടെ കയ്യിലെ സഞ്ചിയിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓല കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കൂട്ടയിൽ മത്സ്യവും.
1: പെൺകുട്ടിയുടെ വീടിന് മുൻപിൽ എത്തിയപ്പോൾ അയാൾ വായിലുണ്ടായിരുന്ന ബീഡിത്തുണ്ട് നിലത്തെറിഞ്ഞു. എന്നിട്ട് പുണ്യാളന്റേതുപോലുള്ള കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി.

0: നിയാസിയുടേത് പോലുണ്ട് കണ്ണ്, പെൺകുട്ടി സ്വയം പറഞ്ഞുപോയി. എന്താ നീ പറഞ്ഞത്? അത് കേട്ട് മുത്തശ്ശി ചോദിച്ചു. ഒന്നുമില്ല. പെൺകുട്ടികൾക്ക് അടക്കവും ഒതുക്കവും വേണം. വായിൽ തോന്നിയതെല്ലാം പറയാ. നീ ഇതൊന്ന് തയ്ച്ചു തരൂ, അപ്പോൾ അവിടെ കടന്നു വന്ന അമ്മ പറഞ്ഞു. അവൾ കീറിയ മുണ്ടും സൂചിയും നൂലും വാങ്ങി ജാലകത്തിനരികിൽ ചെന്നിരുന്നു. അപ്പോൾ വീണ്ടും അവളുടെ കണ്ണുകൾ ആ ചെറുപ്പക്കാരനിൽ പതിഞ്ഞു. കീറിയ ബനിയനും വൃത്തികെട്ട ലുങ്കിയും ഗേറ്റിന്മേൽ ചാരി നിന്ന് ബീഡി വലിച്ചുകൊണ്ട് എന്തോ സ്വപ്നം കാണുകയാണ് പാവം. അടുത്ത ദിവസം തിങ്കളാഴ്ചയായിരുന്നു. രണ്ടു ദിവസത്തെ ഒഴിവിന് ശേഷം വീണ്ടും സ്കൂളിൽ പോകുകയാണ്. പെൺകുട്ടി വലിയ തിരക്കിലാണ്. ധാവണി ഇസ്തിരിയിടുമ്പോൾ മുത്തശ്ശി കോലായിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. എടീ പ്രേമേ, ഇങ്ങോട്ടൊന്ന് വന്നാട്ടെ. എന്താ വേണ്ടത്? ഇപ്പോൾ വരാം, പെൺകുട്ടി പറഞ്ഞു. ആരാ പോകുന്നത്? പറഞ്ഞു പറഞ്ഞ് എനിക്ക് കണ്ണ് കാണാണ്ടായി. അവൾ ഉമ്മറത്തേക്ക് ചെന്നു. അയലത്ത് പണിക്കാരനല്ലേ ആ പോകണത്? മുത്തശ്ശി കൈകൊണ്ട് കണ്ണിന് മറ പിടിച്ച് നിരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞത് വാസ്തവമായിരുന്നു. അയൽപ്പക്കത്തെ വേലക്കാരൻ തന്നെയാണത്. ഇസ്തിരിയിട്ടിട്ടില്ലെങ്കിലും വൃത്തിയുള്ള വെളുത്ത ഷർട്ടും മുണ്ടും ധരിച്ചിരിക്കുന്നു. മുടി ഭംഗിയായി ചീകിവെച്ചിരിക്കുന്നു. കയ്യിൽ ഒരടുക്ക് പുസ്തകങ്ങൾ. അവൾ അത്ഭുതപൂർവം അയാളെ നോക്കി നിന്നു. അപ്പോൾ അകാരണമായ ഒരു വിഷാദം അവളുടെ മനസ്സിൽ നിറഞ്ഞു. ആ ചെറുപ്പക്കാരനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പെൺകുട്ടി അന്നു തന്നെ മനസ്സിലാക്കി. റോസ് നിറത്തിലുള്ള ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരിയുടെ അനുജനാണ്. കോളേജിൽ പഠിക്കുന്നു. ചെറുപ്പക്കാരി വളരെ സ്നേഹപൂർവമായിരുന്നു അനുജനെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. പെൺകുട്ടിക്ക് ആ ചെറുപ്പക്കാരനിൽ ഒരു താല്പര്യം വളർന്നു വന്നു. ഒരു ദിവസം പെൺകുട്ടി കണ്ടു. നട്ടുച്ചയ്ക്കുരുകുന്ന വെയിലിൽ എന്തോ പന്തികേടോടെ ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. അയാളുടെ ചുണ്ടിൽ എരിയുന്ന ബീഡിയുണ്ടായിരുന്നു. വീട്ടിനു മുൻപിൽ എത്തിയപ്പോൾ പതിവ് പോലെ കണ്ണുകൾ ഉയർത്തി നോക്കിയില്ല. അയാളുടെ ശാന്തമായി കാണാറുള്ള കണ്ണുകൾ കത്തുന്നത് പോലെ തോന്നി. ഗേറ്റിന്മേൽ പിടിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ കുറച്ചുനേരം നിന്നു. എന്നിട്ടൊരു വല്ലാത്ത ശബ്ദത്തോടെ അയാൾ ഛർദ്ദിച്ചു. മുറ്റത്ത് നിന്നിരുന്ന പെൺകുട്ടിക്ക് ഒരു വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടു. ചെറുപ്പക്കാരൻ കുടിച്ചിരുന്നു. അയാൾക്ക് ബോധമുണ്ടായിരുന്നില്ല. മറ്റൊരു ദിവസം രാവിലെ കോളേജിലേക്ക് പോയ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നത് ആംബുലൻസിലാണ്. അയാളുടെ ഷർട്ടിൽ നിറയെ ചോരയുണ്ടായിരുന്നു. തലയിൽ ഒരു വലിയ വെച്ചുകെട്ടും. അയാളെ താങ്ങിപ്പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത്. കോളേജിൽ തിരഞ്ഞെടുപ്പാണ്. എതിർകക്ഷിയുമായി ഏറ്റുമുട്ടി. അതിൻ്റെ ഫലമായിരുന്നു അത്. വൈകുന്നേരം പെൺകുട്ടിയും മുത്തശ്ശിയും അയാളെ കാണുവാൻ പോയി. ചെറുപ്പക്കാരൻ ഉറങ്ങുകയായിരുന്നു. മുഖത്ത് ചോരയുടെ പാടുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. അയാളുടെ മുഖം മുഴുവൻ വേദനയാണെന്ന് പെൺകുട്ടിക്ക് തോന്നി. എല്ലാ പെൺകുട്ടികളും കാത്തിരിക്കാറുള്ള ആ ശുഭമുഹൂർത്തം പെൺകുട്ടിക്ക് വളരെ നേരത്തെ വന്നു ചേർന്നു. വിദൂരമായ നഗരത്തിൽ ജോലി ചെയ്യുന്ന രാമചന്ദ്രൻ എന്ന യുവാവിൻ്റെ ഭാര്യയായി തീർന്നു അവൾ. അത് നന്നായി. കാരണം ഇസ്തിരിയിടാത്ത വസ്ത്രം ധരിക്കുകയും കള്ളുകുടിക്കുകയും ബീഡി വലിക്കുകയും ചെയ്യുന്ന അയൽപ്പക്കത്തെ ചെറുപ്പക്കാരൻ്റെ രൂപം അവളുടെ മനസ്സിൽ വലുതായി വലുതായി വരികയായിരുന്നു.
1: ഇപ്പോൾ കേട്ടത് എം മുകുന്ദൻ്റെ ഹൃദയവതിയായ ഒരു പെൺകുട്ടി എന്ന കഥയാണ്. അവതരിപ്പിച്ചത് ശിവന്യ ശിവൻ ചോല.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമദലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. ഇതിൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അരവിന്ദാശൻ കൊതേരി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, 6:05 പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. തുടർന്ന് മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി. ആലപിക്കുന്നു നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപദം, വചനാമൃതം എന്നിവ കേൾക്കാം. 6:30 മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ഗാന്ധിലേയം. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35

വായനാ വസന്തം. കേൾക്കാം സന്തോഷ് ചേച്ചിക്കാനത്തിൻ്റെ ചെറുകഥ കൊമാല. അവതരിപ്പിക്കുന്നു രമിത രതീഷ്. 8 മണിക്ക് മധുരഗീതങ്ങൾ, 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്, 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. റേഡിയോ മലബാറിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കായികം, 12:30 ആകാശവാണിയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഗാന്ധിലേയം, തുടർന്ന് വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 സന്ധ്യാഗീതങ്ങൾ, 7 മണിക്ക് ഹരിതസമൃദ്ധി, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം, 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് ഗാനലയം, 10 മണിക്ക് സ്മൃതിഗീതങ്ങൾ പുനഃപ്രക്ഷേപണം. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഐഎം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യാഹ വാർത്താഹ. അദ്യ സംവിധാന ഹത്യാ ദിവസഃ ആചര്യതി. ആപാതകാലകാലേ ലോകതാന്ത്രിക മൂല്യാനാം രക്ഷയന്ത്രിഭ്യഃ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ശ്രദ്ധാഞ്ജലിഃ സമർപ്പിത. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര വൈശ്വിക സമസ്യാനാം മധ്യേ ദൃഢതര സഹയോഗസ്യ ആവാഹനം കുറുവൻ ദക്ഷിണ കൊറിയ ദേശസ്യ ജേജു മഞ്ചേ വസുധൈവ കുടുംബകം ഇത്യസ്യ ഉദ്ഘോഷശ്ച അകരോത്. ഭാരതസ്യ ബ്രിക്സ് 2026 ഇത്യസ്യ അധ്യക്ഷതായാഹ അന്തർഗതം ഗുരുഗ്രാമനഗരെ ബ്രിക്സ് ഊർജാമന്ത്രിണാം സമ്മേളനം ആരഭത. വെനെസ്വേലാദേശേ ഏകസ്യാനന്തരം അപ്രത്വേന പ്രബല ഭൂകമ്പഃ ആഗതഃ യേന ബഹൂനി ഭവനാനി പതിതാനി ദേശേന ആപാതകാലസ്യ ച ഘോഷണാ കൃത. ദക്ഷിണാഫ്രിക്കാദേശഃ പ്രഥമവാരം ഫിഫാ വിശ്വചഷക ക്രീഡായാഃ നോക്കൌട്ട് ഇതി ചരണം പ്രതി അഗച്ഛത്. മോണ്ടേരെ നഗരെ ദക്ഷിണ കൊറിയ ദേശം ഏകശൂന്യാങ്കാഭ്യാം പരാജയത്. അപ്പി ച അദ്യ സായങ്കാലെ മാഞ്ചസ്റ്റർ നഗരെ ICC മഹിളാ T20 വിശ്വചഷക ക്രിക്കറ്റ് ക്രീഡായാഃ ഗ്രൂപ്പ് എ ക്രീഡായാം ഭാരതം ബംഗ്ലാദേശേന സഹ ക്രീഡതി. അഥ വാർത്താഹ.

0: ವಿಸ್ತರೇಣ. ಅದ್ಯ ಸಂವಿಧಾನ ಹತ್ಯಾ ದಿವಸ ಆಚರ್ಯತೆ. ಪಂಚಸಪ್ತತ್ಯುತ್ತರೈಕೋನವಿಂಶತಿ ತಮೇ ವರ್ಷೆ ಜೂನ ಮಾಸಸ್ಯ ಪಂಚವಿಂಶೆ ದಿನಾಂಕೆ ಯದಾ ಭಾರತಸ್ಯ ಸಂವಿಧಾನಸ್ಯ ಪದದಲನಂ ಜಾತಂ ತದಾ ಕಿಂ ಜಾತಮಿತಿ ಮಿತಿ ಏತದ್ ದಿನಂ ಸ್ಮಾರಯತಿ. ಆಪಾತಕಾಲೇ ಆಧಿಕ್ಯೇನ ಪೀಡಿತಾಯ ಪ್ರತ್ಯೇಕಸ್ಮೈ ಜನಾಯ ಶ್ರದ್ಧಾಂಜಲಿಂ ದಾತುಂ ಅಪಿ ಏಷಃ ದಿವಸಃ ಅಸ್ತಿ. ಉಪರಾಷ್ಟ್ರಪತಿ ಸಿಪಿ ರಾಧಾಕೃಷ್ಣನ್, ಪ್ರಧಾನಮಂತ್ರಿ ನರೇಂದ್ರ ಮೋದಿ, ಗೃಹಮಂತ್ರಿ ಅಮಿತ್ ಶಾಹ ಚ ಅದ್ಯ ಆಪಾತಕಾಲಸ್ಯ ಕಾಲೆ ಲೋಕತಾಂತ್ರಿಕ ಮೂಲ್ಯಾನಾಂ ರಕ್ಷಣಾರ್ಥಂ ದೃಢತಯಾ ಸ್ಥಿತೇಭ್ಯಃ ಸರ್ವೇಭ್ಯಃ ಶ್ರದ್ಧಾಂಜಲಿಂ ಅರ್ಪಿತವಂತಃ. ಸಾಮಾಜಿಕ ಪ್ರಸಾರ ಮಾಧ್ಯಮೇ ಪ್ರಧಾನಮಂತ್ರಿಣಾ ಮೋದಿನಾ ಉಕ್ತಂ ಯತ್ ಆಪಾತಕಾಲಃ ಸಂವಿಧಾನಸ್ಯ ಉಪರಿ ಪ್ರತ್ಯಕ್ಷಃ ಆಕ್ರಮಣಃ ಆಸೀತ್. ಸಹ ಅವದತ್ ಯತ್ ಅವಸರೇಸ್ಮಿನ್ ನಾಗರಿಕ ಸ್ವಾತಂತ್ರ್ಯಸ್ಯ ನಿಲಂಬನಂ ಅಭಿವ್ಯಕ್ತಿ ಸ್ವಾತಂತ್ರ್ಯಸ್ಯೋಪರಿ ಪ್ರತಿಬಂಧಃ ರಾಜನೈತಿಕ ನೇತ್ರೀಣಾಂ ಪತ್ರಕಾರಾಣಾಂ ಸಾಮಾಜಿಕ ಕಾರ್ಯಕರ್ತೃಣಾಂಚ ವಂಧನಂ ಅಭವತ್. ಭಾಜಪೇತಿ ದಲೇನ ಅದ್ಯ ಆಪಾತಕಾಲಸ್ಯ ವಿಷಯೆ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷಸ್ಯ ಉಪರಿ ಪ್ರಹಾರಂ ಕುರ್ವತಾ ಭಾರತೀಯ ಇತಿಹಾಸಸ್ಯ ಕೃಷ್ಣೋಧ್ಯಾಯಃ ಇತ್ಯುಕ್ತಂ. ನವದೆಹಲಿನಗರಸ್ಯ ಪಾರ್ಟಿ ಮುಖ್ಯಾಲಯೇ ಪ್ರಸಾರ ಮಾಧ್ಯಮಾನ್ ಸಂಬೋಧಯನ್ ಭಾಜಪೇತಿ ದಲಸ್ಯ ವರಿಷ್ಠ ನೇತಾ ರವಿಶಂಕರ ಪ್ರಸಾದ ಅವದತ್ ಯತ್ ಆಪಾತಕಾಲಸ್ಯ ತಾತ್ಕಾಲೀನ ಪ್ರಧಾನಮಂತ್ರಿ ಇಂದಿರಾಗಾಂಧಿವರ್ಯಾಯಾಃ ಆಸಂದಂ ರಕ್ಷಿತುಂ ನ್ಯಾಯಪಾಲಿಕಾಯಾಃ ಉಪರಿ ಆಕ್ರಮಣಂ ಜಾತಂ. ಪ್ರಸಾರ ಮಾಧ್ಯಮಾನಿ ಪೀಡಿತಾನಿ. ವಿಪಕ್ಷಸ್ಯ ನೇತಾರಃ ಕಾರಾವಾಸಿನಶ್ಚ ಕೃತಾಃ. ಆಪಾತಕಾಲೇ ಪ್ರಧಾನಮಂತ್ರಿಣಃ ನರೇಂದ್ರ ಮೋದಿವರ್ಯಸ್ಯ ಭೂಮಿಕಾಯಾಃ ಪ್ರಶಂಸಾಂ ಕುರ್ವನ್ ಶ್ರೀಪ್ರಸಾದಃ ಅವದತ್ ಯದ್ ಮೋದಿವರ್ಯಃ ಗುಜರಾತತಃ ಉತ್ತರ ಭಾರತಂ ಯಾವದ್ ಉಲ್ಲೇಖನೀಯ ರೂಪೇಣ ಪ್ರಯತ್ನಾನ್ ಅಕರೋದಿತಿ.
1: ಜುಡಿಶ್ರಿ ಕೆ ಖಿಲಾಫ್ ಬೇಶರ್ಮಿ ಸಂಪಾದಕ ಪತ್ರಕರ್ತಾ ಕೆ ಕಾಂಪ್ರಮೈಸ್ ಕರ್ನೆ ಕೆ ಲಿಯೆ ದಬಾವ್ ವಿಪಕ್ಷಿಯೋ ಕೋ ಜೇಲ್ ಮೇ ಬಂದ್ ಕರ್ನಾ ಔರ್ ಗಲತ್ ತರೀಕೆ ಸೇ ಎಮರ್ಜೆನ್ಸಿ ಲಗಾನಾ. ಮೈಂ ಎಮರ್ಜೆನ್ಸಿ ಕೆ ಅಂಡರ್ ಗ್ರೌಂಡ್ ಮೇ ಪ್ರಧಾನ ಮಂತ್ರಿ ಕಿ ಭೂಮಿಕಾ ಕಿ ತಾರೀಫ್ ಕರುಂಗಾ. ಸರ್ದಾರ್ ಕೆ ರೂಪ್ ಮೇ ಜಿತ್ನಾ ಅಂಡರ್ ಗ್ರೌಂಡ್ ಕೋ ಉನ್ಹೊನೆ ಗುಜರಾತ್ ಸೇ ಲೇ ಕೆ ಉತ್ತರ ಭಾರತ್ ಕೋ ಜೋ ಸಂಘಟಿತ ಕಿಯಾ ಥಾ ವೋ ಕಮಾಲ್ ಥಾ. ಔರ್ ಆಜ್ ಅಪ್ನೆ ಟ್ವೀಟ್ ಮೇ ಉನ್ಹೊನೆ ಉಸ್ ಕಾಲೇ ಅಧ್ಯಾಯ ಕೋ ಯಾದ್ ಕಿಯಾ ಹೈ ಕಿ ದೇಶ್ ಕಿ ಜನತಾ ನೇ ಕಿತ್ನಿ ಹಿಮ್ಮತ್ ದಿಖಾಯಿ.
0: ಪ್ರಧಾನಮಂತ್ರಿಣ ನರೇಂದ್ರ ಮೋದಿನ ಸಂವಿಧಾನ ಹತ್ಯಾ ದಿವಸಸ್ಯ ಅವಸರೆ ಪೂರ್ವ ಪ್ರಧಾನಮಂತ್ರಿಣ ಅಟಲ್ ಬಿಹಾರಿ ವಾಜಪೇಯಿ ವರ್ಯೇಣ ಲಿಖಿತಾಯಾಃ ಕವಿತಾಯಾಃ ಪಂಕ್ತಯಃ ಪಠಿತಾಃ. ಸಾಮಾಜಿಕ ಪ್ರಸಾರ ಮಾಧ್ಯಮೇ ಶ್ರೀ ಮೋದಿ ಅವದತ್ ಯತ್ ಏಷಾ ಕವಿತಾ ನ ಕೇವಲಂ ಪಂಕ್ತಿ ಸಂಗ್ರಹಃ ಅಪಿತು ಆಪಾತಕಾಲೇ ಲೋಕತಂತ್ರಸ್ಯ ಉಪರಿ ಆರೋಪಿತಾಯಾಃ ವೇದನಾಯಾಃ ಶ್ವಸನಾವರೋಧಸ್ಯ ಪ್ರತಿಬಂಧಾನಾಂಚ ಸಜೀವ ಅಭಿವ್ಯಕ್ತಿಃ ಅಸ್ತೀತಿ.
2: जब आपातकाल को एक वर्ष हो गया तो अटल जी ने एक कविता लिखी और उन्होंने उस समय की मनस्थिति का वर्णन अपनी कविता में किया है. झुलसाता जेठ मास शरद चांदनी उदार झुलसाता जेठ मास शरद चांदनी उदार सिसकी भरते सावन का अंतर्गत रीत गया एक बरस बीत गया.
3: सीख चो में सिमटा जग किंतु विकल प्राण विहग धरती से अंबर तक गुजा मुक्ति गीत गया एक बरस गया एक बरस.
0: ಸಂಸ್ಕೃತ ವಾರ್ತಾಯಾಃ ಸಂಸ್ಕರಣಮಿದಂ ಇದಾನೀಂ ಆಕಾಶವಾಣಿತಃ ಪ್ರಸಾರ್ಯತೆ. ಸೌಮ್ಯವ ಕಾರ್ಯಕ್ರಮೋಯಂ ಆಕಾಶವಾಣ್ಯಾಃ ಅಂತರ್ಜಾಲಪಟಲೇ www.newsonair.gov.in ಇತ್ಯತ್ರ ಅಥ newsonair ಚಲದೂರ್ಭಾಷೀಯ ತಂತ್ರಾಂಶೇ ಅಪಿ ಉಪಲಬ್ಧೋ ಭವಿಷ್ಯತಿ. ವಿದೇಶ ಮಂತ್ರಿ ಡಾಕ್ಟರ್ ಎಸ್ ಜಯಶಂಕರಃ ಅವದತ್ ಯತ್ ವಿಶ್ವಂ ಅಧುನಾ ಅಧಿಕ ಶಸ್ತ್ರೀಕರಣಂ ಅಧಿಕ ಸಮಾಹ್ವಾನಾನಾಂ ಸ್ವೀಕರಣಂ ಸಾಮಾಜಿಕ ಮಾಧ್ಯಮ ಯುಗಾಯ ಉಪಯುಕ್ತಾಂ ರಾಜನೀತಿಂ ಚ ಪಶ್ಯತಿ. ದಕ್ಷಿಣ ಕೊರಿಯಾ ದೇಶೆ ಜೇಜು ಫೋರಂ ಫಾರ್ ಪೀಸ್ ಅಂಡ್ ಪ್ರಾಸ್ಪೆರಿಟಿ 2026 ಇತಿ ಸಮ್ಮೇಳನೆ ಸಂಬೋಧಯನ್ ಡಾಕ್ಟರ್ ಎಸ್ ಜಯಶಂಕರ ವೈಶ್ವಿಕ ಚಿಂತಾನಾಂ ನಿರಾಕರಣಾಯ ಅಧಿಕ ಅಂತಾರಾಷ್ಟ್ರೀಯ ಸಹಕಾರ್ಯಸ್ಯ ಆವಶ್ಯಕತಾಂ ಅಪಿ ಉದ್ಘೋಷಯತ್. ವಸುಧೈವ ಕುಟುಂಬಕಂ ಇತಿ ಭಾರತಸ್ಯ ಪ್ರಾಚೀನ ದರ್ಶನಂ ಉದ್ಧೃತ್ಯ ಅಧಿಕ ಸಹಕಾರ್ಯಪೂರ್ಣ ವಿಶ್ವವ್ಯವಸ್ಥಾಯಾಃ ನಿರ್ಮಾಣಾಯ ತಮೇವ ಮಾರ್ಗದರ್ಶಕ ಸಿದ್ಧಾಂತಂ ನಿರ್ದಿಷ್ಟವಾಂಚ. ಹರಿಯಾಣ ರಾಜ್ಯಸ್ಯ ಗುರುಗ್ರಾಮೆ ಭಾರತಸ್ಯ ಬ್ರಿಕ್ಸ್ ಅಧ್ಯಕ್ಷತಾ 2026 ಇತ್ಯಂತರ್ಗತೆ ದ್ವಿದಿವಸೀಯಂ ಬ್ರಿಕ್ಸ್ ಊರ್ಜಾ ಮಂತ್ರಿಣಾಂ ಸಮ್ಮೇಳನಂ ಆರಬ್ಧಂ. ಕೇಂದ್ರೀಯ ವಿದ್ಯುತ್ ಮಂತ್ರಿ ಮನೋಹರ ಲಾಲ್ ಖಟ್ಟರಃ ಅವದತ್ ಯತ್ ಆರ್ಥಿಕ ವೃದ್ಧ್ಯರ್ಥಂ ಸಾಮಾಜಿಕ ಪ್ರಗತ್ಯರ್ಥಂ ಮಾನವ ವಿಕಾಸಾಯ ಚ ಊರ್ಜಾ ಅತ್ಯಾವಶ್ಯಕೀ ಅಸ್ತೀತಿ. ವೆನೆಜುವೆಲಾ ದೇಶಸ್ಯ ರಾಷ್ಟ್ರಪತಿ ಪದಾಸೀನ ಡೆಲ್ಸಿ ರೋಡ್ರಿಕ್ಸ್ ವರ್ಯ ಅದ್ಯ ಪ್ರಾತಃ ಕಾಲೇ ಕರಾಕಸ್ ನಗರೆ ക്ഷേത്രം പരിതശ്ച ദശംലവ ദ്വി ഉത്തര സപ്തതഃ സാർധ സപ്തമിത തീവ്രതാങ്കാനാം ഭൂകമ്പാനാം കാരണേന ബഹൂനി ഭവനാനി ഭഗ്നീഭൂതാനി ഇതി ഉക്തവതി തയാ ആപത്കാലസ്യ ഘോഷണാ ച കൃത. രാഷ്ട്രപതിഹി അവദത് യത് ശക്തിശാലി ഭൂകമ്പാനാം ശൃംഖലായാഃ അനന്തരം ദ്വാത്രിംശത് ജനാഃ മൃതാഃ സപ്തശതതോധികാശ്ച ജനാഃ വ്രണിതാഃ സന്തീതി. ഏതന്നിമിത്തം ഉപരാഷ്ട്രപതിഹി സി പി രാധാകൃഷ്ണൻ വര്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ദുഃഖം പ്രകടിതവന്തൗ. സാമാജിക പ്രസാര മാധ്യമേ പ്രധാനമന്ത്രിണാ മോദിനാ ഉക്തം യത് ഭാരതം സർവൈഃ പീഡിതൈഃ സഹ ഐക്യേന സ്ഥിതമസ്തി, സർവേഭ്യശ്ച യഥാസംഭവ സഹായം പ്രദാതും ച ആശ്വസ്തിം അദദാത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരത്തെ അമേസോൺ സംസ്ഥായാഃ അഷ്ടചത്വാരിംശത് ബില്യൻ ഡോളർ ഇത്യസ്യ അഭിലേഖ്യ നിവേശസ്യ സ്വാഗതം അകരോത്. ശ്രീമോദി നവദേഹല്യാം അമേസോൺ സംസ്ഥായാഃ മുഖ്യ കാര്യകാരി അധികാരി എൻ ഡി ജെസ്സി ഇത്യേതമപി മിലിതവാൻ. അദ്യ പ്രാതഃ ജാപാനദേശസ്യ ഐശാന്യഭാഗേ സപ്തദശംലവ ദ്വി തീവ്രതായാഃ ശക്തശാലി ഭൂകമ്പഃ അഭവത്, യേന ന്യൂനാതിന്യൂനം ചത്വാരഃ ജനാഃ ആഹതാഃ. ഇവാതെ പ്രാന്തസ്യ പൂർവതടേ പ്രായഃ ചത്വാരിംശത് കിലോമീറ്റർ മിതേ ഗാംഭീര്യ ഷഡ് ദശംലവ നവ തീവ്രതായാഃ കമ്പനം അഭവത്. ഉപരാഷ്ട്രപതിഹി രാജ്യസഭായാഃ സഭാപതിശ്ച സി പി രാധാകൃഷ്ണൻ വര്യഃ അദ്യ രാജ്യസഭായാഃ നവനിർവാചിതാൻ പുനഃ നിർവാചിതാഞ്ച ദശ സദസ്യാൻ സാംസദത്വേന ശപഥം അകാരയത്. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ് ഗോയലഃ അദ്യ യുണൈറ്റഡ് കിംഗ്ഡം ദേശസ്യ ലണ്ടൻ നഗരസ്യ ത്രിദിവസീയാം ആധികാരിക യാത്രാം ആരഭത്. യാത്രാവധൌ സഹ ഭാരത് യു കെ വ്യാപക ആർത്ഥിക വ്യാപാര അനുബന്ധസ്യ അഗ്രിമമാസസ്യ പഞ്ചദശ ദിനാങ്കേ പ്രവൃത്തസ്യ സഹചര ദ്വിഗുണ യോഗദാന സമ്മേളനസ്യ ച കാര്യാന്വയനസ്യ സജ്ജതായാഃ സമീക്ഷാം കരിഷ്യതി. പ്രിയാഃ ശ്രോതാരഃ, അന്തേ ക്രീഡാവാർത്താസു. വിശ്വ പാദകന്ദുക ക്രീഡായാം അദ്യ മോണ്ടേരെ നഗരെ ദക്ഷിണ കൊറിയ ദേശം വിരുദ്ധ്യ ഏക ശൂന്യ ഇതി അങ്കാഭ്യാം വിജയം പ്രാപ്യ ദക്ഷിണാഫ്രിക്ക പ്രഥമവാരം ഫിഫ വിശ്വ ചഷകസ്യ നിർണായക ചരണം പ്രതി പ്രവിഷ്ടഃ. സമൂഹ അ ക്രീഡായാം ദക്ഷിണാഫ്രിക്കയാഃ കൃതെ ഏകമാത്ര ഗോല ഇത്യുക്തെ ലക്ഷ്യഭേദനം ഥാപേലോ മാസേകോ ഇത്യനേന കൃതം. ഭാരതദേശം വിരുദ്ധ്യ ബംഗ്ലാദേശ ഐസിസി മഹിളാ ടി ട്വന്റി വിശ്വചഷകെ അദ്യ മാഞ്ചസ്റ്റർ നഗരസ്ഥെ എമിറേറ്റ്സ് ഓൾഡ് ട്രാഫർഡ് ക്രീഡാംഗണേ സമൂഹ അ ക്രീഡായാം സ്പർദ്ധിഷ്യതെ. ക്രീഡാ ഭാരതീയ സമയാനുസാരം സായം സാർധ സപ്തവാദനെ ആരപ്സ്യതെ. പ്രിയാഃ ശ്രോതാരഃ, മുഖ്യവാർത്താഃ പുനരേകവാരം. അദ്യ സംവിധാനഹത്യാദിവസഃ ആചര്യത്തെ. ആപത്കാലകാലേ ലോക്താന്ത്രിക മൂല്യാനാം രക്ഷയന്ത്രിഭ്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ശ്രദ്ധാഞ്ജലിഃ സമർപ്പിതാ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ വൈശ്വിക സമസ്യാനാം മധ്യേ ദൃഢതര സഹയോഗസ്യ ആവാഹനം കൃതവാൻ. ഭാരതസ്യ ബ്രിക്സ് 2026 ഇത്യസ്യ അധ്യക്ഷതായാഃ അന്തർഗതം ഗുരുഗ്രാം നഗരെ ബ്രിക്സ് ഊർജാമന്ത്രിണാം സമ്മേളനം ആരഭത. വെനിജുവേലാദേശെ ഏകസ്യാനന്തരം അപരത്വേന പ്രബലഃ ഭൂകമ്പഃ ആഗതഃ. ഇതി വാർത്താഃ.
4: സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, ബിജെപി, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു.

0: ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. ഒരു ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ.

0: കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷത്തോളം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
1: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിൽ IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 ദിവസമായി LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശു നിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി TC സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം, റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാ ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. പഴയകാല പശുവളർത്തൽ രീതികളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട തന്റെ ഓർമ്മകളും പങ്കുവയ്ക്കുന്നു അരവിന്ദാക്ഷൻ കൊതേരി.
1: അരവേട്ടനെ ഒരു കച്ചവടക്കാരനാണല്ലോ?
2: അതെ, കച്ചവടക്കാരനാണ്.
1: ചായക്കട?
2: ചായക്കട
1: കൊതേരിയിൽ തന്നെ.
2: കൊതേരി തന്നെ എന്റെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നതാ. ശരിക്കും പറഞ്ഞാല് എന്റെ ഓർമ്മ വെച്ചതും അതിൽ ഞാൻ കച്ചവടത്തിൽ തന്നെയാണ്.
1: ചെറുപ്പം മുതലേ കടയിൽ പോയിരിക്കും, അച്ഛനെ സഹായിക്കും.
2: അതെ,
1: വിദ്യാഭ്യാസമൊക്കെ
2: മട്ടറി ഹൈസ്കൂളായിരുന്നു, 10th ക്ലാസ് വരെ പഠിച്ചു.
1: പിന്നെ തൊഴിൽ കടയിൽ തുടരാമെന്ന് തീരുമാനിച്ചു.
2: തൊഴിൽ കടയിലും പിന്നെ ഈ കൃഷിയിലായിരുന്നു കൂടുതൽ താല്പര്യം.
1: നല്ല കൃഷിക്കാരൻ കൂടിയാണ്.
2: അതെ, കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായത് പശു വളർത്തൽ.
1: അത് ശരി, മണ്ണിൽ അധ്വാനിക്കുക മാത്രമല്ല ജീവികളെ വളർത്തുകയും.
2: പശു വളർത്തലായിരുന്നു എന്റെ ഏറ്റവും വലിയ ഹോബി.
1: വീട്ടിൽ കുറെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു.
2: ഓ, കുറെ പശുക്കൾ ഉണ്ടായിരുന്നു, 10-12 പശുക്കള്.
1: ഇപ്പൊ
2: ഇല്ല, കാരണം എന്ന് പറഞ്ഞാല് സ്ഥലങ്ങളില്ല, എല്ലാം എയർപോർട്ട് ഏറ്റെടുത്തു, പിന്നെ ഭാഗിച്ചു കൊടുത്തു. കുടുംബത്തിൽ ഭാഗം കഴിഞ്ഞപ്പോ സ്ഥലങ്ങളില്ലാതായി, പിന്നെ അടുത്തടുത്ത് വന്ന വീടുകള്. മുമ്പ് നമുക്ക് ഒരു 3 ഏക്കർ സ്ഥലത്തായിരുന്നു വീട് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് മാത്രമായിരുന്നു. ഇത് എന്ന് പറഞ്ഞാല് ഈ ഇപ്പം എല്ലാം അടുത്തടുത്ത് വീടുകളാവുമ്പം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചാണകം മണക്കും, കൊതുക് ഉണ്ടാവും, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. മറ്റേ അതൊന്നുമില്ല, ഈ 3 ഏക്കർ സ്ഥലത്ത് ഒരു വീടല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ മറ്റ് ആൾക്കാരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളൊന്നും ഇല്ല.
1: അപ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രയാസം വേണ്ടെന്ന് കരുതി അതിനെയൊക്കെ വിറ്റു.
2: വിറ്റു
1: ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ ഹൈടെക് ഫാമുകളൊക്കെ ഉണ്ടല്ലോ.
2: ഉണ്ട്.
1: ചെറിയ സ്ഥലം, കുറെ പശുക്കൾ, അതിനെ ജനിച്ചത് മുതൽ അതിന്റെ മരണം വരെ ഒരു ചെറിയ ഏരിയക്കുള്ളിൽ അത് ജീവിച്ചു മരിക്കുകയാണ്.
2: അതെ അതെ.
1: നിങ്ങൾ വളർത്തുന്ന പശു എന്ന് പറഞ്ഞാൽ വിശാലമായ സ്ഥലങ്ങളിൽ മേഞ്ഞു നടന്നു വളർന്ന പശുവാണ്.
2: അങ്ങനെയുള്ളതല്ലായിരുന്നു, കാരണം നമ്മളെ പശുക്കൾ എന്നെല്ലാം പറഞ്ഞാൽ വിശാലമായ ഒരുപാട് സ്ഥലങ്ങളെ മറ്റുള്ളവരെ അവിടെ നിന്ന് കയറ്റുന്നതിന് ഒരു പ്രശ്നവുമില്ല.
1: ഒരുപാട് സ്വാതന്ത്ര്യം.
2: സ്വാതന്ത്ര്യം പറഞ്ഞാൽ ശരിക്കും കയറിടില്ല. കയറിടാതിരിക്കുന്നതെന്നാണ് ഒന്നിനോ കയറിടും, ബാക്കിയെല്ലാം അതിന്റെ കൂട്ടത്തിലവിടെ നിന്നു. അതിൽ മൂത്തവരാരാ അവർക്ക് കയറിടും. അപ്പൊ അവരിങ്ങനെ അതിനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും. അതാണ് അതിന്റെ.
1: ആ പാലിന് ഇന്നത്തെ പശുവിന്റെ പാലിനേക്കാൾ ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവില്ലേ?
2: ആ പാലിനല്ല, അതിന്റെ ചാണകത്തിനും ക്വാളിറ്റിയാ. കാരണം പറഞ്ഞാൽ നമുക്ക് ശുദ്ധമായ ഭസ്മം. അന്ന് നമ്മളെ അച്ഛന്റെ അമ്മയുണ്ടായിരുന്നു, അവര് ഒരു ഭസ്മം നമ്മളെ ശിവരാത്രിക്കായിരുന്നു അത് ഉണ്ടാക്കുന്നത്. അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ നാടൻ പശുവിന്റെ ചാണകം എടുത്ത് മുൻകൂട്ടി അത് വെള്ളത്തിൽ ചേർത്ത് അരിച്ച് അതിന്റെ കീടങ്ങളെല്ലാം കളഞ്ഞ് അത് മാത്രം കിട്ടുന്നത് ഉണക്കിയെടുത്ത് അതിൻ്റെ കൂടെ തുളസിയും ചേർത്ത് ശിവരാത്രിക്ക് ശിവരാത്രി നോമ്പെടുത്തതിന് ശേഷം വൈകുന്നേരം അമ്പലത്തിൽ പോയി നോമ്പ് മുറിച്ചതിന് ശേഷമാണ് അതിന് തിരി കൊളുത്തുക. അപ്പോൾ ആ ഭസ്മത്തിന് അത്രയും ഔഷധ ഗുണമുണ്ട്.
1: ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഭസ്മം മുഴുവൻ ഈ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും.
2: ഉണ്ടാക്കിയെടുത്ത് അത് ഭസ്മക്കൊട്ട എന്ന് പറയുന്ന മരത്തിന്റെ കൊട്ട, അതിങ്ങനെ പഴയ തറവാടിൽ ഇങ്ങനെ
1: തൂക്കിയിട്ടുണ്ടാവും,
2: അതില് ശേഖരിച്ചു, അതാണ് എടുത്തു തുടങ്ങുന്നത്. അപ്പോൾ അതിന് ഔഷധ ഗുണം, കാരണം പല പല സസ്യങ്ങളും തിന്നിട്ടാന്നല്ലോ, പലതും തിന്നിട്ടാന്നല്ലോ ഈ പശു വളരുന്നത് സ്വാതന്ത്ര്യത്തോടു കൂടി.
1: അതെ അതെ,
2: അതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ആ ഭസ്മത്തിന് ഔഷധ ഗുണം കൂടുതൽ തന്നെയാണ്.
1: ഇന്ന് പശുക്കൾ ഒരുപാടുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു ചാണകം കിട്ടാനില്ല.
2: ഇല്ല, അതാണ് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ മനുഷ്യർ കഴിക്കുന്നത് തന്നെയാണ് പശുവിനും കൊടുക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം എല്ലാ വേസ്റ്റുകളും പശുവിന്റെ വെള്ളത്തിൽ. നമ്മളൊക്കെ വളർത്തുന്ന സമയത്ത് പശുക്കള് ഈ നമ്മള് മീനില്ലേ, മീൻ കറി വെച്ച പാത്രം അല്ലെ, മീന് തൊട്ട കൈ, ആ കൈ കൊണ്ട് ഇതിന് വെള്ളം കൊടുത്താൽ അത് കുടിക്കൂല. മീനിന്റെ മണം തീർത്തും അവര് മനസ്സിലാക്കും, അവര് കുടിക്കൂല. കാരണം അത്രയും ശുദ്ധതയാണ്. ഇന്നുള്ള പശുക്കൾക്ക് എന്ത് കൊടുത്താലും അതങ്ങ് കഴിക്കും.
1: അന്നത്തെ നിങ്ങൾ വളർത്തിയ പശു വെജിറ്റേറിയൻ ആയിരുന്നു.
2: ഇന്നത് മാറി. കാരണം എന്ന് പറഞ്ഞാല് ഇന്ന് അതിന് പരിണാമം സംഭവിച്ചു. ബീജം, പലതരത്തിലുള്ള ബീജങ്ങൾ ചേർത്ത് സിന്ധു, ജേഴ്സി, അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിന് കണക്കായ സ്വഭാവ ഗുണങ്ങളും മാറി ഇന്നത്തെ കാലത്തിന് കണക്കായിട്ട് വന്നു. അതിന്റെ ഗുണം പാലിന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്.
1: അന്ന് പാല്, ഇന്ന് പാലും വെള്ളം.
2: ഇന്ന് പാലും
1: അങ്ങനെയും പറയാ
2: പക്ഷേ അതല്ല ഇന്നത്തത് കൂടാതെ സാധിക്കില്ലല്ലോ.
1: ചെറുപ്പത്തിലെ പശുവിനെ മേയ്ക്കാൻ വേണ്ടി ഈ പറമ്പിലേക്കൊക്കെ കൊണ്ടുപോകും. ആ ഒരു ഓർമ്മ, ഒരു സുഖമുള്ള ഓർമ്മയാണല്ലേ?
2: അത് തീർത്തും സുഖമുള്ള ഓർമ്മയാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇവരെ രാവിലെ തെളിച്ച് കൊണ്ടുപോയി കാട്ടി കൊണ്ടുപോയി അവിടെ പറ്റുന്ന സ്ഥലത്തെല്ലാം ഒരാളെ കെട്ടണം.
1: ഇന്ന് എയർപോർട്ടിൽ നിൽക്കുന്ന മൂർക്കം പറമ്പിലെ
2: ആ ഭാഗത്തും വെള്ളിയാപ്പറമ്പ് ആ ഭാഗത്തും. കാരണം പറഞ്ഞാല് മറ്റ് കണ്ണൂരും മറ്റുള്ള 10-20 ഏക്കർ സ്ഥലമുള്ള ആൾക്കാരാ, അവർക്കൊന്നും ഒരു ആക്ഷേപമില്ല. എന്താ ആക്ഷേപമില്ലാതെ എന്നറിയാം, അതെല്ലാം നമ്മളെ പിർത്തിക്കാട് അണ്ടിക്കാട് ആടെ ഈ ചാണമൂത്രം കിട്ടുമെന്ന് പറഞ്ഞാല് വളങ്ങളാ,
1: അതിന്റെ അതിന്റെ
2: ഫ്രീ ആയി കിട്ടുമല്ലേ. പക്ഷെ നമുക്കത് ഒരു സുഖം അതാണ്. പക്ഷെ പിന്നെന്ന് പറഞ്ഞാല് ഇവരെ വളർത്തുന്നതിൽ ശരിക്കുള്ള ആത്മാർത്ഥത്തിന് വളരെ സന്തോഷമാണ്. ഇപ്പം നല്ല മഴ വരുന്ന സമയത്ത് നമ്മൾ രാവിലെ, അതായത് സ്കൂൾ പോകുമ്പോൾ രാവിലെ കൊണ്ടുപോയി പിന്നെ കാട്ടിലാക്കി, അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ മഴയെല്ലാം കൊണ്ട് തിരിച്ചു വരുമ്പോൾ മഴ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇരുളിൻ്റെ കുട്ടിയില്ലേ, മരത്തിൻ്റെ കുട്ടിയിലിട്ട് പ്രത്യേകം തുണി കൊണ്ട് തുടച്ച്, അതായത് ഈ പശുക്കളെ 10 പശുക്കളെ വട്ടത്തിൽ നിർത്തി അതിൻ്റെ നടുക്ക് തീയിട്ട് കൊടുക്കും.
1: ശരി,
2: ആ തീയിട്ട് കൊടുക്കുമ്പോൾ അതിൽ കൊതുകും വരൂല. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇവരിങ്ങനെ ഉറങ്ങുന്നില്ലെന്ന് കാണുമ്പില്ലേ,
1: വീട്ടിൽ
2: തിരിച്ചെത്തി
1: കഴിഞ്ഞാൽ.
2: അപ്പൊ അതൊരു ഒരു സുഖം അത് കാണാൻ,
1: അത് കണ്ട് ആസ്വദിക്കുക. പിന്നെ അതിന്റെ ഒരു സ്നേഹം
2: അല്ലേ,
1: സ്ഥിരം പരിപാലിക്കുന്ന ആളോട്.
2: പിന്നെ വേറെ വേറൊരു ടെക്നിക് ഉണ്ട്, അതായത് നമ്മളൊക്കെ വിസിലടിച്ച് വിളിച്ചാൽ പശു ദൂരെ നിന്ന് കരഞ്ഞുകൊണ്ട് വരും. എന്തായാലും ടെക്നിക് എന്നറിയാ, അതായത് ഈ മൃഗങ്ങൾക്കെല്ലാം മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ഒരാണി വെള്ളം എടുത്തിട്ട് ഇവർക്ക് വെറുതെ കൊടുക്കും. കുട്ടിക്ക് മുട്ടായി ഇഷ്ടമല്ലേ, ഏത് കുട്ടിക്കും മുട്ടായി കൊടുത്താൽ നമ്മളോടൊരു ഇഷ്ടമുണ്ട്, അതതിൻ്റെ ഒരു സൈക്കോളജിയാണ്. ഞാനെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ

0: ആ വെല്ലം കൊടുക്കുന്നതിനോടി വിസിലടിച്ചാല് അതെല്ലാം നമ്മൾ എടുത്തേക്കും.
1: അന്നിങ്ങനെ ഈ കാട്ടില് വലിയൊരു പ്രദേശം മുഴുവൻ വിജനമായി കിടക്കുന്ന ആ കാട്ടിലേക്കാണല്ലോ നിങ്ങൾ പശുക്കളെ ഒക്കെ കൊണ്ടുപോകുന്നത്.
0: അതെ അതെ.
1: അപ്പൊ ഇതിനെ കാണാതായി പോയ അനുഭവം ഒക്കെ ഉണ്ടോ?
0: ആ കാണാതായ അനുഭവം ഉണ്ട്. കാരണം നമ്മളടുക്ക വിട്ട്, അതായത് ഇത് ഈ അണക്കാവുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇവരെ സ്വഭാവം മാറും. അപ്പൊ ഇവര് തോന്നിയ ഭാഗത്തേക്ക് അങ്ങ് ഓടും.
1: മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന മറ്റുള്ളവർ വളർത്തുന്ന പശുക്കളും കൂട്ടനും ഒക്കെ ഉണ്ടാവും.
0: അവരുടെ സുഹൃത്തുക്കളായിരിക്കും, പക്ഷെ നമ്മളത് വേറെ തിരിച്ച് ഇങ്ങോട്ട് വരും. നമ്മളെ സുഹൃത്തുക്കളായിരിക്കും, കാരണം അവര് വെള്ളിയാമ്പറമ്പ് എന്ന് പറയുന്ന വലിയ സ്ഥലത്ത് ചായയെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ കൂടി നിന്ന് എന്നിട്ടാ കഴിക്കും.
1: ഇതിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ
0: നമ്മള് സുഹൃത്തായിരിക്കും. കുറെ വിനോദങ്ങൾ ഉണ്ട്
1: അല്ലെ? ഈ മേയാൻ വിട്ട് കഴിഞ്ഞാൽ ബാക്കി സമയം നിങ്ങൾ ഫ്രീ അല്ലേ?
0: അല്ല, അത് ഈ ഇങ്ങനെ കെട്ടി തിരിച്ചു നാട്ടിലേക്ക് വരും, വീട്ടിലേക്ക് വരും, വീട്ടിലേക്ക് വന്ന വയലിലെ പണി,
1: അങ്ങനെ കൂടെ നിൽക്കണമെന്നില്ല.
0: ആ കൂടെ നിൽക്കണമെന്നില്ല, അതിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ പോയി കഴിച്ചു കൊണ്ട്. പിന്നെ അതിന്റെ ഈ പ്രസവിച്ച
1: കുട്ടികളുണ്ടാവും,
0: അതായത് ഈ കുട്ടികൾ പ്രസവിച്ച ബാലായ്മ വരെ, അതായത് ബാലായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 4 ദിവസം ഉണ്ടല്ലോ, അതുവരെ ആ തള്ളപ്പശുവിനെ ഇടിയും കൊണ്ടുപോയി. അതിനുശേഷം എന്താവും പറഞ്ഞാൽ കുറച്ച് സമയം വേർപെടുത്തി നിൽക്കും, എന്നിട്ട് ഈ
1: ശീലിപ്പിക്കും.
0: ആ സമയത്ത് വേറൊരു ഈ കുട്ടിക്ക് വിശക്കുന്നതുകൊണ്ട് വേറൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ ഈ കഞ്ഞിവെള്ളമില്ലേ, അതിൽ പാല് ചേർത്ത് ഇതിനെ കിണ്ടി വെച്ചിട്ട് ഈ കാലിൻ്റെ ഇടയിൽ വെച്ച് കഴുത്ത് പൊന്തിച്ചിട്ട് അതിൻ്റെ കവിളിൽ വിരലിട്ടിട്ട് ഈ വെള്ളം കുടിപ്പിക്കും. അതിൻ്റെ കൂടെ ഈ വാരവള്ളിയില്ലേ, വാരവള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചപ്പെടുത്തിട്ട് എന്താ കൈ കൊണ്ട് നല്ലോണം തിരുമ്പി അതിനൊന്ന് ഒന്ന് സോഫ്റ്റാക്കി എടുക്കും, എന്നിട്ട് ഇതിന്റെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കും. ഈ കുട്ടീൻ്റെ ആണ്, എന്നിട്ട് ഈ വെള്ളം വെച്ചു കൊടുക്കും.
1: കിടാവിന് കാടി കൊടുക്കുക എന്ന് പറയുന്ന
0: അത് ആ സമ്പ്രദായമാണ് ഈ പറഞ്ഞത് തന്നെ തന്നെ.
1: അതൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല.
0: ഇല്ല ഇല്ല, ഇപ്പം കാണാൻ പറ്റില്ല. പിന്നെ എന്ന് പറഞ്ഞാല് വേറെ എന്താന്ന് പറഞ്ഞാല് ഈ ഇത് വാലാമ്പലം കഴിഞ്ഞ് 12 ദിവസവും കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കറക്കാൻ ഉപയോഗിക്കുമ്പോൾ രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് ഒരു 2 മണിക്കല്ലേ എഴുന്നേറ്റ് 2-3 പ്രാവശ്യം കുടിപ്പിക്കും.
1: ശരി,
0: ആ അങ്ങനെയുള്ള ഉണ്ട്. കാരണം ഇത് അവർക്ക് കുടിക്കേണ്ട പാലല്ലേ, നമ്മളതല്ലല്ലോ. അങ്ങനെയല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മക്കല്ല പ്രകൃതി ഇത് ഉണ്ടാക്കിയത്, അവരെ മക്കൾക്ക. അത് നമ്മൾ കട്ടെടുക്കുന്നേ ഉള്ളൂ.
1: ഇപ്പൊ പൂർണ്ണമായും ചൂഷണം ചെയ്യുന്നവരാണ് കൂടുതലും.
2: പഴയകാല പശുവളർത്തലിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട തന്റെ ഓർമ്മകളെ കുറിച്ചുമാണ് അരവിന്ദാക്ഷൻ കൊതേരി ഇതുവരെ സംസാരിച്ചത്. തുടർഭാഗം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിൽ.

മൂപ്പന്റെ മോളൊരു കന്നി, മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി. ഹേയ്, മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ടു നിന്നെ. മുല്ലയ്ക്കവൾ മൂളൻ തണ്ട

ഹേയ് മുട്ടു മറയ്ക്കാത്ത മുണ്ടിൻ മുന്താണി മുത്തുക്കുടങ്ങൾക്കുമീരേ മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ ഹേയ് മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടി പുതച്ചോണ്ടു നിന്നെ.

മുണ്ടകൻ പാടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിൽ ഉറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേ മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഹേ മുണ്ടകൻ കൊയ്ത്തിന്നു പോയേ ഏനൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെച്ച്

കൊണ്ടൽ കൃഷി കരപ്പുറത്തിന്റെ പ്രത്യേകതയാണ്. വെള്ളരി, ഇളവൻ, മത്തൻ എന്നിവയായിരുന്നു ഈ കൃഷിയിലെ പ്രധാന വിളകൾ. എന്നാൽ കുറച്ചു വർഷം മാത്രമേ ആയുള്ളൂ ഇവയ്ക്കൊപ്പം പൊട്ടുവെള്ളരിയും സ്ഥാനം പിടിച്ചിട്ട്. കേരളത്തിൽ ഭൗമസൂചികാ പദവി ലഭിച്ച ഒരു കാർഷിക വിളയായി കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന വെള്ളരി വർഗ്ഗങ്ങൾ കറിയായും സാലഡായും പച്ചയ്ക്ക് കഴിക്കാനുമൊക്കെ ഉപയോഗിക്കാമെങ്കിൽ പൊട്ടുവെള്ളരി ജ്യൂസ് അടിച്ചു കുടിക്കാൻ മാത്രമേ കഴിയൂ. മനസ്സിന് കുളിർമയേകുന്ന ഒരു ശീതളപാനീയമായി പൊട്ടുവെള്ളരി ജ്യൂസ് ഉപയോഗിക്കാം. കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി ജ്യൂസ് കഴിച്ചാൽ ഉടൻ ക്ഷീണവും ദാഹവും അകലുന്നതുകൊണ്ട് അത്ഭുതകനി എന്നാണ് പൊട്ടുവെള്ളരിയുടെ വിശേഷണം. ദാഹശമനിയായി മാത്രമല്ല ചൂടുകുരു പോലുള്ള ത്വക്ക് രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിന് പൊട്ടുവെള്ളരി ഉപയോഗിക്കാം. പൊട്ടുവെള്ളരി പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരിലാണ്. തൃശൂർ ജില്ലയിൽ തന്നെയുള്ള കയ്പമംഗലം, മതിലകം, മാള, വെള്ളാങ്ങല്ലൂർ, എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി, കരുമാലൂർ, കോട്ടുവള്ളി എന്നിവിടങ്ങളിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ഈ കാർഷിക വിള പരിചിതമല്ല. കായയുടെ ഉള്ളിൽ ജലസമൃദ്ധമായ പൾപ്പാണ്. ഇതിന് തനതായ രുചിയില്ല എന്നതാണ് പ്രധാന പ്രത്യേകത. അതുകൊണ്ട് ഏത് രുചിയും ഗന്ധവും കലർത്തി ഉപയോഗിക്കാം. നാളികേരപ്പാലും പഞ്ചസാരയും അല്ലെങ്കിൽ ശർക്കര, തേൻ, കൽക്കണ്ടം മുതലായവ ചേർത്തും ഉപയോഗിക്കുന്ന രീതിയാണ് പ്രചാരത്തിലുള്ളത്. വെള്ളം ചേർക്കാതെയാണ് മാംസളമായ ഭാഗം ഉടച്ചെടുക്കുന്നത്. അതിനാൽ ജ്യൂസ് കടകളിൽ മലിനജലം ചേർക്കും എന്ന പേടിയും വേണ്ട. പോഷകസമ്പന്നമായ പൊട്ടുവെള്ളരിയിൽ തണ്ണിമത്തനേക്കാൾ കൂടുതൽ നാരിന്റെ അംശവുമുണ്ട്. വേനൽക്കാല രോഗങ്ങളെ അകറ്റാൻ പൊട്ടുവെള്ളരി ഉപയോഗം സഹായിക്കും. ഇളം പ്രായത്തിലുള്ള പൊട്ടുവെള്ളരി പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ല ഗുണം ചെയ്യും. ക്യാൻസർ രോഗികൾക്ക് ഡോക്ടർമാർ ധാതുസമ്പുഷ്ടമായ പൊട്ടുവെള്ളരി ജ്യൂസ് നിർദ്ദേശിക്കാറുണ്ട്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചൂടുകാലത്ത് ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്നതിനും ഇത് നല്ലതാണ്. വേനലിന്റെ ആരംഭത്തിൽ വെള്ളമൊഴിഞ്ഞ വയലുകളിലാണ് വ്യാപകമായി പൊട്ടുവെള്ളരി കൃഷിയിറക്കുന്നത്. കേരളത്തിന് പുറത്ത് ഗോവ, മഹാരാഷ്ട്ര അതിർത്തികളിലും കൃഷിയുണ്ട്. നനവില്ലാത്ത മണൽ കലർന്ന പൊടിമണ്ണാണ് ഏറ്റവും അനുയോജ്യം. കോൾപ്പാടങ്ങളിലെ ചെളി കലർന്ന മണ്ണിൽ വിളവുണ്ടാകില്ല. കൃഷിയിടത്തിൽ വെള്ളം കെട്ടിനിൽക്കാനും പാടില്ല. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന നെൽപ്പാടങ്ങളിൽ വേനൽക്കാലത്ത് പൊട്ടുവെള്ളരി കൃഷി ചെയ്യാം. തുള്ളി

0: ഇങ്ങനെ ജലസേചനമാണ് ഏറ്റവും ഉത്തമം. വരണ്ട മണ്ണിൽ ആവശ്യാനുസരണം നന നൽകിയാൽ പൊട്ടുവെള്ളരി സമൃദ്ധമായി വിളയും. കക്കിരി, പാളയിൽപ്പിള്ള എന്നീ പേരുകളിൽ പൊട്ടുവെള്ളരി അറിയപ്പെടുന്നുണ്ട്. വലിയ മുതൽമുടക്ക് വേണ്ടാത്ത കൃഷിയാണ് പൊട്ടുവെള്ളരിയുടേത്. വിത്തിട്ടാൽ 28-ാം ദിവസം കായ വിരിഞ്ഞു തുടങ്ങും. 43 ദിവസം കഴിഞ്ഞാൽ വിളവെടുപ്പ് തുടങ്ങാം. 65 മുതൽ 70 ദിവസം വരെയാകുമ്പോൾ വിളവ് പൂർണ്ണമായും തീർന്നിട്ടുണ്ടാവും. പൊട്ടുവെള്ളരി ഓരോ തോട്ടങ്ങളിലും വ്യത്യസ്തമായ സമയങ്ങളിൽ വിത്തിട്ട് എല്ലാ ദിനവും വിളവെടുക്കാവുന്ന വിധത്തിലാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. ഇതിന് കാരണമുണ്ട്. മറ്റു വിളകളെപ്പോലെയല്ല പൊട്ടുവെള്ളരി. പാകമായാൽ ഉടനെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ പൊട്ടി അടർന്നു പോകും. പാകമായ പൊട്ടുവെള്ളരി സ്വയം വിണ്ടുകീറി അടർന്ന് പൊടിഞ്ഞു പോകുന്നതിനാലാണ് ഈ വെള്ളരി വർഗത്തിന് പൊട്ടുവെള്ളരി അഥവാ ബ്ലോൺ കുക്കുംബർ എന്ന പേര് ലഭിച്ചത്. ഒരു പൊട്ടുവെള്ളരിക്ക് 1.5 കിലോ മുതൽ 5 കിലോ വരെ തൂക്കമുണ്ടാകാറുണ്ട്. പൊട്ടുവെള്ളരി പൊട്ടി അടരുമ്പോൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടതും. പറിച്ചെടുത്ത ചില കായകൾ പൊട്ടുന്നതുവഴി ഉള്ളിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പാള കൊണ്ട് പൊതിഞ്ഞിരിക്കും. അതിനാലാണ് പൊട്ടുവെള്ളരിയെ പാളയിൽ പിള്ള എന്ന പേരിൽ വിളിക്കുന്നത്. 1 ഏക്കറിൽ 8 മുതൽ 12 ടൺ വരെ വിളവ് ലഭിക്കും. ജൈവവളങ്ങളും രാസവളങ്ങളും ഉപയോഗിച്ചാണ് കൃഷി.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ജോജ്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UK സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടതും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതുമായ 10 രാജ്യസഭാംഗങ്ങൾക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പാർലമെന്റ് മന്ദിരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, ഗുജറാത്ത്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27 മുതൽ 29 വരെ സീഷൽസ് സന്ദർശിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 2015 ഇതിനു മുൻപ് പ്രധാനമന്ത്രി സീഷൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യും. കൂടാതെ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായി

0: ആയും ആശയവിനിമയം നടത്തും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അടിവരയിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വൻ ആയുധവൽക്കരണത്തിനും ഉയർന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനും സമൂഹമാധ്യമ യുഗത്തിന് അനുയോജ്യമായ രാഷ്ട്രീയത്തിനുമാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദക്ഷിണ കൊറിയയിൽ ജേജു ഫോറം ഫോർ പീസ് ആന്റ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്നും പറഞ്ഞു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് താങ്ങാനാകുന്നതും വിശ്വസനീയവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. ഗുരുഗ്രാമിൽ നടന്ന 11-ാമത് ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക സാമൂഹിക പുരോഗതിക്കും മനുഷ്യ വികസനത്തിനും ഊർജ്ജം നിർണായകമാണ്. ഭാവിക്ക് അനുയോജ്യമായ ഊർജ്ജമേഖല കെട്ടിപ്പടുക്കുന്നതിനായി ഇന്ത്യ പുനരുപയോഗ ഊർജ്ജശേഷി, സ്മാർട്ട് ഗ്രിഡ് അടിസ്ഥാന സൌകര്യങ്ങൾ, ഊർജ്ജ സംഭരണ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ ഖട്ടർ വ്യക്തമാക്കി. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 164 പേർ മരിച്ചു. 971 പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടു. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയാനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഇതോടെ ഷെഡ്യൂൾ H2 കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടും. വാക്സിനുകൾ, ആന്റി മൈക്രോവെയിലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. ഇന്ത്യയിൽ $48 ബില്യൺ റെക്കോർഡ് നിക്ഷേപം നടത്താനുള്ള ആമസോണിന്റെ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ആമസോൺ CEO ആന്റി ജാസിയുമായി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഈ നിക്ഷേപം യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള യുദ്ധരീതികളാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ഇനി നിർവചിക്കുകയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം ടെക്നോളജി, ബഹിരാകാശ ഗവേഷണം എന്നിവ ഭാവി സുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കും. ന്യൂഡൽഹിയിലെ നാഷണൽ ഡിഫൻസ് കോളേജിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായ ആഗോള സാഹചര്യങ്ങളിലെ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് ഇന്ത്യ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നേ സഞ്ചരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 36 പകരം 32 അവകാശപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാറിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യത്തിൽ ആകാശമാണ് പരിധിയെന്ന് ഇന്ന് ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഗോയൽ പറഞ്ഞു.
3: We see the United Kingdom Free Trade Agreement as helping our industry also evolve, go up the ladder, compete with businesses in the United Kingdom wherever we compete with them, complement businesses in the United Kingdom where we can work together in global value chains, supporting each other's economy, and together becoming a force multiplier to support the global economy.
1: വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി ആക്രമണത്തിന്റെ നഷ്ടപരിഹാര തുകയിൽ വർദ്ധനവ് വരുത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു.

പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് അനുമതി നൽകേണ്ടതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കുന്നതിനായി ചേർന്ന വകുപ്പുതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. തുർക്കിയെ യുഎസ്എ പാരാഗ്വേ ഓസ്ട്രേലിയ മത്സരങ്ങൾ രാവിലെ 7:30. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 5 കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ മൈ ജിഒവി നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. 2026 ദേശീയ അധ്യാപക പുരസ്കാരത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അപേക്ഷ ക്ഷണിച്ചു. ദേശീയ അവാർഡ് പോർട്ടൽ വഴി അടുത്ത മാസം 10 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനായി രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ ഒപ്പുവച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വ്യാജമരുന്നുകളുടെ വ്യാപനം തടയുന്നതിനായി 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി ആരോഗ്യമന്ത്രാലയം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പിൽ ഇന്ന് ക്യുറസാവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. ഐസിസി വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ബംഗ്ലാദേശ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന പരിസരത്താണുള്ളത്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്രക്കാർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് നമ്മുടെ ഒരു ട്രാവലറിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ രാജപുരത്തു നിന്നാണ് വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ രാജപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ അവിടെ ഒരു ഭജന മന്ദിരമുണ്ട്. അവിടുത്തെ കുറച്ച് മാതൃസമിതി അംഗങ്ങളെ കൂട്ടിയിട്ടാണ് വന്നത്. പിന്നെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഇപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള ഈ ബ്ലോക്ക് തന്നെയാണ് മെയിനായിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞായറാഴ്ചയും ശനിയാഴ്ച

0: ലീവ് ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് കുറച്ചൊരു കുറവുണ്ട്.
1: കാലാവസ്ഥയും
0: കുറച്ച് അനുകൂലമാണ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ ഡീസലും വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ബാധിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ബ്ലോക്കും കൂടെ ആകുമ്പോൾ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. എങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നു, കുഴപ്പമില്ല. എല്ലാവരും ദർശനത്തിന് പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് വെയിറ്റിംഗിലാണ്.
1: ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി?
0: ഞാൻ 11 വർഷമായിട്ട് ഡ്രൈവിംഗ് ഫീൽഡിലുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്.
1: ഗൾഫിൽ എന്തായിരുന്നു ജോലി?
0: ഡ്രൈവർ തന്നെയായിരുന്നു.
1: പിന്നെന്താ അവിടെ ഇങ്ങോട്ട് വരാൻ കാരണം?
0: ഒന്നുമില്ല, നാട്ടില് പിന്നെ നമ്മുടെ എന്താ പറയാ, നാടാകുമ്പോ അതിന്റെ ഒരു
1: ഓക്കെ. അപ്പോ ആദ്യമായിട്ടാണ് ഈ ഒരു വാഹനത്തിൽ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ മുന്നേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഓട്ടോയിലൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഒരു ഡ്രൈവിംഗ് മേഖലയിൽ കടന്നു വരുന്നത്?
0: അതേപോലെ തന്നെ ഓട്ടോയിലാണ് തുടങ്ങിയത്. അതിനുശേഷം ജീപ്പിലേക്ക് വന്നു. പിന്നെ അങ്ങനെ കുറച്ച് നാളൊരു ഫുഡ് പ്രോസസിംഗ് കമ്പനിയിലുണ്ടായിരുന്നു. അവിടെ മറ്റേ കുറച്ച് വലിയ വണ്ടിയായിരുന്നു, ലോറിയും കാര്യങ്ങളായി.
1: അതെവിടെയായിരുന്നു?
0: അത് പിന്നെ മടിക്കൈ കാഞ്ചിനാട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയായിരുന്നു. അതിനുശേഷം ഇപ്പോ ഇങ്ങനെ ട്രാവലർ ആയിട്ട് പോകുന്നു.
1: ഇപ്പം എത്രാമത്തെ തവണയാണ് ഇപ്പൊ കൊട്ടിയൂരിലേക്ക് എത്തിയിട്ടുള്ളത്?
0: കൊട്ടിയൂര് ഞാൻ ഈ വർഷം ഇപ്പോ ആദ്യത്തെ തവണയാണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ട്.
1: വീട്ടിൽ ആരൊക്കെയുള്ളത്?
0: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ എന്റെ ഭാര്യ, ഒരു മോളുണ്ട് 3 വയസ്സായത്. പിന്നെ അനിയന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുക.
0: അച്ഛന്റെ പേര് ഭാസ്കരൻ, അമ്മയുടെ പേര് ബാലാമണി, പിന്നെ അനിയന്റെ പേര് അജിത്ത്, അനിയന്റെ ഭാര്യയുടെ പേര് അഞ്ജു, അനിയന്റെ മകളുടെ പേര് ആത്മിക, എന്റെ ഭാര്യയുടെ പേര് സ്വാതി, മകളുടെ പേര് അദ്രിക.
1: ഇവരൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ
0: വൈഫ് പിന്നെ പ്രൊഫസറാണ് കോളേജില്. പിന്നെ അച്ഛൻ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അനിയൻ ഒരു ഫൈനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു.
1: ഈ ഒരു യാത്രക്കിടയിൽ ഈ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ പല മേഖലയിലെവിടെയും യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്ന ഇടയിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
0: മറക്കാൻ പറ്റാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഡ്രൈവർമാരെ ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് അത് നമുക്ക് എന്തായാലും മറക്കാൻ പറ്റില്ല. അതുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാലോ, പിന്നെ പോകുമ്പം പിന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ നല്ല അനുഭവങ്ങളും ഉണ്ട്. അത് അങ്ങനെ എന്താ പറയാ, എടുത്തു പറയാനുള്ള കാര്യമില്ല.
1: അല്ല, തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും യാത്രക്കിടയിൽ. ചിലപ്പോൾ അത് നമ്മൾ മൈൻഡ് നവർ മൈൻഡ് ആയിട്ട് വിട്ട് കളയുന്നവർ, ചിലവർ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ എന്തായാലും ചേട്ടൻ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ല. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ
0: പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ.
1: അപ്പൊ അതൊന്നും അതിനൊന്നും ഒരു സ്ഥാനമില്ല.
0: അതെ
1: അല്ല, എന്താണോ വരുന്നത് നമ്മളത് തരണം ചെയ്ത്
0: അത്ര തന്നെ.
1: ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ ഹോബി എന്നൊക്കെ പറയാനെന്തെങ്കിലും?
0: പിന്നെ ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഇതുപോലെ തന്നെ പാട്ട് കേൾക്കും.
1: സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ട്?
0: സിനിമ കാണാറുണ്ട്.
1: ആരുടെ സിനിമയാണ് അധികം കാണാൻ?
0: ലാലേട്ടൻ തന്നെയാണ്.
1: ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ എല്ലാ സിനിമയും കാണാറുണ്ട്.
0: അതെ, ഇപ്പൊ ദൃശ്യം 3 കണ്ടു, നല്ല പടമായിരുന്നു.
1: അങ്ങനെ ഫാമിലി ഒക്കെ ആയിട്ടാണ്
0: പോയത്?
1: എവിടെയായിരുന്നു ആ തിയേറ്റർ? എവിടെ വെച്ചായിരുന്നു?
0: കാഞ്ഞങ്ങാട് തിയേറ്റർ
1: വെച്ചിട്ടുണ്ട്. അപ്പൊ കുടുംബസമേതം പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ്.
0: എല്ലാം ഇഷ്ടമാണ്, എല്ലാ നടന്മാരും ഇഷ്ടമാണ്. എന്നാലും കുറച്ചും കൂടെ
1: ഒരു പ്രയോറിറ്റി നടനെ വിസ്മയം എന്നൊക്കെയാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ
0: പറയുന്നു. നമ്മളെ സലീം ഭട്ടൻ നമ്മളെ വിട്ടുപോയി, അതൊരു വലിയ നഷ്ടം തന്നെയാണ്.
1: തീർച്ചയായിട്ടും അത്രയും ഒരു എന്താ പറയാ ആളുകളെ കുടുകുടെ ചിരിപ്പിച്ച ഒരു മഹാനടൻ എന്ന് തന്നെ പറയാം. സ്വന്തമായിട്ടുള്ള നിലപാടുകൾ ഒരുപാട് എടുത്ത നടൻ തന്നെയാണ് സലീം കുമാർ. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗത്തിൽ നമുക്കും പങ്കുചേരാം. അപ്പോ പാട്ട് കേൾക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകൾ, എത്തരം പാട്ടുകളാണ് കേൾക്കാറ്?
0: എനിക്ക് കുറച്ച് മെലോഡി അങ്ങനെ ഉള്ള നമ്മളെ കുറച്ച് പഴയ ഗിരീഷ് പുത്തഞ്ചേരി അങ്ങനെയുള്ള
1: മെലഡി എന്ന് പറയുന്നത് പ്രണയ ഗാനങ്ങൾ പോലുള്ള.
0: അതെ അല്ലെ, അതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ വരികളും അർത്ഥങ്ങളൊക്കെ നല്ല നമുക്ക് ഒരു ഗ്രാമീണ ഇത് വരുന്ന
1: പശ്ചാത്തലത്തിലായിരിക്കും മിക്ക പാട്ടുകൾ.
0: അതെ, അതില് അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടും ഇഷ്ടമാണ്.
1: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്, റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാം. ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ ഈ റേഡിയോയിലൂടെ വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുക?
0: ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഗിരീഷ് പുത്തഞ്ചേരിയിലെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ട. ഞാൻ അതിൽ നിങ്ങൾക്ക് തന്നെ വിട്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാം.
1: ഓക്കെ, ഏതായാലും നിങ്ങൾ എനിക്കാണ് ആ ഒരു ചോയ്സ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഗാനം ഇതോടൊപ്പം വെച്ച് തരുന്നതാണ്.
0: കാര്യം അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്, അതുകൊണ്ട് നമുക്ക്
1: തിരഞ്ഞെടുക്കാൻ ഇച്ചിരി
0: അതാണ് പ്രശ്നം.
1: അപ്പൊ ഏതായാലും നല്ലൊരു പാട്ട് ഞാൻ ചേർന്നതാണ്. ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നല്ലൊരു യാത്ര ആശംസിക്കുന്നു.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: തലയിരുട്ടിയാണ് വിളമന എന്ന് പറഞ്ഞ സ്ഥലം.
1: വിളമന എന്ന് എങ്ങനെയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിന്റെ ഈ ഒരു ഇതിൽ വന്നത്? എങ്ങനെയാണ് നിങ്ങളെ
0: അങ്ങനെ എത്തിപ്പെട്ടു പറയാൻ പറ്റില്ലല്ലോ, ആൾക്കാർ എവിടെയെല്ലാം ജോലി ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓരോ ഇതിലെ സാഹചര്യത്തിൽ ഓരോ ദിക്കിലും എത്തിപ്പെട്ട്.
1: മുന്നെന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്?
0: ഡ്രൈവർ തന്നെയാണ്, ഓട്ടോറിക്ഷ എടുക്കലും ഇതെല്ലാം ആയിട്ട് അങ്ങനെ പോകുന്നു.
1: ആദ്യം എടുത്ത വണ്ടി ഏതെന്ന് ഓർമ്മയുണ്ടോ?
0: ആദ്യം എടുത്തത് ഒരു ജീപ്പാണ്, പഴയ ജീപ്പ്. അപ്പൊ ഇപ്പൊ അതില്ല, ഇപ്പൊ എല്ലാം നിർത്തി, പ്രൊഡക്ഷനെ നിർത്തി ആ വാഹനം. ഇപ്പം ആ വാഹനം ഇല്ല, ആദ്യം എടുത്ത ഒരു ജീപ്പാണ്.
1: അപ്പോ ഈ ഒരു വളയം പിടിക്കാൻ എങ്ങനെയാണ് തീരുമാനം വന്നത്?
0: അത് ഓരോ സാഹചര്യത്തിൽ ഓരോ ദിക്കിലും എത്തിപ്പെടലല്ലേ. നമ്മൾ ഓരോ ജീവിക്കാൻ വേണ്ടിട്ട് ഓരോ ഇതിൽ ഓരോ ജോലി തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുത്തതിൽ വന്ന ഒരു ജോലി, അത്രേ ഉള്ളൂ. അങ്ങനെ വളയം തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ജീവിക്കാൻ എന്താണോ നമ്മളെ മാന്യമായിട്ടുള്ള ജോലി ചെയ്യാൻ അതെന്തിനും തയ്യാറ് തന്നെയാണ് അതിപ്പോഴും. പിന്നെ ഇപ്പം കുറച്ചായിട്ട് വളയം തന്നെയാണ് പിടിക്കല്.
1: മുന്നേ വളയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായോ?
0: വേറെ വയറിങ്ങിന്റെ എല്ലാം പണിക്ക് പോയിന്, അതൊന്നും സ്ഥിരമായിട്ടില്ല. പിന്നെ ബേക്കറി പോയിന്, അതും അത്ര സ്ഥിരമായിട്ടില്ല. കുറച്ചു കാലം പോയി. അപ്പോ പിന്നെ അതൊഴിവാക്കി പിന്നെ ഡ്രൈവിംഗ് തന്നെ വന്നു.
1: ഏകദേശം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഡ്രൈവിംഗില്?
0: ഏകദേശം 18-19 വയസ്സാകുമ്പോൾ തന്നെ ഡ്രൈവറായിട്ട് വന്നതാണ്. അതിൻ്റെ ഇടക്ക് കുറെ കാലം പൂനെയിലായിരുന്നു, കുറെ കാലം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഗൾഫിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഇവിടെ എത്തിപ്പെട്ടു, മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ എത്തിപ്പെട്ടു.
1: അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെ? നമ്മൾ റോഡിലെ കൂടിയാണ് പോകുന്നത്, മറക്കാൻ പറ്റാത്തതോ നമ്മൾ എന്താ പറയുക, എപ്പോഴും നമ്മളെ ഓർമ്മകളെ ഉണർത്തുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ നമ്മുടെ ശ്രോതാക്കളായിട്ട്? അതൊന്ന് ഷെയർ ചെയ്തോടെ.
0: ഇല്ല, അങ്ങനെ പറയാന്ന് പറയാൻ പറ്റിയൊരു ഇതൊന്നുമില്ല. കാരണം നമ്മൾ നമ്മളേതായ രീതിയിൽ പോവാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നമ്മളേതായ രീതിയിൽ പോവാം. പിന്നെ ഓവർ സ്പീഡ് മാക്സിമം ഒഴിവാക്കുക. വാഹനം എപ്പോഴും നമ്മളെ കയ്യിലായിരിക്കണം. അത് ഒരു പെട്ടെന്നൊരു കുട്ടി ചാടുക അല്ലെങ്കിൽ ഒരാൾക്കാർ റോഡിലേക്ക് ചാടുക ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആ സ്റ്റിയറിങ്ങിൽ നമുക്ക് എപ്പോഴും അതുണ്ടായിരിക്കണം. ആ സ്പീഡ് തന്നെ, ഇതുവരെ അങ്ങനെ ഓവർ സ്പീഡായിട്ട് എവിടെയും പോയിട്ടില്ല. നമ്മൾ നമ്മളെ കൺട്രോളിലേ ഇതുവരെ പോയിട്ടുള്ളൂ. ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയി കിട്ടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ ദൈവത്തിന്റെ കയ്യിലാണ്.
1: പക്ഷെ നമ്മൾ ചിലപ്പോൾ കണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ റോഡിലേക്കൂടെ പോകുമ്പോൾ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ?
0: ചെറിയ ആക്സിഡൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പം നിർത്തി അവരെ എത്തിക്കണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുന്ന മാക്സിമം സഹായങ്ങൾ നമ്മൾ ചെയ്യും. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ഇത് പറയാൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതന്നെ നമ്മൾ നമ്മളേതായ രീതിയിലേ നമ്മൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു ഭയപ്പെടാനുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. അത് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
1: അപ്പോൾ ഈ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഓട്ടോ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഫാദറൊക്കെ വിളി വരും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ?
0: അല്ല, വിളി എപ്പം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ എപ്പോഴും ഓക്കെ തന്നെയാണ്. എപ്പം വിളി വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോകും. അത് രാത്രിയാണ് പകലാണെന്നൊന്നുമില്ല, അത് ഏത് ടൈമിന് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുന്നേറ്റ് പോകാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പിന്നെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് കിടക്കും അങ്ങനെയൊന്നുമില്ല. അത് രാത്രിക്ക് ആര് വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ എഴുന്നേൽക്കും, അന്നേരം തന്നെ പോവുകയും ചെയ്യും.
1: നമ്മളിപ്പോൾ റോഡായാലും എല്ലാം നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആക്സിഡൻറ്റും അല്ലേ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ഇതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ അറിയുന്നതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ആക്സിഡൻറ്റുകൾ, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്. എന്താണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവർ എന്ന രീതിയിൽ പുതിയ തലമുറയോട് അല്ലെങ്കിൽ ഇങ്ങനെ അശ്രദ്ധയിൽ വണ്ടി ഓടിക്കുന്നവരോട് താങ്കൾക്ക് പറയാനുള്ളത്?
0: ഇതുതന്നെ, വാഹനം നമ്മളിപ്പം ടു വീലറാണ് ഇപ്പം കൂടുതലും ആക്സിഡൻ്റ് ആകുന്നത്. അപ്പം വാഹനങ്ങളിൽ ടു വീലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കല്ല് മതി, ആ കല്ലുമ്മൽ കയറിയാൽ സാധനം മറിഞ്ഞു വീഴും. അപ്പം മാക്സിമം സ്പീഡ് കുറച്ചിട്ട് നമ്മളെ കൺട്രോളിൽ വണ്ടിയിൽ മാക്സിമം പോകാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പം വീട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇവരെല്ലാം കാത്തിരിക്കുന്നുണ്ട് എന്നില്ലെങ്കിൽ കൂടി അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഒറ്റൊരു നിമിഷം കൊണ്ട് എല്ലാം തീരും. അപ്പം മാക്സിമം ശ്രദ്ധിച്ചിട്ട് മക്കളായാലും വലിയ ആളായാലും ആരായാലും ബൈക്കുകൾ കൊണ്ടുപോകും, വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വാഹനങ്ങൾ ഓടിക്കുക. അത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
1: ഫാമിലിയെ കുറിച്ച് പറഞ്ഞൂടെ?
0: ഫാമിലി വൈഫാണ്, വൈഫ് വീട്ടിൽ തന്നെയാണ്. പിന്നെ രണ്ട് മക്കളാണ്, ഒരാൾ ബാംഗ്ലൂർ പഠിക്കുന്നു, BCA ഒക്കെ പഠിക്കുന്നു, ഒരാൾ ചെറുതാണ്, 7-ാം ക്ലാസ്സിൽ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. രണ്ടാളും അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നു.
1: പഠിക്കാനെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
0: പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, മക്കളെല്ലാം നല്ല കണ്ടീഷനിൽ തന്നെയാണ് പഠിച്ച് പോകുന്നത്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇനി ഭാവി പിന്നെ അവരെ ഇതാണല്ലോ. മാക്സിമം പഠിപ്പിക്കാൻ പറ്റുന്ന അത്ര വരെ നമ്മൾ പഠിപ്പിക്കുക. അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല, അച്ഛൻ 2021 നമ്മളോട് വിട പറഞ്ഞ്. അമ്മയുണ്ട്, അമ്മയിപ്പം അനുജൻ്റെ ഒന്നിച്ചാണ്. പിന്നെ എൻ്റെ ഒരു ഏച്ചിയുണ്ട്, ഏച്ചിനെ ഇരിട്ടിയിലാണ് കല്യാണം കഴിച്ചു വിട്ടത്. പിന്നെ ഞാനും സെപ്പറേറ്റ് ആണ്, ഞാനും മക്കളും വൈഫും കൂടി സെപ്പറേറ്റ് ആണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മയുടെ ഉള്ളത്, ഇടക്ക് വീട്ടിൽ വരും. അങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെ പോകുന്നു.
1: ഇപ്പം അമ്മേനെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു വലിയൊരു കാര്യമാണ് അമ്മേനെയും അച്ഛനെയും ഒക്കെ ഉപദ്രവിക്കുന്ന മക്കള്, അവരെ ഒറ്റപ്പെടുത്തുന്ന മക്കള്, അവരെ ആശ്രയം നൽകേണ്ട സമയത്ത് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഒരു സ്നേഹവും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് അവരോടൊക്കെ പറയാൻ?
0: അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും നമ്മളെ അമ്മേനെയും അച്ഛനെയും എന്തായാലും നമ്മൾ നോക്കണം. അത് ഇന്ന് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ അതിൻ്റെ കർമ്മഫലം നമുക്ക് എന്തായാലും കിട്ടും. അപ്പം മാക്സിമം മക്കള് അമ്മേനെയും അച്ഛനെയും നോക്കിയിട്ട് എല്ലാവരെയും സ്നേഹിച്ചിട്ട് നല്ല രീതിയിൽ, കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-70 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം കഴിയും. അതിനകത്തൊരു 20-25 വയസ്സാകുമ്പോൾ ഒരു ചെറിയൊരു സ്വന്തം നിൽക്കണം എന്നുള്ള ഇതിലേക്ക് വരും. അപ്പം ആ കാലഘട്ടത്തിൽ അത്രേ ജീവിതമുള്ളൂ. അപ്പോൾ അത് നല്ല നല്ല സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരോടും മാക്സിമം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക.
1: ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിക്ക് എത്തും?
0: ഞാൻ 6:30 വീട്ടിലെത്തും.
1: കഴിഞ്ഞാല് എങ്ങനെയാണ് സമയം?
0: കഴിഞ്ഞ് കഴിഞ്ഞാല് വേറൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും, വീട്ടില് വൈഫിനെ ചെറിയ ചെറിയ സഹായങ്ങൾ സഹായിക്കും. അങ്ങനെ കാരണം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഉണ്ടാക്കലെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ആയിട്ടെല്ലാം ഭക്ഷണം ഉണ്ടാക്കും, പിന്നെ വീട്ടിലെ ചുറ്റുവട്ടവും വീട്ടിലെ കാര്യങ്ങൾ നോക്കിട്ട് തന്നെ അങ്ങ് പോകും.
1: ഭക്ഷണം ഉണ്ടാക്കുന്ന പറഞ്ഞു, ഏറ്റവും കൂടുതൽ വെച്ചിട്ട് താങ്കൾ ഒരുപാട് ഐറ്റം പരീക്ഷിച്ചിട്ടുണ്ടാവും, എല്ലാവരും നല്ലതെന്ന് പറയുന്നത് ഏതായിട്ടാണ്?
0: ഇല്ല, അങ്ങനെ നമ്മൾ പരീക്ഷണത്തിനൊന്നും എടി നിന്ന് കൊടുത്തില്ല. നമ്മളെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 വർഷത്തോളം ബാംഗ്ലൂരുണ്ടായിരുന്നു, സ്വന്തം പാചകമായിരുന്നു. പിന്നെ ഒരു 6 വർഷത്തോളം പൂനെയിലുണ്ടായിരുന്നു, അവിടെയും സ്വന്തം പാചകമായിരുന്നു. അവിടെ പൂനെയിൽ ടയറിൻ്റെ പണിയായിരുന്നു, റീസോളിങ്ങും ഇതെല്ലാമായിട്ട്. ബാംഗ്ലൂരിൽ ബേക്കറിയും അങ്ങനെ ഇതെല്ലാമായിട്ട് അങ്ങനെ ഇതായി പോയി, പല ഫീൽഡിലും കൈ വെച്ചാണ്. പിന്നെ ഇത് ഗൾഫിലെ ഡ്രൈവറായിരുന്നു, ട്രെയിലറിൻ്റെ ഡ്രൈവറായിരുന്നു. അവിടെ ഇതേപോലെ തന്നെ സ്വന്തം പാചകം ചെയ്ത് സ്വന്തം കഴിക്കൽ തന്നെയാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നും ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ലതും കൊണ്ട് ഉണ്ടാക്കി കഴിക്കുക, നമ്മൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ.
1: ഇപ്പൊ ഗൾഫിൽ ഡ്രൈവർ ആണെന്ന് പറഞ്ഞു, അവിടുത്തെ ഒന്ന് നോക്കി കാണുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇവിടെ? എന്താണത്?
0: അല്ല, അവിടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ജോലിക്ക് എന്തായാലും പോകും, പിന്നെ മടിയോ ഇതോ ഒന്നും ഉണ്ടാവില്ല. ഡ്രൈവിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-way ആണ്. അവിടെ നമ്മൾ ഒരു സൈഡ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റേ സൈഡ് മറ്റേ ഡ്രൈവറാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെ സേഫാണ്, വാഹനങ്ങൾ സേഫാണ്, പിന്നെ റോഡും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അല്ലാതെ അവിടുത്തെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് റൂള് വേറെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവർക്ക് വേറെ റൂള്, അങ്ങനെയൊന്നുമില്ല. റൂള് കറക്റ്റാണ്, അത് അവിടുത്തെ ഇല്ലാളും ശരി, ഇവിടുത്തെ ഇല്ലാളും ശരി. പിന്നെ പോലീസുകാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബഹുമാനത്തോടു കൂടിയാണ് മറ്റുള്ളവരെയും കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പം കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനങ്ങൾ തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ വാഹനം നിർത്താണ്ട് പോക്ക്, ജസ്റ്റ് അവരെ ഒന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോയാൽ ചിലപ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ അതുപോലും ഇപ്പോഴത്തെ ജനങ്ങൾ, ഇവിടുത്തെ ഇല്ല ഡ്രൈവർമാർ, ഇപ്പോഴില്ല കുറേ ആൾക്കാർ അതിന് അതെന്തോ എൻ്റെ ഇതല്ല എന്നുള്ള ഇതിൽ പോക്കാണ്. കാരണം തട്ടിയിട്ട് കഴിഞ്ഞാൽ തട്ടിയാളെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്, അത് എൻ്റെ ഡ്രൈവറെ പ്രശ്നമല്ല. അപ്പം അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എന്തെങ്കിലും പെട്ടുപോകുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷേ ആ ഇതിൽ എത്രയോ ആൾക്കാരെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതെന്തായാലും ആൾക്കാർ അങ്ങനെ ചെയ്യാതെ, നമ്മൾ ചിലപ്പം തട്ടിയോ മുട്ടയോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കേസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ എന്നാലും നമ്മുടെ ഒരു ജീവനാണ് രക്ഷപ്പെടുത്താൻ പറ്റുക, അത് എല്ലാവരും ശ്രദ്ധിക്കുക.
1: യാത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണോ?
0: യാത്ര ഇഷ്ടമില്ല തന്നെയാണ്, യാത്ര അത്യാവശ്യം എല്ലാവരുടെയും പോക്കുണ്ട്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വയനാട് പോയി, ഒരു റിസോർട്ടെല്ലാം എടുത്ത്, നമ്മളെ ഫാമിലിയായിട്ട് 2 ഫാമിലിയാണ് പോയത്. റിസോർട്ടെല്ലാം എടുത്ത് അവിടെ 2 ദിവസം അവിടെ അടിച്ചു പൊളിച്ചിട്ട് വന്നതാണ്. വേറെ ഇതൊന്നുമില്ല, എല്ലാവരുമായിട്ടൊരു നല്ല ജോളിയായിട്ട് പോവുക, അതാണ് ഇത്.
1: സൗഹൃദങ്ങളെ എങ്ങനെയാണ്, ഉണ്ടോ കൂടുതലായിട്ട്?
0: സൗഹൃദങ്ങളിലുണ്ട്, അത്യാവശ്യം എല്ലാവരുമായിട്ടും സൗഹൃദങ്ങളുണ്ട്. മാക്സിമം നല്ല ആൾക്കാരുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നല്ലാണ്.
1: സിനിമ
0: കാണൽ കുറവാണ്, പണ്ട് സിനിമ തന്നെയായിരുന്നു, 3-4 സിനിമയല്ലോ ഒരു ദിവസം കണ്ട ദിവസങ്ങളിലുണ്ട്. പക്ഷെ ഇപ്പം എന്തോന്നറിയില്ല, സിനിമ കാണാൻ വളരെ പ്രശ്നമാണ്. അതിന് വീട്ടിലും പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് വൈഫും മക്കളും പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് പിന്നെ അവരെ നിർബന്ധത്തിന് വഴങ്ങി അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവും, അതും പോയാലും ചിലപ്പം കാണും ചിലപ്പം കിടന്നിറങ്ങും. അതാണ് സിനിമയോട് ഇപ്പോഴത്തെ
1: ഒരു ഏജിലുള്ള ഒരു ക്രേസ് മാറി വരും.
0: അതെ.
1: പാട്ടെങ്ങനെയാണ്?
0: പാട്ടാസ്വദിക്കലുണ്ട്.
1: പാടോ?
0: പാടലില്ല, പാടാൻ നമ്മളെ കൊണ്ടാവൂല, പക്ഷെ പാട്ട് കേൾക്കലുണ്ട്.
1: വളയെന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയാണ് ചേട്ടാ ഇത്. വളയം പിടിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ ചെയ്യാൻ. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടി നമ്മൾ കേൾപ്പിക്കും. ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
0: പാട്ട് കേൾക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഏതാ പറയാ, അങ്ങനെ കൊറേ പാട്ടുകൾ മനസ്സിലുണ്ട്. ആകാശദൂത്, അതിനകത്തില്ലേ ഏതെങ്കിലും ഒരു പാട്ട്, ഒരു ഭയങ്കര ഒരു സങ്കടം, ഒരു നല്ലൊരു ഫീല് ചെയ്യുന്ന ഒരു പാടാണ്. അതിനകത്തില്ല ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് എല്ലാവർക്കും
1: വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ റേഡിയോ കേൾക്കുക, ഇത്രയും സമയം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം.
0: എനിക്കും വളരെ സന്തോഷമുണ്ട്.

കൊക്കരിക്കോ സേവലുണ്ട്. ഇപ്പൊ ഒരു കോഴി കിട്ട് ഖച്ചിതമാ മാട്ടിക്കിട്ട്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് താരസ്വരത്തിൽ കോമഡി വേഷങ്ങളിലൂടെ സുപരിചിതരായ കലാകാരന്മാർ കരിയറിൽ പെട്ടെന്ന് മാറ്റത്തിന്റെ പാതയിലൂടെ ബോധപൂർവമോ അല്ലാതെയോ സഞ്ചരിക്കുന്നത് പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം നൽകാറുണ്ട്. മലയാള സിനിമാ ചരിത്രത്തിൽ ഒട്ടേറെ താരങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. അങ്ങനെയൊരു താരത്തിന്റെ വിശേഷമാണ് ഇന്നത്തെ താരസ്വരത്തിൽ. മലയാള സിനിമകളിൽ ഹാസ്യ കഥാപാത്രമായും സഹകഥാപാത്രങ്ങളായും പ്രത്യക്ഷപ്പെട്ട നടൻ പ്രകാശ് വി ജി എന്ന വെട്ടുകിളി പ്രകാശിനെ കുറിച്ച് അറിയാം.
2: മോള് പേടിച്ചോ, നന്നായി. അമ്മമാരുടെ വിചാരം ഇതുകൊണ്ടൊക്കെ എന്റെ കുഞ്ഞിനെ പേടിപ്പിച്ചു കളയാമെന്ന.
3: ഇവർക്ക് എന്താ വേണ്ട? അപ്പൊ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ കുടിച്ചിട്ടില്ല എന്നുള്ള എന്റെ എല്ലാ തെളിവും എന്റെ കയ്യിലില്ലേ? ഹോസ്പിറ്റലിലെയും പോലീസ് സ്റ്റേഷനിലെ എല്ലാം.
2: ഞാൻ എന്റെ ജീവിതത്തിലെ സമാധാനം കളഞ്ഞു. മോളുറങ്ങിക്കും, എന്നിട്ട് അപ്പം പോകുന്നുള്ളൂ. നാളെ രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനുള്ളതല്ലേ? ഈ കല്ലുകൾ കൊണ്ട് ഇവിടുത്തെ ജില്ലകൾ തകർക്കാം. പക്ഷേ എന്റെ മോള് മുറുകെ പിടിക്കുന്ന ആ സത്യമുണ്ടല്ലോ, അതിനൊന്നും തൊടാൻ പോലും പറ്റില്ല. ആ സത്യം എന്നും ഒരു കാവൽ മാലാകയായി നിന്നോടൊപ്പം ഉണ്ടാവും. ഉറങ്ങിക്കോ എന്റെ മോൾ, ഉറങ്ങിക്കോ.

0: നടനാകണം എന്ന മോഹത്തോടെ നാടകത്തിന്റെ ഭാഗമാകുകയും പിന്നീട് തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് സ്റ്റേജ് അഭിനയത്തിൽ ബിരുദം നേടുകയും ചെയ്ത പ്രകാശ് 1987 തീർത്ഥം എന്ന ചിത്രത്തിലൂടെ കുഞ്ഞൻ നമ്പൂതിരിയായി സിനിമയിലെത്തി. 1966 തൃശൂരിലെ അയ്യന്തോളിൽ ജനിച്ച പ്രകാശിനെ മലയാള സിനിമയ്ക്ക് കൂടുതൽ സുപരിചിതം വെട്ടുകിളി പ്രകാശ് എന്ന പേരിലൂടെയാണ്. എന്നോടിഷ്ടം കൂടാമോ എന്ന ചിത്രത്തിലെ വെട്ടുകിളി എന്ന കഥാപാത്രമാണ് പ്രകാശിന് ഈ പേര് സമ്മാനിച്ചത്.
1: എങ്ങോട്ടാണോ ഈ പറക്കുന്നത്?
2: പറക്കാതെ എങ്ങനെ സാർ? അവന്മാരിന്ന് ഒരുങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒന്നുകിൽ ഈ കോളേജിൽ ഇലക്ഷൻ, അല്ലെങ്കിൽ അവന്മാരുടെ മരണം. ഞങ്ങളും കുറെ രക്തം കണ്ടോ? ആ ഏറ് ജോൺ വർഗീസിന്റെ ഗുണ്ടകൾ എറിഞ്ഞതാ സാർ, അല്ലെങ്കിൽ ഇത്ര ഒച്ച കാലം. ഓടോടുന്നു, ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല.
3: അടി വരണ്ടപ്പൊന്ന് വെട്ടുകിളി പറക്കണ പോലെ പറക്കണുണ്ടല്ലോ.
2: അത് പിന്നെ ആവേശം കൂടി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ പോലെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പറക്കും. അത് പോട്ടെ, എന്താ അടുത്ത പരിപാടി?
4: നിന്നെ കൂട്ടത്തിൽ കൂട്ടണമെന്ന് ആലോചിക്കട്ടെ ആദ്യം.
2: അയ്യോ ചതിക്കല്ലേ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്.
3: അല്ലിറാണി വരുന്നുണ്ട്. അല്ലിറാണി കയറ മുഴക്കിക്കൊണ്ട് എഴുതാനുണ്ടപ്പോ ഏതോ ഒരു മന്ത്രിയുടെ എസ്കോർട്ട് വേണ്ടിയാ കരുതിയേ.
5: മന്ത്രിക്കല്ല എസ്കോർട്ട്, എനിക്ക് തന്നെയാ. എന്താ പൊന്നുമോനെ പിടിച്ചില്ലേ?
2: ഈ ശവം കൊണ്ടിരുന്ന വണ്ടിക്ക് എന്ന് മുതലാണ് എസ്കോർട്ട് വണ്ടി എന്ന് പറയാൻ
5: തുടങ്ങിയത്?
4: അവളെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഇലക്ഷൻ നിന്ന് പോയില്ലേ?
3: അതെ.
4: അല്ലെങ്കിൽ രഞ്ജിത് ലാൽ ആരാണെന്ന് അവിടെ വെച്ച് തന്നെ അവള് കണ്ടേനെ.
2: നീ ചെയർമാനായാലും ഇല്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല. പക്ഷെ കഷ്ടകാലത്തിന് എങ്ങനെയും ജോൺ വർഗീസ് ജയിച്ച ആരതി മേനോൻ ഹൈ ടെൻഷൻ കമ്പി പോലെ ഈ കോളേജിനകത്ത് ഇരുന്ന് ഷൈൻ ചെയ്യും.
3: ഒരു പീരപ്പെണ്ണ അങ്ങനെ ഷൈൻ ചെയ്താ നമ്മളെ കൈയും കെട്ടി നോക്കിയിരിക്കും.
2: പീരപ്പെണ്ണ എന്ന് പറഞ്ഞ് നീ ആ കുട്ടിയെ കൊച്ചാക്കൊന്നും വേണ്ട. അവളൊരു എടുപ്പുള്ള പെണ്ണ് തന്നെയാ. നമ്മളൊന്നും എടുത്ത പൊങ്ങൂലേ മോനെ.
3: എടുപ്പണ്ടാ മോനെന്താ, അവളുടെ മുമ്പിൽ രണ്ട് ആന നടക്കുന്നുണ്ട്.
2: നീ സൂക്ഷിച്ചു നോക്കിയിട്ടില്ല ദിലീപെ, അവളുടെ മുമ്പിൽ ശരിക്കും രണ്ട് ആന നടക്കുന്നുണ്ട്.
5: ഞാൻ വെട്ടുകളെ എവിടെയൊക്കെ തിരക്കി.
2: അതെന്തിനാ കുട്ടി എന്നെ തിരക്കുന്നത്?
5: വെറുതെ ഒന്ന് കാണാൻ.
2: അത് വേണ്ട, ഞാൻ കുട്ടിയുടെ ശത്രുപാളയത്തിലാണ്. എന്നെ സ്വാധീനിക്കാൻ വെറുതെ പ്രലോഭനങ്ങളുമായി പുറകെ വരരുതേ.
5: വെട്ടുകിളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.
2: എന്റെ പേര് വെട്ടുകിളി എന്നല്ല, മാമോദീസ മുഖ്യ പള്ളിയിലിട്ട പേരുണ്ട് ജോസഫ്, അത് വിളിച്ചാ മതി.
5: എനിക്ക് വെട്ടുകിളിന്ന് വിളിക്കുന്നതാ ഇഷ്ടം, ഞാൻ അങ്ങനെ വിളിക്കും.
2: പഞ്ചാരവാക്ക് പറഞ്ഞു മയക്കി എന്റെ വോട്ട് സ്വാധീനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. എന്റെ വോട്ട് രഞ്ജിത് ലാലിന് തന്നെ.
5: എന്നങ്ങനെ തീരുമാനിച്ചാലോ?
2: ആ തീരുമാനമാണ്
5: എങ്കിൽ ജോസഫ് എന്ന ഈ വെട്ടുകിളി രഞ്ജിത് ലാലിന് വോട്ട് ചെയ്യുന്നില്ല. ആരതി മേനോനാണ് പറയുന്നത്, ജോസഫ് ജോൺ വർഗീസിനെ വോട്ട് ചെയ്യൂ.
2: വോട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് എന്ത് തരും?
5: എന്ത് വേണം?
2: എന്ത് ചോദിച്ചാലും തരൂ.
5: എന്റെ ഹൃദയം പറിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് തരും, അത് മതി.
2: അതെനിക്ക് വേണ്ട.
5: പിന്നെ ജോസഫിന് എന്ത് വേണം?
2: ഒരു ഉമ്മ തരും,
5: അത്രേ ഉള്ളോ? എല്ലാവരും ശ്രദ്ധിക്കും, കേവലം ഒരു ഉമ്മ ഉണ്ട്. $10 million വിലയുള്ള ഒരു വോട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിന് ലഭിക്കുമെങ്കിൽ ഞാനിതാ ജോസഫിനൊരു ഉമ്മ സമ്മാനിക്കുന്നു.
6: നീ എന്തായി പറയുന്നത്?
5: വെയിറ്റ്, പക്ഷെ ഒരു കണ്ടീഷൻ, ജോസഫ് വാക്ക് മാറില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കണം.
2: ഓക്കേ, $10 million വിലയുള്ള ആ കിസ്സിനു വേണ്ടി ഞാൻ എന്റെ വോട്ട് കുട്ടിക്ക് സമ്മാനിക്കുന്നു.
5: വാക്ക് മാറരുത്, വാക്ക് മാറിയാൽ വെട്ടുകിളി പിന്നെ ഈ കോളേജിൽ പറക്കില്ല, അറിയാലോ ആരതിയെ.
2: നീ ചൂടാവണ്ട, ഇപ്പൊ എന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ നീ പോലും നിന്നെ കോട്ട് ചെയ്യില്ല. ഇറ്റ് വാസ് വെർജിൻ കിസ്. ഈ കോളേജിന്റെ രോമാഞ്ചമായ ആരതി മേനോൻ ഇന്ന് നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ ഈ കോളേജ് ഭരിച്ചിരുന്ന അവർ ഇനി ഈ നഗരം ഭരിക്കും. വിവാഹ ജീവിതത്തിന്റെ വാതായനങ്ങൾ തുറന്ന് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചവർണക്കിളി പറന്നു പോവുകയാണ്. ഈ നഷ്ടം ഈ കോളേജിന്റെ മുഴുവൻ നഷ്ടമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഒത്തുചേർന്ന ഈ മുഹൂർത്തത്തിൽ ആരതിയുടെ ആഗ്രഹപ്രകാരം വിഘടിച്ചു നിന്ന ജർമ്മനികൾ ഒന്നാവുകയാണ്. നമുക്ക് ഈ ബെർലിൻ മതിലുകൾ തകർക്കാം. ഇതുവരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്ന രഞ്ജിത് ലാലും ആരതി മേനോനും ഇനി മുതൽ നല്ല സുഹൃത്തുക്കളായിരിക്കും.
0: തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അഭിനയം പഠിച്ചിരുന്ന സമയത്ത് പ്രകാശ് അടക്കമുള്ള വിദ്യാർത്ഥികൾ

0: 1984 കാലിക്കറ്റ് സർവകലാശാല വൈക്കം മുഹമ്മദ് ബഷീറിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചപ്പോൾ അവിടെയൊരു തിയേറ്റർ ഫെസ്റ്റ് നടത്തി. അതിൽ 3-4 നാടകങ്ങളിൽ പ്രധാന വേഷം ചെയ്തത് പ്രകാശായിരുന്നു. പ്രകാശിന്റെ ഫോട്ടോയും വാർത്തയും ചില മാസികകളിൽ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അതു കണ്ടിട്ടാണ് സംവിധായകൻ മോഹൻ 1987 തന്റെ തീർത്ഥം എന്ന ചിത്രത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത്.
1: പാർവതിക്ക് എന്നോടെങ്ങനെ ഹൃദയം കൊണ്ട് അടുക്കാൻ ഇഷ്ടമാണ്? ആണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുമോ?
2: നോ നോ, അതെങ്ങനെടാ ഈ ഹൃദയം കൊണ്ടടുക്കുന്നേ? അങ്ങനെ ഒരു
3: എവിടുന്ന്
2: യവനി സാഹിത്യമൊക്കെ എവിടുന്ന് പഠിച്ചടേ?
1: ഊട്ടി പഠിച്ച പെണ്ണല്ലേ, ഇനി മലയാളം മനസ്സിലായില്ലെങ്കിലോ? ഞാൻ ഇംഗ്ലീഷിലാ കാച്ചേ.
3: എങ്കിലാ പെണ്ണിന് ഒന്നും മനസ്സിലാകില്ല, നിന്റെ റൊമാൻസ് ഇവിടെ തീരും.
2: നീ എന്തിനാ ഇംഗ്ലീഷിൽ എഴുതിയ? ഷോ എഴുതിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് മാഷിന്റെ അടുത്ത് ചോദിക്കാം, അർത്ഥം ശരിയാണോന്ന്.
1: അർത്ഥമൊക്കെ ശരിയാ, ഇനിയിപ്പോ മാഷിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല.
2: പക്ഷേ അവള് വേറെ വല്ല പുസ്തകവുമാണ് നാളെ എടുക്കുന്നതെങ്കിലോ?
1: അതെ, പിതാവ് തിരുവായ കൊണ്ട് ഉണർത്തിക്കായിരുന്നാ മതി. ആ കുട്ടി നാളെ ആ പുസ്തകം തന്നെ എടുത്ത് വായിച്ചോളൂ.
2: ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. നാളെ പാർവതി എത്തുന്നു, എഴുത്ത് കാണുന്നു, പിന്നെ ടെൻഡറിംഗ് റൊമാൻസ്.
3: അത് നാളെ അറിയാം, റൊമാൻസ് ആണോ അതോ വയലൻസ് ആണോ.
2: കല്ലുള്ള കയ്യിൽ നിന്ന് തൊട്ടാൽ റൊമാൻസ് അല്ലേ വയലൻസ്? പൊട്ടുനോക്ക്.
4: പിന്നെ നീ പറഞ്ഞ പുസ്തകം അവിടെ ഇല്ല. ഇല്ലില്ല.
3: ഓ, ഞങ്ങള് കണ്ടു.
4: എന്താ കണ്ടു?
2: മാഷേ അവിടെ നിന്ന് ചമ്മി ചമ്മി ചമ്മി ചമ്മി ചമ്മുന്നത്.
4: ചമ്മിയോ? ചമ്മിയെങ്കിലേ കണക്കായി പോയി. എന്താണ് വിചാരിച്ചേ? ഞാൻ നിന്റെ കളിപ്പിള്ളയാണോ? വൈകുന്നേരം വന്നേരല്ല പഠിക്കാൻ നടക്കും.
2: അങ്ങനെ റഫറിയുടെ അകാരണമായ ഇടപെടൽ മൂലം ആരും ഗോളടിക്കാതെ കളി സമനിലയിൽ പിരിഞ്ഞു.
5: സിസ്റ്ററെ, അവനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എല്ലാം ഞങ്ങളുടെ തെറ്റാ.
6: സോറി.
5: സത്യമായിട്ടും അവനൊരു പാവ.
0: തീർത്ഥത്തിൽ അഭിനയിച്ചുകൊണ്ട് പ്രകാശ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നു. തുടർന്ന് പിറവി, അപരാന്നം, ഇസബെല്ല, ക്ഷണക്കത്ത് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇടയ്ക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ഓട്ടോ ഡ്രൈവറായും LIC ഏജന്റായും ജോലി നോക്കി.
2: നീ എന്നെ തെറ്റിദ്ധരിക്കരുതടാ, അകത്തു നിറയെ പോലീസുകാരായിരുന്നു. നിന്നെ അങ്ങനെ അവരെ കണ്ട അതാ ഞാൻ അങ്ങനെ ചെയ്തത്. നിനക്കറിയാലോ എന്നെ.
7: ആദ്യവർത്ത് നീ എന്നെ ചതിക്കാൻ 50,000 രൂപ വിലയുള്ള അറവുമാടല്ലേ ഞാൻ? പക്ഷേ നീ എന്നെ ഒളിപ്പിക്കണ്ടായിരുന്നടാ, എനിക്ക് മതിയായി ജീവിതം. പേപ്പട്ടിയെ പോലെ എല്ലാവരും കൂട്ടി എന്നെ ഓടിക്ക. മതിവേലു, പോലീസ് എന്നെ പിടിച്ചോട്ടെ.
2: പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കച്ചവടം, പിടിക്കപ്പെട്ട 10 വർഷം വെളിച്ചം കാണില്ല നീ.
7: പക്ഷേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ, അവരുടെ കയ്യിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
2: അത് എനിക്കും നിനക്കും മാത്രമല്ല അറിയൂ, പക്ഷെ പോലീസും നയമോ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ.
7: അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിടി കൊടുക്കുന്നത് നല്ലത്. ഞാൻ കാരണം നീ നമ്മുടെ കൂട്ടുകാരും ഇടി കൊണ്ട് ചാവണ്ടല്ലോ.
2: നീ അതൊന്നും ഓർക്കണ്ട, തൽക്കാലം നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഒരു ദിവസമൊക്കെ കലങ്ങി തെളിയും, അന്ന് നീ മടങ്ങി വന്നാ മതി. നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാനും ചെയ്യാം. ചെല്ലടാ. ഞാനല്ലേ പറയുന്നത്, ചെല്ലടാ.
7: കള്ളക്കടത്ത് തൊണ്ടിയാന്ന് കരുതി കാറിൽ നിന്നെടുത്ത എനിക്ക് തെറ്റി. ഇനി ഇത് തിരിച്ചു കൊടുക്കാതെ വയ്യ. ഞാൻ മടങ്ങി വന്നില്ലേ, നീ അത് ചെയ്യണം. ഞാൻ കാരണം ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ശേഷക്രിയ മുടങ്ങരുത്.
2: ചേട്ടത്തി, ഇവിടെ ഒരു ഒരു ഗോപികയുണ്ടോ?
8: ഒരു ഗോപികയില്ല, രണ്ട് ഗോപികയില്ല.
2: അയ്യോ അയ്യോ ചേട്ടത്തി, അതെ ഞാനേ ഇവിടുത്തെ പെൺകുട്ടിയെ കാണാൻ കുറെ ദൂരേന്ന് വരെ.
8: ഓ, എന്ത് മോളെയോ?
2: അല്ല, അത് ചെറിയൊരു ആലോചനയ്ക്കാ.
8: നിനക്കാ? അപ്പൊ വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസിലോ നോക്കുന്നതല്ലേ നല്ലത്?
2: അയ്യോ ചേട്ടത്തി, അത് എനിക്കല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടിയാ.
8: ഓ, അപ്പത്താൻ ബ്രോക്കറാ. പെണ്ണിനെ കാണിച്ചു തരാം, പക്ഷെ കല്യാണം നടന്നാൽ കമ്മീഷൻ 50-50. വരൂ.
2: ആ

0: മോളെ, ഈ പയ്യൻ നിന്നെ കാണാൻ വന്നതാ കൊറേ ദൂരെ.
1: നമസ്കാരം.
0: നല്ല മനുഷ്യൻ, തങ്കം പോലത്തെ മനുഷ്യൻ. നിങ്ങള് സംസാരിച്ചിരിക്കൂ, ഞാൻ പോയി ചായ ഇടാം.
2: എല്ലാം ഞാൻ കേട്ടു. വിവാഹത്തിന് സമയമാവുമ്പോ ഞാൻ അറിയിക്കാം. ബ്രോക്കർ അന്ന് വന്നാ മതി.
1: അയ്യോ, ഞാൻ ബ്രോക്കർ അല്ല, അത് ഞാൻ ചുമ്മാ ഒരു പുള്ളു പഠിച്ചതാ. നിങ്ങളെ ഒന്ന് മുട്ടാൻ പേടിക്കണ്ട, ഞാൻ തട്ടിക്കൊണ്ടു പോകാനൊന്നും വന്നതല്ല. നമ്മുടെ വേണുഗോപാലകൃഷ്ണനെ അറിയില്ലേ? അവൻ പറഞ്ഞു വിട്ടതാ.
2: വേണുഗോപാലകൃഷ്ണൻ?
1: ആ അതേനെ, അന്ന് നിങ്ങളെ പിടിച്ച് കാറിലിട്ട് കൊണ്ടുപോയ പാർട്ടി എന്റെ ഫ്രണ്ടാ, ക്ലോസ് ഫ്രണ്ടാ. കക്ഷി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ അവൻ ഇവിടെ വന്നതും നിങ്ങൾക്കിടന്ന് കാറിയതും ഒക്കെ കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. ഇപ്പ മാറ്റിത്തരാം. അതിനാ ഞാൻ തന്നെ വന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾ നിലവിളിക്കൊന്നുമില്ലല്ലോ.
3: ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്.
1: ഈ ഉപകാരം ഞാൻ ഒരിക്കലും മടക്കില്ല സാർ. സാറിന് നന്മ വരും.
4: സത്യൻ അന്തിക്കാട് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണ് പ്രകാശ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഭാഗ്യദേവത തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ശ്രദ്ധ നേടുകയുണ്ടായി.
5: ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ?
6: ചെറിയ സംശയമാണ് ചോദിച്ചോ.
5: ഈ പശുക്കൾ എത്ര കളറുണ്ട്?
6: പശുക്കളോ?
5: അതെ,
6: പശുക്കള് പല കളറിലും ഉണ്ടല്ലോ. വെള്ളയുണ്ട്, കറുപ്പുണ്ട്, ബ്രൗൺ ഉണ്ട്, ഉള്ളിയുണ്ട്.
5: പക്ഷെ പച്ച കളറിലുള്ള പശുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
6: നിനക്ക് പച്ച മാത്രം മതിയോ? അല്ല, ഈ ഓറഞ്ച് പശു ഉണ്ട്, നീല പശു ഉണ്ട്, അതൊന്നും കണ്ടോ? എനിക്ക്
5: കണ്ടാ കൊള്ളാം.
6: ഞാൻ കാണിച്ചു തരാം. വാ, വാടാ.
2: ഗോപനല്ലേ?
6: ഉണ്ടല്ലോ. ഗോപാ, ഇരിക്കൂ, ഇവരൊരു സംശയം തീർത്തോട്ടത് വരാം. നടക്ക സുകുമാരാ. സംശയമല്ലാണെങ്കിൽ എന്നേക്കാൾ നല്ല വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരാൾ ഇവിടെ അങ്ങോട്ട്
5: ചോദിച്ചു. അതല്ല പോട്ടോ, ഈ ഭൂമി കുഴിച്ചാ എന്താ കിട്ടുക?
6: ഭൂമി കുഴിച്ചാ വെള്ളം.
5: പിന്നെ കുഴിച്ചാലോ?
6: പിന്നെ കുഴിച്ച പാറ.
5: പിന്നെയും കുഴിച്ചാലോ?
6: പിന്നെ കുഴിച്ച കൽക്കരി.
5: പിന്നെയും കുഴിച്ചാലോ?
6: നീ എന്തിനാ പിന്നെ പിന്നെ കുഴിക്കുന്നത്?
5: അല്ല പോട്ടോ, നോക്ക്, ഇന്ത്യതാ ഇവിടെ കണ്ടോ, അമേരിക്കതാ ഇവിടെ. അപ്പൊ ഇന്ത്യന്ന് നേരെ കുഴിച്ചു കുഴിച്ചു പോയാ അമേരിക്കയിലെത്തില്ലേ? ഇല്ലേ?
6: ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോടത്തോളാം. വാസുകുമാരാ,
5: വേണ്ട, എനിക്ക് മറുപടി വേണ്ട.
6: വാടാ.
5: വേണ്ടെന്ന് പറഞ്ഞില്ലേ?
7: ഇവിടെ കലക്കും. അതെ, പഴയ പെണ്ണ് പെണങ്ങി പോയത് നന്നായി. ഇവളുടെ വാചകടിയിൽ ആരും വീഴും.
8: നമ്മളിങ്ങനെ ലോക്കൽ ചാനലിലൂടെ ഓരോരുത്തരെയൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവരും. അപ്പോഴേക്കും മൻകിട ചാനലുകാർ വന്നവരെ തട്ടിക്കൊണ്ടുപോകും. പിന്നെ സീരിയലായി, സിനിമയായി, എന്തെങ്കിലും.
7: അവരൊക്കെ മര്യാദയ്ക്ക് കാശ് കൊടുക്കും.
8: എനിക്ക് കിട്ടിയാലല്ലടാ കൊടുക്കാൻ പറ്റുള്ളൂ. കഴുതെ രണ്ടു മണിക്കൂർ പരിപാടിക്ക് ആകെ കൂടി കിട്ടുന്ന ഒന്നര പരസ്യ, അതാണെങ്കിൽ കടവും.
7: കടണ്ട്?
8: കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഇന്ന് സഹകരണ ബാങ്കിൽ കുറിയടക്കേണ്ട ദിവസമല്ലേ. ഏതെങ്കിലും വാടക പിരിഞ്ഞു കിട്ടാൻ ബാക്കിയുണ്ടോ?
7: കഞ്ഞിപ്പാടത്ത് രണ്ട് വീട്ടിൽ കിട്ടിയിട്ടില്ല.
8: ആ എങ്കിൽ വാടാ കഴുതെ.
9: ഒരു പാട്ട് പാടി.
10: ആ പാട്ട്.
11: എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താനമാ.
9: എന്തിനാണാ ദുഃഖിക്കുന്നേ?
11: അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലോ?
9: തല്ലേ? നീ എന്തായാലും ഞങ്ങളോട് പറയണ. പറയാ, നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചടാ.
11: ഞാൻ പറയാം, നമ്മളെ കോയിക്കൽ ഗോപാലൻ നായരുടെ മോളിൽ.
9: അവക്കെന്ത് പറ്റി?
11: അവക്കല്ല പറ്റിയത്, എനിക്കാ. എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു ഒരു തടസ്സുണ്ട്. എന്റെ കൈകാലും ആകെ വിറയ്ക്കണം.
12: ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പം അവളിങ്ങനെ തറ. ചെല്ലെ ചെല്ലെ, ഞാൻ ഇതിനിടെ കാണും.
13: വിമലയുടെ പേരെന്താ?
14: എന്താ പതിവില്ലാതെ വാസുവേട്ടന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വലുതാണോ?
13: ചെറിയ തോതിലൊരു.
14: അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ?
13: ഉണ്ട്.
11: അയ്യോ, ആരോടെ പോയി?
14: അയ്യോ,
13: പോയിട്ടില്ല, അത് അവന്റെ അവന്റെ കയ്യിലായി പോയി.
14: രണ്ടുപേരും കൂടി
13: ചുറ്റിക്കളിയാണല്ലോ.
14: പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത്.

0: ഞാനും വേണോ?
1: ഞാൻ എന്നോടത് വേണ്ടായിരുന്നു.
0: ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര.
2: ആണോ?
3: വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങാനും പറഞ്ഞാൽ സംഗതി കൊള്ളാവോ?
1: ചെന്നൈയിൽ നിന്ന് പേടിപ്പിക്കാതിരിക്കും. എനിക്കൊരു ധൈര്യത്തിന് നീ കൂടെ നിൽക്കില്ലേ?
0: അല്ല, ഞാനുണ്ട്. എന്നാലും വാസോട്ടൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അതിന്റെ ഒരു ശരി. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറയാനൊക്കെ
1: ഉണ്ടാവില്ലേ?
0: പേടിക്കണ്ട, ഞാൻ ഈ
1: കൈപ്പന്തലുണ്ടാവും.
4: ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ?
1: അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു.
4: എന്തിയാ വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ?
1: മീര അത് കാര്യാക്കണ്ട, അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം.
4: വാസു എന്താ പറഞ്ഞു വരുന്നേ?
1: ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ല. സാധകത്തിന്റെ ഒരു കുറവുണ്ടേ.
3: ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ?
4: എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക?
1: മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛൻ അറിയില്ലല്ലോ.
4: പമ്പരാന്മാർക്ക് തോന്നാത്ത സന്മനസ്, ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു.
5: ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ നായകന്റെ സുഹൃത്തായും ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിൽ വേലായുധൻ എന്ന കഥാപാത്രത്തെയും തന്റെ അഭിനയ മികവിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. കൂടാതെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ അദ്ദേഹം നാടകങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആലഞ്ചേരി തമ്പ്രാക്കളിലെ വാസുദേവൻ എന്ന കഥാപാത്രം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കൃഷ്ണൻ, വാനരസേനയിലെ അച്യുതൻ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾക്കാണ് അദ്ദേഹം ജീവൻ നൽകിയിട്ടുള്ളത്.
6: ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ.
1: ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്ന.
6: എന്തേ, സ്വകാര്യം പറത്തിൽ ഇനി തീർന്നില്ലേ?
7: ഏയ്, അത്രക്കൊന്നുമില്ല, ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു.
6: അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്.
1: അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ, ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ.
7: കുഞ്ഞുഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തണില്ല, നിന്റെ ഷുഗർ കൂടും. അല്ല, സാറ് വരണില്ലാവോ?
1: അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ?
7: ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഗീതു ഈ ആൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ?
1: അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കാറുണ്ടല്ലോ.
7: ആ ചെവി ഇങ്ങോട്ട് തന്നെ മോനെ, ഓട പട്ടി.
1: ആ ചെവി ഒന്ന് തരൂ, പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമോടോ പിള്ളച്ചാട്ട.
6: കുഞ്ഞിഷ്ണ എന്തൊക്കെ ഈ പറയുന്നേ?
1: ഒക്കെ ഞാൻ അറിഞ്ഞോട്ടോ, എന്നോടൊന്നും വിളിക്കണ്ട.
6: ആരാ ഇത് പറഞ്ഞത്?
1: പുതുമണവാളൻ. പുതുമണവാളൻ? അതെ, പിള്ളച്ചാട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചി പറഞ്ഞു നല്ല തിരക്കനാണ്, സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്കിഷ്ടായിട്ടോ.
7: എന്താ വണ്ടി നിർത്തിയത്?
1: ഇത് നോക്കിയേ. കൊറച്ച് പിണ്ണാക്ക.
8: നിന്റെ തലയിൽ എന്താണെന്നല്ല ചോദിച്ചത്?
1: ചാക്കില് പിണ്ണാക്കാന്ന ഞാൻ പറഞ്ഞത്.
8: തലയിലും ചാക്കിലും പിണ്ണാ.
1: ഓ പിള്ളച്ചേട്ടാ, ദേ ഞാനൊക്കെ വിളിച്ചു പറയും കേട്ടോ.
7: വേണ്ട, നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. കഥ പറയാൻ രണ്ട് കാതികി ഒന്നില്ലേ കൊച്ചിൻ പ്രദേശ്, അവരായി ചാക്കിൽ എന്താ വേണോ?
8: വാഴപ്പിണ്ടി ചാക്കിലാക്കി ഈ മാസ പറ്റിക്കാമെന്ന് വിചാരിച്ചില്ലടാ. അവന്മാർ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം.
1: അയ്യേ, എന്നാ പിന്നെ ഞങ്ങൾ അഴിച്ചു കാണിച്ചു കൊടുത്തൂടെ.
7: ഏത്? ഈ മുണ്ട.
1: അല്ല, ചാക്ക്.
7: ഒട്ടടി വെച്ചെന്നാണല്ലോ വലിക്കടാ.
1: ഇതൊരു കഷ്ടത്, ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല.
3: അച്ഛൻ എടാ നിക്ക, എടാ നിക്ക. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പഴച്ചു?
1: എനിക്ക് പേടിയാ, അമ്മ അറിഞ്ഞാല്.
3: ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം, ഇതൊരു കാര്യമില്ലാതെ പണിയതിന്.
1: വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ
3: നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ, നീ എന്താ ഓർക്കാത്തെ?
1: മണിയണ്ട,
3: ധൈര്യമായിട്ടിരിക്കുക, നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല.

0: മണിയണ്ട, മണിയണ്ട.
1: എന്താ
0: എന്താച്ചു? അമ്പലത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് ഞാനാ.
1: അത് പിന്നെ ഞാനല്ലെങ്കിൽ നീ ആയിരിക്കും ഉറപ്പല്ലേ?
0: ഒന്നിച്ച് കുറച്ച് പണം കിട്ടിയാൽ തങ്കമണിയെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് കരുതി ചെയ്തതാ.
2: അമ്പടാ, നീ ആള് കൊള്ളാലോ.
0: ഇപ്പൊ ആകെ പ്രശ്നമായി. കമ്മിറ്റിക്കാരൻ എന്റെ അമ്മയുടെ അടുത്ത് പോയി. മഷിയിൽ എന്റെ മുഖം കണ്ടതുകൊണ്ട് അമ്മ സത്യം പറഞ്ഞില്ല.
1: പിന്നെന്താ?
0: എടാ, അത് കഴിഞ്ഞ് അവര് നിന്റെ അച്ഛനെ കാണാൻ പോയിരിക്കാ. മഷിയിൽ എന്റെ മുഖം കണ്ടാൽ നിന്റെ അച്ഛൻ സത്യം വിളിച്ചു പറയും. ഞാൻ കുടുങ്ങും. ഞാൻ കുടുങ്ങിയാല് എന്റെ അമ്മ നിന്റെ പഴയ കഥ മുഴുവൻ വിളിച്ചു പറയും. ആകെ
2: പ്രശ്നമാകും.
0: ഒറ്റ വഴിയുള്ളൂ, നീ കൂടി ഈ മോഷണത്തിൽ പങ്കുചേരണം. നിന്റെ മുഖം കൂടി മഷിയിൽ കണ്ടാൽ അമ്മാവൻ സത്യം പറയില്ല, നമ്മൾ രക്ഷപ്പെടും.
1: എനിക്ക് സമയം കളയണ്ട. നീ എവിടെ വെച്ച്?
0: ഉഴക്കരയിൽ കുഴിച്ചിട്ടിരിക്കാം.
1: എത്രയും പെട്ടെന്ന് നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കുച്ചിടണം.
0: മോഷണം നടത്തണമെങ്കിൽ ഇങ്ങനെ തന്നെ നടത്തണം.
1: തക്ക സമയത്ത് ബുദ്ധി തോന്നിയ കാരണം അമ്പല കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു.
0: ഇതിനകത്തുള്ള പണം മുഴുവൻ എടുത്തിട്ട് വേണം ഈ പെട്ടി ആരും അറിയാതെ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കാൻ.
1: മുഖം മറിക്കടാ, മുഖം മറിക്കാൻ.
2: എന്റെ എല്ലാം നിന്റെ.
0: അത് പറഞ്ഞാ പോരെ,
2: ഒന്നും കാണുന്നില്ല.
0: ഞാനും കാണുന്നില്ല.
1: എന്ത് പണിയാ ചെയ്തത്?
0: നീ പറഞ്ഞ പണി.
1: എന്താ മാറ്റി പണി?
3: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലെ സുകുമാരൻ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലെ ഓഫീസ് ബോയ്, അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ ജോയ്, ഭാഗ്യദേവതയിലെ ചാർലി, കഥ തുടരുന്നു എന്ന ചിത്രത്തിലെ വെങ്കിടി, കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിലെ സത്യൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന്റേതായിട്ടുള്ളത്. എല്ലാം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയ വേഷങ്ങളായിരുന്നെങ്കിലും 2017 ദിലീഷ് പോത്തന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തുണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലെ വേഷത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു മുഖം മലയാളി പ്രേക്ഷകർ കാണുന്നത്. ഇതിലെ അഭിനയത്തിന് ഏറെ പ്രശംസ പിടിച്ചുപറ്റുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് നല്ല നല്ല വേഷങ്ങൾ കിട്ടിത്തുടങ്ങി. വൈറസ് എന്ന ചിത്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ, സ്പോർട്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഖോ ഖോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച രജിഷ വിജയന്റെ പിതാവായിട്ടും അദ്ദേഹം നല്ലൊരു വേഷം കൈകാര്യം ചെയ്തു.
4: എനിക്ക് രണ്ട് കാര്യം അറിഞ്ഞാ മതി. ഓട്ടം പോയാല് സ്പോട്ടില് കാശ് കിട്ടണം. പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിയാല് എന്റെ കുടുംബത്തിന് മക്കളുടെ പഠിപ്പും സർക്കാർ ഏറ്റെടുക്കണം.
5: ചേട്ടന്റെ പേരെന്താ?
4: സദാശിവ.
5: സദാശിവൻ ചേട്ടൻ, ഒന്നാമത്തെ കാര്യം ചേട്ടൻ പറഞ്ഞ കൂടെ തന്നെ നടക്കും. രണ്ടാമത്തെ കാര്യത്തിൽ ചേട്ടന് ഒരു അപകടവും പറ്റില്ല എന്നുള്ള ഉറപ്പ് തന്നെ എനിക്ക് തരാൻ പറ്റും.
4: ആ ഉറപ്പ് സീല് വെച്ച കടലാസിൽ എഴുതി തന്നാ മതി, ഞാൻ വരാം സാർ.
5: എന്താ സീറോ?
4: വേണ്ട, സാറിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
6: എന്റെ വീട്ടില് ഇപ്പാരുമില്ല, ഉണ്ടായിരുന്നു. ഇപ്പൊ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എന്ത് നിർത്തിയെ? വേറൊന്നുമില്ല. ജോയിക്ക് നിങ്ങളുടെ വീട്ടിലാരൊക്കെ
4: ഉണ്ട്? ഭാര്യ മക്കളും രണ്ടു കുട്ടികളും.
7: അല്ല, നിനക്ക് ഈ കടുമാങ്ങാച്ചാർ ഇപ്പൊ ഇഷ്ടമല്ലാതായോ? പണ്ട് ഞാനിത് തൊട്ടാ തന്നെ നീ എന്തൊരു ബഹളായിരുന്നു. കഴിക്കി. എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ? കുട്ടികള് നിന്നെ വട്ടം ചുറ്റിക്കുന്നുണ്ടല്ലേ?
8: എനിക്കറിയില്ലപ്പാ, ഈ സ്കൂളിന് ഒരു പി ടി ടീച്ചറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്റെ അടുത്ത് വേറൊരു മാർഗമല്ല ഉണ്ടായിപ്പോയി. ബെന്നിന്റെ ബിസിനസ് ഒക്കെ അത്യാവശ്യം നല്ല മോശമായിട്ടാ പോകുന്നത്. എങ്ങനെങ്കിലും പിടിച്ചു നിക്കണം. അതാ ഞാൻ പിന്നെ
7: ഇപ്പൊ തന്നെ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു.
8: അതല്ലപ്പാ, ഈ കുട്ടികൾക്ക് സ്പോർട്സിലും കുന്തത്തിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ചുമ്മാ അവരുടെ പുറകെ ഇങ്ങനെ.
7: അവരുടെ പ്രായത്തില് നീ ഇങ്ങനെയൊക്കെ തന്നെയല്ല ആയിരുന്നേ? അവർക്ക് കുറച്ച് സാവകാശം കൊടുക്ക്. നിന്റെ ഈ വാശിയൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു നല്ല ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം. എന്താ മാഡം, ആകെ ഗൗരവത്തിലാണല്ലോ. എന്തേ, എന്തു പറ്റി?
8: ഒന്നുമില്ല.
7: ശിവ, അഞ്ജു, എന്തെല്ലാം കാര്യങ്ങളായി തലയിൽ കിടന്ന് ഓടുന്നത്.
8: അഞ്ജു ഒരു കൊച്ചു കുട്ടിയാണപ്പാ, ഈ ആവശ്യമില്ലാത്ത ബന്ധത്തിലൊക്കെ പോയി പെട്ടാൽ അവളുടെ ഭാവിയെ ബാധിക്കും. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മെച്ചൂരിറ്റി ആ കുട്ടിക്ക് ഇല്ല. ഞാൻ പറഞ്ഞ്
7: അപ്പോ പ്രേമം ഒരു അത്ലറ്റിന്റെ ഭാവിയെ ബാധിക്കുമെന്നൊക്കെ നോക്ക് തോന്നി തുടങ്ങിയല്ലോ. അത് കൊള്ളാം.
9: ആരാ?
10: ധനീഷിന്റെ കൂട്ടുകാരനാ ആന്റണി. ഇപ്പൊ എങ്ങനെയുണ്ട്?
9: ഇപ്പോ ഭേദമായി തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മ മുഴുവനും ശരിയായിട്ടില്ല.
10: മോന്റെ കൂട്ടുകാരൻ വന്ന മോന് മനസ്സിലായോ? മോനെ
9: രണ്ട് കുട്ടികൾ വട്ടം ചാടി പോകാൻ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചതാ. ബസ് നിന്നിടിച്ചു. മോന് ഓട്ടോറിക്ഷ
11: അല്ല.
9: ഒരു മോളൊരുത്തി ഉണ്ടായിരുന്നത് നേരത്തെ പോയി. എന്റെ മോളെ ഒരുത്തൻ ചതിച്ചതാ. അവൾക്കത് താങ്ങാൻ പറ്റിയില്ല. വീട്ടിൽ ആരില്ലാത്തപ്പോഴാ എന്റെ മോളത് ചെയ്തത്. ഇവനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയായി ജീവണ്ടെന്നേ ഉള്ളൂ. വേണ്ട, അവൻ എന്തിലും അങ്ങോട്ട് കിടക്കണത് എളുപ്പം. ഇപ്പൊ ഈ ചെയ്യണതൊക്കെ തന്നെ വലിയ ഉപകാരം.
3: മമ്മൂട്ടി നായകനായ ഒന്ന് എന്ന ചിത്രത്തിലെ അഡ്വക്കറ്റ് പത്മനാഭൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം തന്മയത്വത്തോടെ അവതരിപ്പിച്ചു.
7: പ്രശ്നമാണ്
12: അവസാനത്തെ വരി സൂക്ഷിച്ചോന്നൊക്കെയുള്ള ഒരു പ്രയോഗം. ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെയൊക്കെ എഴുതും. മുഖ്യമന്ത്രിയുടെ ജീവന് അപകടമുണ്ട് അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കും എന്നൊക്കെയല്ല എന്റെ അർത്ഥം.
13: അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചത്.
12: യു വിൽ ബി ചാർജ്ഡ് വിത്ത് ദ അബറ്റ്മെന്റ് ഓഫ് ക്രിമിനൽ ഓഫൻസസ് ദാറ്റ് മേ ബി ഡൺ ബൈ എനി അതർ പേഴ്സൺസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പോസ്റ്റ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സാറിന് മനസ്സിലായോ? അന്വേഷണം സ്ട്രോങ് ആ. അവന്മാരുടെ കൈ കിട്ടിയ പിന്നെ ഞാൻ പറയണ്ടല്ലേ.
14: ഞങ്ങൾ പിന്നെ എന്തു ചെയ്യുന്ന സാറേ?
7: ഒരു വഴിയുള്ളൂ.
3: കഥ പറയുമ്പോൾ വെറുതെ ഒരു ഭാര്യ, വെള്ളം ആൻഡ് ദി ഓസ്കാർ ഗോസ് ടു, അദൃശ്യ ജാലകങ്ങൾ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളുടെ ഭാഗമായി. അന്വേഷിപ്പിൻ കണ്ടെത്തും, പുള്ളി എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ്. ജിജു അശോക് ഒരുക്കുന്ന പുള്ളി എന്ന ചിത്രത്തിൽ ഒരു തടവ് പുള്ളിയായാണ് പ്രകാശ് എത്തുന്നത്. ജിജു അശോകിന്റെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിലും പ്രകാശ് ചെറിയൊരു വേഷം കൈകാര്യം ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയും സഹകഥാപാത്രങ്ങളിലൂടെയും സുപരിചിതനായ പ്രകാശ് വി ജി എന്ന വെട്ടുകിളി പ്രകാശിന്റെ വിശേഷങ്ങളായിരുന്നു താരസ്വരത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് നിരവധി വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി താരസ്വരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
15: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
3: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ
1: നമസ്കാരം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. നിഴലും നിലാവും നൊസ്റ്റാൾജിയും ഒക്കെ നിറയുന്ന ഈ നേരത്ത് ഇന്നത്തെ മധുര ഗീതങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക വാക്കുണ്ട്, ആമ്പൽ. മലയാള സിനിമയിൽ പ്രണയത്തിനും വിരഹത്തിനും എന്നും കൂട്ടുനിന്ന ആ വെള്ളാമ്പൽ പൂക്കളെക്കുറിച്ചുള്ള പാട്ടുകളിലൂടെയാണ് ഇന്ന് നമ്മുടെ സംഗീതയാത്ര. അപ്പോ കുളക്കടവിലെ തണുപ്പും നിലാവിന്റെ ശോഭയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ആ ഗാനങ്ങളിലേക്ക് കടന്നു ചെല്ലാം അല്ലേ. ആദ്യ ഗാനം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേയുള്ള ഒരു സിനിമയിൽ നിന്നുമാണ്. വർഷം 1957. ചിത്രം അച്ഛനും മകനും. വിമൽകുമാറിന്റെ സംവിധാനത്തിൽ സത്യൻ, ജഗതി ശ്രീകുമാർ, ശാന്തി, തിക്കുറിശി, ബഹദൂർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു കുടുംബ ചിത്രമായിരുന്നു ഇത്. വിമൽകുമാർ തന്നെയാണ് എല്ലാ പാട്ടുകൾക്കും ഈണം കൊടുത്തത്. പഴയ സിനിമകളുടെ ഒരു പ്രത്യേകതയായി ഏവരും ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, ഒരുപാട് ഗാനങ്ങളുണ്ടായിരുന്നു. ഈ സിനിമയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, 11 പാട്ടുകളാണ് ഇതിലുള്ളത്. ഒരുപക്ഷെ ഏവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനമുണ്ട്, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. തിരുനെല്ലൂർ കരുണാകരന്റേതാണ് ഈ വരികൾ. അച്ഛനും മകനും എന്ന സിനിമയിലാണ് ഈ ഗാനം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് ആമ്പൽ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലെ വെള്ളാമ്പൽ പൊയ്കയിൽ നീരാടാൻ വന്ന വെള്ളിനിലാവിന്റെ ദേവത പോലെ കള്ളി നീയെന്നെ ചാരയണഞ്ഞു എന്ന ഗാനം കേൾക്കാം. പാടിയത് എ.എം. രാജ.

ഇപ്പൊ കേട്ട ഈ ഒരു ഗാനം അത് എല്ലാവരെയും പഴയ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതേ വീണ്ടും റേഡിയോ മലബാറിന്റെ പാട്ടുനിരത്തിലൂടെ നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. കുറച്ചുകൂടെ വർഷങ്ങൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് 1965 പി എൻ മേനോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം റോസി, പ്രേംനസീർ, തെക്കുറിശി, വിജയ നിർമ്മല, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു ഇത്. അച്ഛനും മകനും എന്ന സിനിമയിലുള്ളതുപോലെ ഒരുപാട് ഗാനങ്ങൾ ഇതിലില്ലെങ്കിലും മനോഹരമായിട്ടുള്ള 5 പാട്ടുകളുണ്ട്. അതിൽ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് എല്ലാവരും ഏത് കാലത്തും പാടി നടക്കുന്ന അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം. യേശുദാസാണ് പാടിയത്. പി ഭാസ്കരന്റെ വരികൾക്ക് കെ വി ജോബിന്റെ സംഗീതം. കേൾക്കാം അതിമനോഹര ഗാനം റോസി എന്ന സിനിമയിൽ നിന്നും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ആമ്പൽ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കവിഭാഷയിലൊക്കെ പറഞ്ഞാൽ ആമ്പൽ പൂക്കൾ വെറും സൗന്ദര്യത്തിന്റെ മാത്രം പ്രതീകമല്ല, ചിലപ്പോഴെല്ലാം അത് കാത്തിരിപ്പിന്റെയും ഓർമ്മകളുടെയെല്ലാം സിമ്പിൾ കൂടിയാണ് അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ ആമ്പൽ പൂവുകൾക്ക് കിട്ടിയ അതിമനോഹരമായൊരു വർണ്ണന, അല്ലിയാമ്പൽ പൂവുകളെ, അർദ്ധനഗ്നഗാത്രികളെ, നിലാവിന്റെ നീന്തൽ പൊയ്കയിൽ നീരാടും തോഴികളെ, ഇങ്ങനെ വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയാണ്. ജി ദേവരാജൻ ഈണം കൊടുത്ത് പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ ഈ പാട്ട് 1966 പുറത്തിറങ്ങിയ കല്യാണരാത്രിയിൽ എന്ന ചിത്രത്തിൽ നിന്നും. എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ പ്രേം നസീർ, അടൂർ ഭാസി, വിജയ നിർമ്മല, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഫിലോമിന തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആമ്പൽ എന്ന വാക്കുൾപ്പെടുന്ന മനോഹര ഗാനം ഇതാ കേട്ടോളൂ.

റേഡിയോ മലബാറിന്റെ മനോഹരമായ പാട്ടുനേരത്തിലൂടെ മധുരഗീതങ്ങളിലൂടെ ആമ്പൽ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത ഗാനം ഏതാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവരിലും ഉണ്ടാവും. തീർച്ചയായിട്ടും പറയാം, 1967 പുറത്തിറങ്ങിയ ചിത്രം കാവാലം ചുണ്ടൻ. ശശികുമാറിന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. സത്യൻ, അടൂർ ഭാസി, ശാരദ, പി ജെ ആന്റണി, എസ് പി പിള്ള തുടങ്ങി അക്കാലത്തെ പ്രധാന അഭിനേതാക്കളെല്ലാം മുൻനിരയിലെത്തിയ സിനിമയായിരുന്നു കാവാലം ചുണ്ടൻ. ഈ സിനിമയിലും 5 പാട്ടുകളുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മനോഹരമായ ഗാനങ്ങളാണ്. നമുക്കെന്തായാലും ആമ്പൽ എന്ന പദം വരുന്ന ഗാനം മാത്രമല്ല ഇപ്പൊ കേൾപ്പിക്കാൻ പറ്റുള്ളൂ. അത് പാടിയത് യേശുദാസും സംഘവുമാണ്. വരികൾ എഴുതിയത് വയലാർ രാമവർമ്മ തന്നെയാണ്. സംഗീതം കൊടുത്തത് ജി ദേവരാജൻ. ഗാനമിങ്ങനെയാണ്: ആമ്പൽ പൂവേ, അണിയം പൂവേ, നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, ഇവളെന്റെ മുറപ്പെണ്ണ്, മുറപ്പെണ്ണ്. ആമ്പലിന് മാനുഷിക ഭാവം കൊടുത്തുകൊണ്ട് അതിമനോഹരമായിട്ട് എഴുതിയ പാട്ടാണിത്. നമുക്ക് ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിൽ നിന്നും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങൾ തുടരുന്നു. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത വാക്ക് ആമ്പൽ എന്നതാണല്ലോ. മലയാള സിനിമയിലെ ആമ്പൽ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് റേഡിയോയിലൂടെ നമ്മൾ ഒരുപാട് ആസ്വദിച്ച, ഇന്നും മാസ്മരികത ഒട്ടും ചോർന്നു പോവാത്ത ഒരു ഗാനമുണ്ട്. 1984 പുറത്തിറങ്ങിയ ഇതാ ഇന്നു മുതൽ എന്ന സിനിമയിലെ ഗാനം. ടി എസ് സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ ശങ്കർ, ഭുവന ശരവണ, ശ്രീനാഥ്, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ചുനക്കര രാമൻകുട്ടി വരികളെഴുതി, സംഗീതമാന്ത്രികൻ ശ്യാം ഈണം പകർന്ന്, ഗാനഗന്ധർവൻ യേശുദാസും ലതികയും ചേർന്ന് പാടിയ ആ നിത്യഹരിത ഗാനം ഇങ്ങനെയാണ്. വെള്ളാമ്പൽ പൂക്കുന്ന രാവിൽ വെള്ളിച്ചിറകുള്ള മോഹമായി, ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കുളക്കടവിൽ വെണ്ണിലാവിനെ സാക്ഷിയാക്കി പ്രണയം തുളുമ്പുന്ന വരികൾ. ശ്യാമിന്റെ മനോഹരമായ സംഗീതം ഈ പാട്ടിന് നൽകുന്ന ഒരു ഫീലുണ്ട്, അത് അനുഭവിച്ചു തന്നെ അറിയണം. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നമ്മുടെ ഓർമ്മകളിലേക്ക് ആ വെള്ളാമ്പൽ പൂക്കളുടെ ഗന്ധവുമായി ഗാനം ഒഴുകിയെത്തട്ടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങൾ തുടരുന്നു. ആമ്പൽ എന്ന വാക്ക് നമ്മുടെ പാട്ടുകളിൽ എത്രത്തോളം സുന്ദരമായാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നിരയിലേക്ക് ചേർത്ത് പിടിക്കാൻ ഇതാ മറ്റൊരു മനോഹര ഗാനം കൂടി. 1989 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നാഗപഞ്ചമി എന്ന ചിത്രം. സുരേഷ് ഗോപിയും ശോഭനയും തകർത്തഭിനയിച്ച ഈ സിനിമയിലെ ഗാനങ്ങൾ അക്കാലത്ത് വലിയ ഹിറ്റുകളായിരുന്നു. ഈ ചിത്രത്തിനു വേണ്ടി കൈതപ്രം വരികളെഴുതി സംഗീത കുലപതി MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ തന്റെ മാന്ത്രിക ശബ്ദത്തിൽ പാടിയ ആ വരികൾ ഇങ്ങനെയാണ്: നെയ്തലാമ്പലാടും രാവിൽ തിങ്കളായെങ്കിൽ എൻ മാൻകിടാവിനിടം

മാറിലേകും, ഞാൻ മാറിലേകും. രാത്രിയുടെ നിശബ്ദതയിൽ നെയ്തലാമ്പലുകളെ സാക്ഷിയാക്കി വിരിയുന്ന ഈ ഗാനം പ്രണയവും ആർദ്രതയും ഒരുപോലെ തുളുമ്പുന്ന ഒന്നാണ്. എം ജി രാധാകൃഷ്ണന്റെ സംഗീത ശൈലിയിലൂടെ ആ തനിമ ഈ പാട്ടിലുടനീളം നമുക്ക് അനുഭവിക്കാം. ഓർമ്മകളിൽ വിരിയുന്ന ആ സുന്ദര ഗാനത്തിലേക്ക് കാതോർക്കാം. അതിനുശേഷം മറ്റു പാട്ടുകൾ ആസ്വദിക്കാം. ഇത് റേഡിയോ മലബാർ 89.6 FM മലബാറിന്റെ മധുരസ്വരം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ആമ്പൽ എന്ന പദം വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാമ്പലിനെയും നീതലാമ്പലിനെയും കുറിച്ചുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു. എന്നാൽ നീലാമ്പലിനെ കുറിച്ച് മലയാളത്തിൽ അധികം പാട്ടുകളൊന്നുമില്ല. ആ കുറവ് നികത്തിയ ഒരു സുന്ദര ഗാനമുണ്ട് നമ്മുടെ ചലച്ചിത്ര ഗാനശാഖയിൽ. 1991 മഹേഷ് സോമന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുന്ദരിക്കാക്ക എന്ന ചിത്രം. സുരേഷ് ഗോപി, സിദ്ദിഖ്, മനോജ് കെ ജയൻ, രേഖ എന്നിവർ അണിനിരന്ന ഈ സിനിമയിലെ ഗാനങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. പ്രിയപ്പെട്ട കൈതപ്പുറം വരികളെഴുതി സംഗീതത്തിന്റെ ഗന്ധർവൻ ജോൺസൺ മാസ്റ്റർ തന്റെ തനിമയാർന്ന ഈണം പകർന്ന് എം ജി ശ്രീകുമാർ അതിമനോഹരമായി പാടിയ വരികളിങ്ങനെയാണ്: നീലാമ്പൽ പൂവിതളായി നിൻമിഴിനാളം രാപ്പാടും കിളിനാദം നിൻമൊഴിയായി. നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്ന നീലാമ്പൽ പൂക്കളുടെ ആഴമുള്ള മിഴികളെയും അതിനോടൊപ്പം കിളിനാദം പോലെയുള്ള മൊഴികളെയും കുറിച്ച് കൈതപ്പുറം എഴുതിയ വരികളും ജോൺസൺ മാസ്റ്റർ നൽകിയ ആ ഈണവും നമ്മുടെ ഹൃദയങ്ങളിൽ കുളിർമഴയായി പെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ പിന്നെ ആ നീലയഴകിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. ഇതാ സുന്ദരിക്കാക്കയിലെ ആ മധുര ഗീതം.

0: മധുരഗീതങ്ങൾ തുടരുന്നു. വെള്ളാമ്പലിന്റെ വെണ്മയും നീലാമ്പലിന്റെ ആഴവും നീതലാമ്പലിന്റെ കുളിരും ഒക്കെ നമ്മൾ സംഗീതത്തിലൂടെ തൊട്ടറിഞ്ഞു കേട്ടറിഞ്ഞു. ആ ആമ്പൽ നിരയിലേക്ക് ഇതാ സ്വർണ നിറമുള്ള ഒരു പൊന്നാമ്പൽ കൂടി വിരിയുകയാണ്. 1996 അനിൽകുമാർ ബാബു നാരായണൻ കൂട്ടുകെട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അരമന വീടും 500 ഏക്കറും എന്ന കുടുംബ ചിത്രം. ജയറാം, ശോഭന, ജഗദീഷ് ശ്രീകുമാർ എന്നിവരുടെ തകർപ്പൻ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ ഈ സിനിമയിലെ ഗാനങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ്. മലയാളത്തിന്റെ പ്രിയകവി ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, രാജാമണി, ബി എ ചിദംബരനാഥ് എന്നിവർ ചേർന്ന് ഈണം പകർന്ന്, ഭാവഗായകൻ പി ജയചന്ദ്രനും വാനമ്പാടി കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ആ മനോഹരമായ ഡ്യുവറ്റ് ഗാനം പൊന്നാമ്പലെ നിൻ ഹൃദയം സിന്ദൂരചന്ദ്രനായി ഞാനുണർത്തും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികൾ ജയചന്ദ്രന്റെയും ചിത്രയുടെയും ശബ്ദമാധുര്യത്തിൽ രാജാമണിയുടെ ഈണത്തിനോടൊപ്പം ചേരുമ്പോൾ ഇത് കേൾവിക്കാരുടെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് നിറയ്ക്കുന്നത്. അതുകൊണ്ട് അധികം വൈകിക്കുന്നില്ല, ആ പൊന്നാമ്പൽ ശോഭയിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. ഇതാ അരമന വീടും 500 ഏക്കറും എന്ന സിനിമയിലെ മനോഹര ഗാനം നിങ്ങൾക്കായി.
1: പൊന്നാമ്പലേ നിൻ ഹൃദയം സിന്ദൂരചന്ദ്രനായി ഞാൻ ഉണർത്തും.
2: കഷ്ടണ്ടട്ടോ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ആമ്പൽ എന്ന പദത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ സംഗീതയാത്ര ഇപ്പൊ ചെന്നെത്തുന്നത് മനോഹരമായ ഒരു പ്രഭാത കാഴ്ചയിലേക്കാണ്. രാത്രിയുടെ നിലാവിലല്ല, മറിച്ച് പുലർവെട്ടത്തിന്റെ വെളിച്ചത്തിൽ വിരിയുന്ന ഒരു ആമ്പൽ ഗാനം. 1996 പ്രതാപ് പോത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന മനോഹര ചിത്രം. സുധീഷും അഞ്ജു അരവിന്ദും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിലെ പാട്ടുകൾ മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ടതാണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് അതിമനോഹരമായി പാടിയ ആ ഗാനം. പൊന്നാമ്പൽ പൂ മണിക്കുട നിർത്തുന്നു, പൂമാനത്ത് വേൽ പൊന്നുരുക്കുന്നു. പ്രഭാത സൂര്യന്റെ പൊൻകിരണങ്ങളേൽക്കുമ്പോൾ വിരിയുന്ന ഒരു പൊന്നാമ്പലിനെ എത്ര മനോഹരമായാണ് എഴുത്തുകാരൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുതിയൊരു പുലരിയെയും അതിലെ ഇണപക്ഷികളെയും എതിരേൽക്കുന്ന ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു ഊർജ്ജം നിറയും. അപ്പൊ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, ആ പൊന്നാമ്പൽ മണിക്കുടകൾ വിരിയുന്ന പ്രഭാതത്തിന്റെ ഈണത്തിലേക്ക് നമുക്ക് കാത്തോർക്കാം. ഇതാ ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന സിനിമയിൽ നിന്നും മനോഹര ഗാനം.

ആമ്പൽ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആമ്പൽ എന്ന വാക്ക് നമ്മുടെ മലയാള സിനിമ ഗാനശാഖയിൽ ഓർമ്മകളുടെ സുഗന്ധമുള്ള ഒരു വാക്കാണ്. പ്രണയത്തിന്റെ ആദ്യ നിമിഷങ്ങളെ ഒരു പൊന്നാമ്പലിനോട് ഉപമിച്ച മലയാളികൾ എക്കാലവും നെഞ്ചേറ്റുന്ന ഒരു ഗാനത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. മലയാളത്തിലെ ഹിറ്റ് മേക്കർ ഫാസിലിന്റെ സംവിധാനത്തിൽ 1998 പുറത്തിറങ്ങിയ ചിത്രം ഹരികൃഷ്ണൻസ്. മോഹൻലാലും മമ്മൂട്ടിയും ഒരേ സ്ക്രീനിൽ മത്സരിച്ചഭിനയിച്ച ഈ സിനിമയിലെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ പ്ലേലിസ്റ്റിൽ തരംഗമാണ്. പ്രിയപ്പെട്ട കൈതപ്രം വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് ചിത്രപാടിയ അതിമനോഹര ഗാനം. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ, കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിത. ആദ്യ കൂടിക്കാഴ്ചയുടെ മനോഹാരിതയും പുഴയോരത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൊന്നാമ്പൽ പൂക്കളുടെ ചാരുതയും ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഔസേപ്പച്ചന്റെ വയലിൻ തന്ത്രികളിൽ വിരിയുന്ന ആ സംഗീതം ഈ ഗാനത്തിന് നൽകുന്ന ഒരു വിന്റേജ് ഫീൽ അത് അനുഭവിച്ചു തന്നെ അറിയണം. നമുക്കെന്തായാലും ഹരികൃഷ്ണന്മാരുടെയും മീരയുടെയും ആ മനോഹരമായ പ്രണയകാലത്തേക്ക് തിരിച്ചുപോവാം. ഇതാ റേഡിയോ മലബാറിലൂടെ പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ആമ്പൽ എന്ന പദത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളിൽ ഇനിയും ഗാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആമ്പൽ എന്ന പദത്തെ മലയാള കവിതകളിലും പാട്ടുകളിലും എത്രത്തോളം മനോഹരമായി കോർത്തിണക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഒരു പാട്ട് കേൾക്കാം. ആമ്പൽ പൂക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ അല്ലേ ആമ്പലിനെ പ്രണയത്തിന്റെ പ്രതീകമായി ഇവിടെ അവതരിപ്പിക്കുന്നു 1998 ജോമോന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിദ്ധാർത്ഥ എന്ന ചിത്രം. മമ്മൂട്ടി, നെടുമുടി വേണു, ശ്രീവിദ്യ, ബിജു മേനോൻ തുടങ്ങിയ താരനിര അണിനിരന്ന ഈ സിനിമയിലെ പാട്ടുകൾ എന്നും പ്രിയപ്പെട്ടതാണ്. കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ ഈണം കൊടുത്ത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ആ വരികൾ. അല്ലേ ആമ്പലായി താലമേന്തി നീ വെണ്ണിലാവ് പോൽ പുലുകി നിന്ന് ഞാൻ. വെണ്ണിലാവ് പോലെ ആമ്പൽ പൂക്കളെ പുലുക്കി നിൽക്കുന്ന പ്രണയകാലത്തെക്കുറിച്ചുള്ള എത്ര മനോഹരമായ വരികൾ അല്ലേ. ഏവരും കേൾക്കാൻ റെഡിയായിട്ടുണ്ടാവുമെന്നറിയാം. അപ്പോ അല്ലേ ആമ്പൽ കാലത്തിന്റെ കുളിർമയിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഇതാ സിദ്ധാർത്ഥ എന്ന സിനിമയിലെ മധുരഗാനം.

റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ആമ്പൽ എന്ന വാക്കിന് പിന്നാലെയുള്ള നമ്മുടെ സംഗീതയാത്ര ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു പാട്ടുകൂടെ കേൾക്കാം. വിണ്ണിലെ ചന്ദ്രനും മണ്ണിലെ ആമ്പലും തമ്മിലുള്ള ആ പഴയ സൗഹൃദത്തെക്കുറിച്ച് അതിമനോഹരമായി പറയുന്ന ഒരു ഗാനം. 2000 വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദാദാ സാഹിബ് എന്ന സിനിമ. മമ്മൂട്ടി അഭിനയിച്ച ഈ സിനിമയിൽ മുരളി, കലാഭവൻ മണി, സായികുമാർ, കാവേരി, ആതിര തുടങ്ങിയ വലിയൊരു താരനിര തന്നെയുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചേരി വരികൾ എഴുതി, മോഹൻ സിത്താര ഈണം കൊടുത്ത് യേശുദാസ് പാടിയ ഗാനം അല്ലേ ആമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ. ആമ്പൽപ്പൂവിനോട് സ്നേഹപൂർവ്വം കുശലം ചോദിക്കുന്ന ഈ വരികൾ യൂസഫ് അലി കേച്ചേരിയുടെ തൂലികയിൽ നിന്ന് വിരിഞ്ഞപ്പോൾ അത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ആസ്വാദനങ്ങളിൽ ഒന്നായി മാറി. മോഹൻ സിത്താരയുടെ അതിമനോഹരമായ ഈണം പാട്ടിനെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. അപ്പൊ പിന്നെ വിണ്ണിലെ ചന്ദ്രനും മണ്ണിലെ ആമ്പലും തമ്മിലുള്ള ആ വിശേഷങ്ങള് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഇതാ ദാദാ സാഹേബ് എന്ന സിനിമയിൽ നിന്നും മനോഹര ഗാനം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിലാവിന്റെ വെണ്ണിലാവേറ്റ് കുളക്കടവിൽ വിരിയുന്ന വെള്ളാമ്പൽ മുതൽ പ്രഭാത സൂര്യനെ എതിരേൽക്കുന്ന പൊന്നാമ്പൽ വരെ മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ആമ്പൽ എന്ന വാക്കിന്റെ മാസ്മരികത തേടിയുള്ള നമ്മുടെ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ശുനക്കര രാമൻകുട്ടിയുടെയും കൈതപ്രത്തിന്റെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും യൂസുഫ് അലി കേച്ചേരിയുടെയും തൂലികത്തുമ്പിലൂടെ വിരിഞ്ഞ ആമ്പൽ പൂക്കൾ ഇന്നും നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ സംഗീതത്തിന്റെ സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്യാമും ജോൺസൺ മാസ്റ്ററും വിദ്യാസാഗറും മോഹൻ സിതാരയും ഒരുക്കിയ ആ ഈണങ്ങൾ കാലത്തിന് മയക്കാനാവാത്ത ഓർമ്മകളായി ഇന്നും നിലനിൽക്കുന്നു. ഇനിയും ആമ്പൽപ്പാട്ടുകൾ ധാരാളമുണ്ട്. മറ്റൊരു മധുരഗീതത്തിലൂടെ നമുക്കവയെല്ലാം ആസ്വദിക്കാം. എന്തായാലും ഇന്നത്തേക്ക് താൽക്കാലികമായി വിടവാങ്ങുന്നു. റേഡിയോ മലബാറിനൊപ്പം തുടരുക, ആസ്വദിക്കുക.
1: മധുരഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാന

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 12, ഹിജ്റാവർഷം 1447 മുഹറം 10, ശകവർഷം 1948 ആഷാഢം 5, 2026 ജൂൺ 26 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.